0: കള്ളനും തെമ്മാടിയുമായിരുന്നു സർ. കുഞ്ഞിരാമൻ കയറി പറഞ്ഞു. അവിടെ ഇരിക്ക, മാസ്റ്റർ ശാസിച്ചു. ക്ലൈവിന് പകരം വേറെ ഒരാളായിരുന്നുവെങ്കിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുക. ബ്രിട്ടീഷുകാരൊക്കെ കള്ളന്മാരാണെന്നോ? സാമ്രാജ്യം സ്ഥാപിക്കാനും കച്ചവടം ഉറപ്പിക്കാനുമാണ് അവർ വന്നത്. പടിഞ്ഞാറൻ ശക്തികൾ ഇതിനുവേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇന്ത്യയിലേക്കും വന്നു. ആ ക്ലൈവ് അല്ലെങ്കിൽ ഇനി ഒരു ക്ലൈവ. മാസ്റ്ററുടെ ആ പ്രസ്താവനയെക്കുറിച്ച് പിൻബെഞ്ചിൽ ഒരു വാദപ്രതിവാദം തന്നെ നടന്നു. ചോദ്യങ്ങൾ ഉറവെടുക്കുന്നത് കുഞ്ഞിരാമനിൽ നിന്നാണ്. അവ ചുണ്ടുകളിലേക്ക് പ്രചരിച്ചു. ഒരു തേനീച്ച കൂടുപോലെയായി ക്ലാസ് മുറി. വാദപ്രതിവാദം നിർത്തണം, മാസ്റ്റർ മേശപ്പുറത്തടിച്ചു. കുഞ്ഞിരാമൻ, സർ, നമുക്ക് ഇതൊരു വാദപ്രതിവാദ വിഷയമാക്കേണ്ട. സർ, ഈ കള്ളത്തരങ്ങളും കെട്ടുകഥകളും എത്ര കാലം പഠിക്കാം? മാസ്റ്റർ കണ്ണടയ്ക്കിടയിലൂടെ ഒന്ന് നോക്കി. കുഞ്ഞിരാമൻ ഇവിടെ വരൂ. അയാൾ അടുത്തേക്ക് ചെന്നു. ഗുരുനാഥൻ ശിഷ്യന്റെ ചുമലിൽ തട്ടി ശാന്തമായ സ്വരത്തിൽ ഉപദേശിച്ചു. കുഞ്ഞിരാമൻ, പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ സ്കൂൾ രാഷ്ട്രീയമായ വാദപ്രതിവാദത്തിനുള്ള സ്ഥലമല്ല, അത് മറക്കരുത്. പോയിരിക്കെ. കുഞ്ഞിരാമൻ തിരിച്ചു വന്നിരുന്നു. അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണ്. അതിൽ ശ്രദ്ധിക്കാതെ മാസ്റ്റർ പാഠം തുടർന്നു. ഈ സമയത്തെല്ലാം ഒരനക്കവുമില്ലാതെ മുൻബെഞ്ചിൽ ഒരു വിദ്യാർത്ഥി മാത്രമിരുന്നു. അത് ദിവാൻജിയായിരുന്നു. ക്ലൈവ് കള്ളനായാലും നല്ലവനായാലും കൊള്ളാം. പാഠപുസ്തകത്തിൽ കണ്ടത് പകർത്തി മാർക്ക് വാങ്ങുകയാണ് ആവശ്യമെന്ന് അയാൾക്കറിയാം. പുറത്ത് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അലകൾ ജാലകപ്പഴുതുകളിലൂടെ സ്കൂൾ മുറിയിലേക്കും വരുന്നു. അധികൃതന്മാർ കാറ്റിൻ്റെ ഗതി നിയന്ത്രിക്കാൻ ആവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അവ വിദ്യാലയ പരിസരങ്ങളെ സ്പർശിക്കാതിരിക്കാൻ കൂടുതൽ കരുതലുകൾ ഏർപ്പെടുത്തി. വിലക്കുകളും പ്രതിരോധങ്ങളും വിദ്യാർത്ഥികളെ കൂടുതൽ സമരോത്സുകരാക്കി. അറസ്റ്റുകളുടെയും മർദ്ദനങ്ങളുടെയും റിപ്പോർട്ടുകൾ കോളക്കണക്കിലാണ് പത്രങ്ങളിൽ വരുന്നത്. പത്രം വായിക്കരുതെന്ന് ഒരധ്യാപകന് വിദ്യാർത്ഥികളോട് പറയാമോ? അധ്യാപകന്മാർ മൗനം ദീക്ഷിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ചോറങ്ങും കൂറിങ്ങും എന്ന നിലയായിരുന്നു. അപ്പോഴാണ് ഒരു കുഴപ്പമുണ്ടായത്. സ്കൂളിനടുത്തുള്ള തുണിക്കടയിൽ ഒരു പിക്കറ്റിംഗ് നടക്കാൻ പോകുന്നു. വർത്തമാനം വിദ്യാലയത്തിലും എത്തി. വിദ്യാർത്ഥികൾ ഉഷാറായി. അധ്യാപകന്മാർ ഉത്കണ്ഠിതരുമായി. ആരാണ് പിക്കറ്റ് ചെയ്യുന്ന സത്യഗ്രഹി? ആർക്കും അറിഞ്ഞുകൂടാ. പോലീസും ജാഗ്രതയായിരുന്നു. നേരം 9 മണിയായി. രണ്ട് സത്യഗ്രഹികൾ തുണിഷാപ്പിന് മുന്നിലെത്തി. കറുത്തു നീണ്ട ആ മീശക്കാരനെ എല്ലാവർക്കും അറിയാം. അയാൾ സ്ഥലത്തെ പ്രധാന പ്രവർത്തകനാണ്. മറ്റേയാൾ അന്വേഷണത്തിൽ ഒരു വടക്കൻ നമ്പ്യാരാണെന്ന് മാത്രം വ്യക്തമായി. സുഭഗൻ ദൃഢകായൻ.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, കാണാൻ കഴിയില്ല എന്നാൽ അനുഭവിച്ചറിയാം. ഒരു കുളിർമയുള്ള അനുഭവം, അത്യുഷ്ണത്തെ പാടെ അകറ്റാൻ കഴിവുള്ള അനുഭവം. പറഞ്ഞു വരുന്നത് കാറ്റിനെ പറ്റിയാണ്. തെന്നൽ, മാരുതൻ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ആ അനുഭവത്തോട് കവിഭവനങ്ങൾക്ക് എന്തെല്ലാം ചോദിക്കാൻ കഴിയും?

0: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
1: പോയി എന്റെ പ്രൈസ് മണി.
0: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
1: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ.
0: എവിടെ?
1: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ.
0: RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ,
1: റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
0: നോ ബ്രോക്കറേജ്,
1: നോ ഹിഡൻ ഫീസ്.
0: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: കാവാല നാരായണ പണിക്കരുടെ ഭാവനയിൽ വിരിഞ്ഞ വരികൾ കാറ്റിനോടുള്ള ചോദ്യമായി മാറിയപ്പോൾ. സംഗീതം പകർന്നത് ജോൺസൺ, പാടിയത് യേശുദാസ്, ചിത്രം സൂര്യൻ.

0: പ്രിയ ശ്രോതാക്കളെ, കാറ്റിനോടുള്ള ചോദ്യമായി പിറന്ന ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം ഡി രാജേന്ദ്രൻ എഴുതിയ നിർവചിക്കാനാകുമോ നമ്മുടെ നിരുപമ ഹൃദയ വികാരം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ അവസാന പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് മുട്ടറ ബി എൻ രവീന്ദ്രൻ, പഠിക്കുന്നത് ജാനകി എം നായർ.
2: ജാനകി, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ആലാപ് പഠിച്ചിരുന്നു, അതൊന്നുകൂടെ പാടി നോക്കിയിട്ട് പല്ലവി മധുര പാടാം.
3: ശരി സാർ.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം ഡി രാജേന്ദ്രൻ എഴുതിയ ഗാനത്തിന്റെ അവസാന പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് മുട്ടറ ബി എൻ രവീന്ദ്രൻ, പഠിച്ചത് ജാനകി എം നായർ.

ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം റൂബി ബാബു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, ജീവിതം എന്ന് പറയുന്നത് ജീവിച്ചു തീർക്കുന്ന ദിവസങ്ങളല്ല, മറിച്ച് നമ്മുടെ മനസ്സിൽ ഇന്നും ജീവസുറ്റതായി നിൽക്കുന്ന ചില സുന്ദര നിമിഷങ്ങളുടെ ആകത്തുകയാണ്. അതെ, കാലം നമ്മിൽ നിന്ന് പലതിനെയും അക്കരയ്ക്ക് കൊണ്ടുപോകുമെങ്കിലും ഒരു തുള്ളി കണ്ണീരിൻ്റെയോ ഒരു കൊച്ചു പുഞ്ചിരിയുടെയോ നനവോടെ ആ നിമിഷങ്ങളെ തിരികെ തരാൻ കഴിയുന്നത് ഓർമ്മകൾക്ക് മാത്രമാണ്. മറന്നുപോയി എന്ന് നമ്മൾ കരുതുന്ന പലതും ഒരു പഴയ കത്തിന്റെ മണമായോ ഒരു പഴയ പാട്ടിന്റെ ഈണമായോ നമ്മെ തേടിയെത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിർവൃതിയുണ്ടല്ലോ, അതിലും വലിയൊരു സൗന്ദര്യം വേറെന്തിനാണ്? ആകാശവാണിയുടെ ഓർമ്മച്ചെപ്പും സമ്മാനിക്കുന്നത് ആ സൗന്ദര്യമാണ്. ഈ പ്രിയപ്പെട്ട വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. അങ്ങനെയുള്ള ഓർമ്മകളെ തൊട്ടുണർത്തുന്ന അകന്നുപോയ മഴക്കാലങ്ങളെയും ഒറ്റപ്പെടലിന്റെ നിശബ്ദതയും മാഞ്ഞുപോയ മനുഷ്യരുടെ ഇടങ്ങളെയുമൊക്കെ ഹൃദയത്തിലേക്ക് ആനയിക്കുന്ന ഒരു ഗാനമാണ് മിഥുനം എന്ന ചിത്രത്തിലെ ഞാറ്റുവേല കിളിയെ. സംഗീതമോ വരികളോ അല്ല, ഈ ഗാനം കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നാം ജീവിച്ചു തീർത്ത ഒരു കാലമാണ്. ഒരിക്കലും തിരികെ കിട്ടാത്ത ഏതോ ചില മുഹൂർത്തങ്ങളുടെ അടയാളപ്പെടുത്തലാണ് ഈ ഗാനം. ഓർമ്മച്ചപ്പിന്റെ മൂടി തുറക്കുമ്പോൾ പഴയ കുളിരു പകരുന്ന ആ ഗാനം കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ അധ്യായം ആരംഭിക്കാം. ഒ എൻ വി കുറുപ്പിന്റെ ആർദ്രമായ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ നാടൻ തനിമയോടെ നൽകിയ ഈണം, കെ എസ് ചിത്ര തന്റെ മധുരമായ ശബ്ദത്തിൽ പാടിയപ്പോൾ ജനിച്ചത് വെറുമൊരു പാട്ടല്ല, മറിച്ച് ഓരോ മലയാളിയുടെയും ഉള്ളിലുള്ള ഓർമ്മകളുടെ ഒരു ചെറിയ ഗ്രാമമാണ്.

പ്രിയ ശ്രോതാക്കളയച്ച ഹൃദയം തൊടുന്ന ഓർമ്മകളും അതിലൊളിപ്പിച്ചിരിക്കുന്ന ആഴമുള്ള ജീവിതാനുഭവങ്ങളും ഇന്ന് നമുക്ക് ശ്രവിക്കാം. കൂടെ ആ ഓർമ്മകൾക്ക് കൂട്ടായി ആത്മാവിലേക്ക് ഇറങ്ങുന്ന മനോഹര ഗാനങ്ങളും. ആദ്യ കത്ത് കോട്ടയത്ത് നിന്ന് തങ്കച്ചൻ്റെതാണ്. 1968 ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ജൂൺ മാസം ഞങ്ങളുടെ പള്ളിയിൽ സൺഡേ സ്കൂളിന്റെ വാർഷികം നടത്താൻ തീരുമാനിച്ചിരുന്നു. രാവിലെ മുതൽ അതിശക്തമായി മഴ പെയ്യുകയാണ്. രാത്രിയിലാണ് പരിപാടി. മഴ കാരണം താൽക്കാലികമായി ഉണ്ടാക്കിയ സ്റ്റേജ് ചോർന്നൊലിക്കുന്നു. ഞാനും എന്റെ മൂത്ത സഹോദരനും രണ്ട് കൂട്ടുകാരും ചേർന്ന് പരിപാടി കാണാൻ പോയി. പോകുന്ന വഴിയിൽ ഒരു വയലും കൈത്തോടുമുണ്ട്. പരിപാടിക്കിടയിൽ ഏലിയാമ എന്ന പെൺകുട്ടിയുടെ ഏകാംഗ നൃത്തമുണ്ടായിരുന്നു. ആ കുട്ടി അവതരിപ്പിച്ച ഗാനം ഇതാണ്. അശ്വമേധം എന്ന ചിത്രത്തിലെ കറുത്ത ചക്രവാള മതിലുകൾ ചൂടും കാരാഗ്രഹമാണ് ഭൂമി പ്രസ്തുത ഗാനം ഇന്നും എന്റെ മനസ്സിൽ തിങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വയസ്സ് 70 ആയി. അടുത്ത കാലത്ത് തിരക്കിയപ്പോൾ ഏലിയാമ ജീവിച്ചിരിപ്പില്ല എന്ന ദുഃഖവാർത്ത അറിഞ്ഞു. ആ നൃത്തത്തിന്റെ ഓർമ്മയ്ക്കായി ഓർമ്മച്ചെപ്പിലൂടെ ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി. പി. സുശീല ആലപിച്ച ആ ഗാനം ഇതാ.

സ്നേഹപൂർവം ഓർമ്മച്ചിപ്പിലേക്ക്. ഞാൻ മാവേലിക്കരയിൽ നിന്നും ദേവകി. ഈ കത്തെഴുതുന്നത് എന്റെ മൂത്ത മകന്റെ ഓർമ്മ ദിവസം ഈ ജൂലൈ 30-ാം തീയതിയാണ്. മകൻ സജീവിന്റെ കുഞ്ഞുപ്രായത്തിൽ ഞങ്ങൾ വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്തായിരുന്നു താമസം. എന്റെ ഭർത്താവ് കെ കേശവൻകുട്ടി ടെലികോം വിഭാഗത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. 1973-ലാണ് 1.5 വയസ്സുള്ള മകനെയും കൊണ്ട് ഞാൻ അവിടെ പോകുന്നത്. ആ സമയത്താണ് ചന്ദനച്ചോല എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അവിടെ നടന്നത്. ഇഞ്ചക്കാട് എസ്റ്റേറ്റിന്റെ താഴ്വാരത്ത് പെരിയാറിന്റെ കരയിലായി ഒരു വാടക വീട്ടിലായിരുന്നു ഞങ്ങളുടെ താമസം. പശുമല, പുറകുളം, ചെങ്കര തുടങ്ങിയ എസ്റ്റേറ്റുകളൊക്കെ അന്ന് കാണാൻ കഴിഞ്ഞു. അങ്ങോട്ട് പോകുമ്പോൾ ഇടതുവശത്തേക്ക് നോക്കിയാൽ കണ്ണെത്താത്ത കൊക്കയാണ്, ഭയന്നുപോകും. ചന്ദനച്ചോലയിലെ കെ ജെ ജോയ് ഈണം പകർന്ന് യേശുദാസ് പാടിയ ഹൃദയം മറന്നു നാണയത്തുട്ടിന്റെ കിലുകിലാൽ ശബ്ദത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം എന്റെ മകനു വേണ്ടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ചന്ദ്രദാസ്, കുഞ്ഞുമോൾ, സദാശിവൻ, പി പി രാജൻ, ഭാര്യ സരള, ലളിതാ മോഹൻ എന്നിവർക്കായി ഈ ഗാനം സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദേവകി. 30 രാമചന്ദ്രന്റെ വരികൾക്ക് കെ ജെ ജോയ് ഈണം നൽകി യേശുദാസ് പാടിയ ആ ഗാനം ഇതാ.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: അടുത്ത കത്ത് കോട്ടയം ജില്ലയിലെ തെങ്ങണയിൽ നിന്നും ലില്ലിക്കുട്ടി തോമസിന്റേതാണ്. പ്രിയപ്പെട്ട ഓർമ്മച്ചേപ്പെ, ഞാൻ ചങ്ങനാശ്ശേരിക്ക് സമീപം തെങ്ങണയിൽ താമസിക്കുന്നു. റിട്ടയർഡ് അധ്യാപികയാണ്. കഴിഞ്ഞ 33 വർഷമായി ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവും. അതിന്റെ ക്രെഡിറ്റ് എന്റെ ഭർത്താവിനാണ് കേട്ടോ. കാരണം അദ്ദേഹം അര നൂറ്റാണ്ടായി റേഡിയോ ശ്രോതാവാണ്. അടുക്കളയിൽ രാവിലെ സുഭാഷിതം മുതൽ റേഡിയോ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ അദ്ദേഹത്തിന്റെ സഹായം ലഭിക്കുകയും ചെയ്യുന്നു. ആകാശവാണിക്ക് നന്ദി. ഞങ്ങളുടെ വിവാഹം 33 വർഷം മുമ്പായിരുന്നു. അന്നൊക്കെ പ്രേമവിവാഹങ്ങൾ വളരെ കുറവായിരുന്നു. അദ്ദേഹം എന്നെ കണ്ട് വിവാഹം ഉറപ്പിക്കാൻ കാരണവന്മാരുമൊക്കെയായി വന്ന ദിവസം രാവിലെ ആകാശവാണിയിലൂടെ ഞാൻ കേട്ട ഒരു ഗാനം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ആ ദിവസത്തിന്റെ ഓർമ്മകൾ എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റിയ ഒരു പാട്ടായിരുന്നു അത് എന്നുള്ളത് ചിലപ്പോൾ യാദൃച്ഛികമാകാം. കദളിവാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ചു എന്ന ഈ ഗാനം വിശ്രമജീവിതം നയിക്കുന്ന എന്റെ അമ്മ സി പി മേരിക്കുട്ടി, ഞങ്ങളുടെ കുടുംബ സുഹൃത്തും റേഡിയോ ശ്രോതാവും എന്റെ ഭർത്താവ് ശ്രീ തോമസ് കുന്നുംപറത്തിന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന കിടങ്ങൂരുള്ള ശ്രീമതി അക്കാമ ജോസഫിനും എന്റെ സഹപ്രവർത്തകനും അയൽവാസിയുമായ തോംസൺ ആന്റണിക്കും എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയിലെ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ലില്ലിക്കുട്ടി തോമസിന്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഉമ്മ എന്ന ചിത്രത്തിലെ പി ഭാസ്കരൻ എഴുതി ബാബുരാജ് ഈണം നൽകി ജിക്കി പാടിയ ആ ഗാനം ഇതാ.

പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, ഞാൻ ആലപ്പുഴ ജില്ലയിൽ വള്ളികുന്നം എന്ന ഗ്രാമത്തിൽ നിന്നും ഗിരിജയാണ്. നേരത്തെയും ഓർമ്മച്ചെപ്പിലൂടെ ഗാനം ആവശ്യപ്പെടുകയും പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ഗ്രാമദേവതയ്ക്ക് സമർപ്പിക്കുകയാണ് ഇന്നത്തെ എന്റെ ഗാനം. മറുനാട്ടിൽ ഒരു മലയാളി എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച് ദക്ഷിണാമൂർത്തി ഈണം നൽകി പി ജയചന്ദ്രൻ, പി ലീല എന്നിവരും സംഘവും ആലപിച്ച ആ ഗാനം കേൾക്കൂ.

ഓർമ്മച്ചെപ്പിന്. ആലപ്പുഴയിൽ നിന്ന് കുഞ്ഞുമുൻ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു മെസ്സേജ് അയച്ചിരുന്നു. അത് വായിച്ചില്ല. ഇത് വായിക്കും എന്ന വിശ്വാസത്തോടെയാണ് എഴുതുന്നത്. തീർച്ചയായും വായിച്ചുവല്ലോ. 55 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇളയ അമ്മാവൻ പേര് അപ്പായി എന്ന് കുറിച്ചിട്ടുണ്ട്. പാടിക്കൊണ്ട് നടന്ന പാട്ടാണ് ഭാര്യ എന്ന ചിത്രത്തിലെ പെരിയാറേ പെരിയാറേ. വീട്ടിലെ തെങ്ങ് വെട്ടിയപ്പോഴുണ്ടായ അപകടത്തിൽ നട്ടലിന് പരിക്കേറ്റ് വർഷങ്ങളോളം അദ്ദേഹം കിടപ്പിലായിരുന്നു. ഈ അടുത്ത് ഞങ്ങളെ വിട്ടുപോയ അമ്മാവന്റെ ഓർമ്മയ്ക്കായി ഈ പാട്ട് വെച്ചു തരുമോ? കുഞ്ഞുമോൻ ആവശ്യപ്പെട്ട ഭാര്യ എന്ന ചിത്രത്തിലെ വയലാർ രചന നിർവഹിച്ച് ജി ദേവരാജൻ ഈണം നൽകി എ എം രാജ, പി സുശീല എന്നിവർ ആലപിച്ച ഗാനം കേൾക്കൂ.

ഓർമ്മച്ചെപ്പിന്, 1983 ഞാൻ കോളേജിൽ ലെക്ചററായി ചേർന്നത്. 23 വയസ്സ് തികഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മീശ മുളയ്ക്കാത്ത പയ്യൻ എന്നായിരുന്നു സഹ അധ്യാപകർക്കിടയിൽ എന്റെ വിളിപ്പേര്. അവരെ കുറ്റം പറയരുതല്ലോ, കാഴ്ചയിലും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ. പ്രീ ഡിഗ്രി എന്നൊരു പ്രീമെച്വർ ഡിഗ്രി അന്നുണ്ടായിരുന്നു. സ്കൂളിന്റെയും വീടിന്റെയും തടവിൽ നിന്ന് കുട്ടികൾ സ്വാതന്ത്ര്യത്തിന്റെ വിശാല ആകാശത്തിലേക്ക് ചിറകു നിവർത്തി പറക്കുന്ന പ്രായം. ഇന്നത്തെ +1 +2 എന്റെ വിഷയം ഇംഗ്ലീഷായിരുന്നു. പഠിച്ചിറങ്ങിയിട്ട് അധികകാലം ആയിട്ടില്ലായിരുന്നതുകൊണ്ട് വിഷയം പഠിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ലായിരുന്നു. മലവെള്ള പാച്ചൽ പോലെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നല്ല വശമായിരുന്നു. പക്ഷെ പ്രശ്നം മറ്റൊന്നായിരുന്നു. എന്നെ കണ്ടാൽ കുട്ടികളിൽ ഒരാളാണ് എന്നേ തോന്നൂ. ആ കോംപ്ലക്സ് മറികടക്കാൻ ഞാൻ കർക്കശക്കാരനായ ഒരധ്യാപകനായി ക്ലാസ്സിൽ പകർന്നാടി. 70 മുതൽ 80 വരെ കുട്ടികളുണ്ട് പ്രീ ഡിഗ്രി ക്ലാസ്സിൽ. പിൻബെഞ്ചുകാരാണെങ്കിലോ എന്നേക്കാൾ മുതിർന്നവർ. അവരെ അടക്കിയിരുത്താൻ ഞാൻ പെട്ട പാട് ഈ ജീവിത സഹനത്തിൽ ഓർക്കുമ്പോൾ രസം തോന്നുന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. പോയട്രി ആയിരുന്നു എനിക്ക് തന്ന അന്നത്തെ വിഷയം. എന്റെ ഇഷ്ടവിഷയവും അത് തന്നെയായിരുന്നു. ക്ലാസ്സിൽ കവിത ഈണത്തിൽ ചൊല്ലി അഭിനയിച്ച് അരങ്ങ് തകർക്കുകയായിരുന്നു ഞാൻ. വില്ലന്മാർ അടങ്ങിയൊതുങ്ങി കേട്ടിരുന്നു. പെൺകുട്ടികളുടെ സൈഡിൽ 3-ാം ബെഞ്ചിൽ മധ്യത്തായി ഇരിക്കുന്ന ഒരാളുടെ കണ്ണിലെ പ്രത്യേക തിളക്കം ഞാൻ ശ്രദ്ധിക്കാതിരുന്നില്ല. പഠിപ്പിക്കുമ്പോൾ പുസ്തകത്തിലായിരുന്നില്ല അവളുടെ കണ്ണ്. നക്ഷത്ര തിളക്കത്തോടെ എന്നെ തന്നെ നോക്കിയിരിക്കും. ബുക്കിൽ നോക്കാൻ ഞാൻ ആക്രോശിക്കുമ്പോൾ തെല്ലി കുറ്റബോധത്തോടെ തലകുനിക്കും. പിന്നെയും തഥൈവ. അങ്ങനെ ആ വർഷത്തെ കോളേജ് ഡേ വന്നു. കുട്ടികൾ പിരിഞ്ഞു പോകാറായ സമയവും. അധ്യാപകർക്ക് മുൻനിരയിലായിരുന്നു ഓഡിറ്റോറിയത്തിൽ ഇരിപ്പിടം. ഞാൻ അവിടെ ഇരുന്നു. നേരത്തെ സൂചിപ്പിച്ച നക്ഷത്ര തിളക്കക്കാരി സ്റ്റേജിൽ കയറി പാടുന്നു. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ, എൻ ആർദ്രനയനങ്ങൾ തുടച്ചില്ലല്ലോ. പാട്ടതിന്റെ എല്ലാ ഭാവലയങ്ങളോടും കൂടി ഗംഭീരമായി പുരോഗമിക്കുന്നു. കുട്ടിയുടെ നോട്ടം എന്റെ കണ്ണിൽ തന്നെ. അറിയാതെ അവിടുന്ന് എൻ അടുത്തു വന്നു, അറിയാതെ തന്നെ എൻ അകത്തു വന്നു. ജീവന്റെ ജീവനിൽ സ്വപ്നങ്ങൾ വിരിച്ചിട്ട് പൂവണി മഞ്ചത്തിൽ ഭവാനിരുന്നു എന്ന് പാടിയതും കുട്ടി എന്നെ നോക്കി പൊട്ടിക്കരഞ്ഞു. പിന്നെ വേദി വിട്ടു. സാധാരണ കൂവലിന്റെ മഹാപ്രളയത്തിൽ മുങ്ങിപ്പോകേണ്ട ഓഡിറ്റോറിയം മണൽത്തരി വീണാൽ കേൾക്കുന്ന നിശബ്ദതയിലായി. എന്നോട് ഒരിക്കലും പറയാതിരുന്ന കാഫ് ലവ് ആയിരുന്നു അതെന്ന് അന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അല്ലെങ്കിൽ അങ്ങനെ ഭാവിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി. പ്രീ ഡിഗ്രി എന്ന ചെറിയ വലിയ ഡിഗ്രി കഴിഞ്ഞ് അതിസമർത്ഥയായ ആ കുട്ടി പഠിച്ച് പേര് കേട്ട ഡോക്ടറായി എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഈ പാട്ട് ഇപ്പോൾ ഓർക്കാൻ കാരണം ഇക്കഴിഞ്ഞ നാൾ നമ്മെ വിട്ടുപിരിഞ്ഞ ജാനകമ്മയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അന്നും ഇന്നും ഇതുതന്നെ. ഓർമ്മച്ചെപ്പിലൂടെ ആ മഹാഗായികയ്ക്ക് ആദരമായി ഈ പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു സച്ചിദാനന്ദ വർമ്മ, ഇരിങ്ങാലക്കുട. പി ഭാസ്കറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് എസ് ജാനകി ആലപിച്ച നസീമ എന്ന ചിത്രത്തിലെ ആ ഗാനം തീർച്ചയായും ഇതാ താങ്കൾക്കായി.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: പ്രിയ ഓർമ്മച്ചപ്പിന് നമസ്കാരം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഓർമ്മച്ചപ്പിലേക്ക് ഒരു കത്തെഴുതുന്നത്. 1985-86 കാലഘട്ടം. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ട്യൂഷനും PSC പരീക്ഷയും എഴുത്തുമൊക്കെയായി കഴിഞ്ഞുകൂടുന്ന കാലമായിരുന്നു അത്. ഞാനും എന്റെ സുഹൃത്ത് ചന്ദ്രനും കൂടി മിക്കവാറും ദേശദേവനായ ശ്രീ വല്ലഭന്റെ ദീപാരാധന തൊഴാൻ പോകും. അതിനുശേഷം വിശാലമായ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തെ മണൽപ്പരപ്പിൽ കുറച്ചുനേരം ഇരുന്ന് സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. അപ്പോൾ ഒരു സുഹൃത്ത് വന്നു പറഞ്ഞു, കാവും ഭാഗത്ത് ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നു എന്ന്. ഉടൻ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. തിരുവല്ല കാവും ഭാഗത്തിന് സമീപമുള്ള ഒരു നാലുകെട്ട് മനയിൽ ഏകദേശം രാത്രി 7:30 ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. സുഹാസിനിയും അശോകനും അഭിനയിക്കുന്ന ഒരു ഗാനരംഗമായിരുന്നു അത്. ലഹരിക്ക് അടിമപ്പെട്ട ഒരു കൂട്ടം യുവാക്കളെ അമ്മയുടെ സ്നേഹം നൽകി അതിൽ നിന്നും വഴിതിരിച്ചുവിടുന്ന ഒരു പാട്ട് സീൻ. പിന്നീട് അറിയുവാൻ കഴിഞ്ഞു അത് പ്രണാമം എന്ന സിനിമയിലെ ഗാനരംഗമായിരുന്നു എന്ന്. അന്ന് ഞങ്ങൾ കണ്ടതും കേട്ടതുമായ താളം മറന്ന താരാട്ട് എന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ കേൾപ്പിച്ചു തരും എന്ന വിശ്വാസത്തോടെ PK വേണുഗോപാൽ, കാവും ഭാഗം, തിരുവല്ല. തീർച്ചയായും ആ ഗാനം വെച്ചു തരാം. ഭരതന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി NG ശ്രീകുമാർ ആലപിച്ച താളം മറന്ന താരാട്ട് എന്ന ഗാനം കേട്ടോളൂ.

ഇന്ന് നാം വായിച്ച ഓരോ കത്തും ഓരോ ജീവിതമായിരുന്നു. ചിലപ്പോൾ നമ്മെ സന്തോഷിപ്പിച്ച, ചിലപ്പോൾ അറിയാതെ കണ്ണു നിറച്ച കുറേയധികം നല്ല നിമിഷങ്ങൾ ശ്രോതാക്കൾ നമ്മോട് പങ്കുവച്ചു. ഇന്നത്തെ ഈ ഓർമ്മച്ചെപ്പിൽ നിന്ന് പെയ്തിറങ്ങിയ മനോഹര ഗാനങ്ങളും കഥകളും നിങ്ങളുടെ ഹൃദയത്തെയും അല്പമെങ്കിലും ആർദ്രമാക്കി കാണുമെന്ന് കരുതട്ടെ. ഹൃദയത്തിന്റെ കോണിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മടിക്കരുത്. നിങ്ങളുടെ മനസ്സു തൊട്ട അനുഭവങ്ങളും ആഗ്രഹിക്കുന്ന പാട്ടുകളും കുറിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എഴുതുക. ഓർമ്മച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. തീരാത്ത വിശേഷങ്ങളും മാറാത്ത ഓർമ്മകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. സ്നേഹാശംസകളോടെ, രൂപി ബാബു.

ചുവച്ചിപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് റൂബി ബാബു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ ഇയർ റിംഗ് ഒന്ന് കാണിക്കൂ.
2: പോയി എന്റെ പ്രൈസ് മണി.
3: കുറച്ച് ഇൻവെസ്റ്റ്മെന്റും ചെയ്യാമായിരുന്നില്ലേ?
1: വരുന്ന വഴി ചെയ്തു. മൊബൈലിലൂടെ
2: എവിടെ?
1: ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ. RBI റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ഉണ്ടല്ലോ, റീറ്റെയിൽ ഡയറക്ട് സ്കീമിലൂടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് മെച്ചോറിറ്റിയിൽ ഗ്യാരണ്ടീഡ് റിട്ടേൺസ്,
2: നോ ബ്രോക്കറേജ്,
1: നോ ഹിഡൻ ഫീസ്.
2: സമ്മതിച്ചു. നിന്നെ അല്ല, ആപ്പിനെ.
1: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

മനുഷ്യമൃഗം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും എസ് ജാനകിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന പാപ്പനംകൂട് ലക്ഷ്മണൻ, സംഗീതം കെ ജെ ജോയ്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ആകാശവാണി

0: ആകാശവാണി സമയം 10 മണി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
1: പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കൾ എഴുതിയിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ ഓരോന്നായി വായിക്കാം.
0: ആദ്യം മാവേലിക്കരയിൽ നിന്ന് മനോജ് അയച്ച കത്ത് വായിക്കാം. കർക്കടകം 1 രാമായണ പാരായണം ആരംഭം. ഇനി ഭക്തിസാന്ദ്രമായ ദിനങ്ങൾ. രാമായണ പാരായണം ക്ഷേത്രങ്ങളിലും കാരണവന്മാർ വീടുകളിലും വായിക്കുന്നു. പണ്ട് അവർ പറയുമായിരുന്നു പഞ്ഞ കർക്കടകമെന്ന്. എന്തു തന്നെയായാലും ഇന്ന് ആകാശവാണിയിൽ കൂടി രാമായണ പാരായണം, ഓമനക്കുട്ടിയുടെ പാരായണം വളരെ നല്ല ഒരു തുടക്കമായി. തുടർന്നും കേൾക്കാൻ കാതോർത്തുകൊണ്ട് മാവേലിക്കരയിൽ നിന്ന് മനോജ് മറ്റൊരു കത്ത് കൂടിയുണ്ട്. കണ്ടതും കേട്ടതും വളരെ നന്നായിരുന്നു. മനുഷ്യന് ആദ്യം ഇണക്കി വളർത്തിയ മൃഗം നായ തന്നെ. പക്ഷെ നമ്മൾ ഇന്ന് അവറ്റകളെ പട്ടി എന്ന് വിളിക്കുന്നു. ഒരു വളർത്തു നായയുടെ ഇതിവൃത്തം ഒരു റേഡിയോ കാർട്ടൂണായി അവതരിപ്പിച്ച കണ്ടതും കേട്ടതും എനിക്ക് വളരെ ഇഷ്ടമായി എന്നറിയിക്കുകയാണ് മാവേലിക്കരയിലെ മനോജ്.
1: കർക്കിടക മാസത്തിന്റെ പ്രാധാന്യവും കർക്കിടക ചികിത്സയും കർക്കിടക കഞ്ഞിയും ഒക്കെ വിശദമാക്കി തന്ന ആകാശവാണിയുടെ പരിപാടികൾ ഒത്തിരി ഇഷ്ടമായി എന്നാണ് ചന്ദിരൂർ താഹ എഴുതുന്നത്. ആകാശവാണി നിലയങ്ങൾ മാത്രമാണ് ഇത്തരം പരിപാടികൾ കേൾപ്പിക്കുന്നത്. നിലവാരമുള്ള കേൾവി പ്രദാനം ചെയ്യുന്ന ആകാശവാണി ആശ്വാസവും സന്തോഷവുമാണ് നൽകുന്നത് എന്നറിയിക്കുന്നു.
0: പാലക്കാട് നിന്ന് MD ശിവരാമൻ, ഗീതാ ശിവരാമൻ ഇവരുടെ കത്താണ്. 20-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് പ്രക്ഷേപണം ചെയ്ത വൈഖരി അക്ഷരശ്ലോക സമിതി കോട്ടയത്തിന്റെ അക്ഷരശ്ലോകം സാമാന്യം മികച്ചതായി. അക്ഷരശുദ്ധി, ശബ്ദ നിയന്ത്രണം, വൃത്തഭംഗി, ആലാപന ശൈലി എന്നിവയെല്ലാം തന്നെ ഒത്തിണങ്ങിയതായിരുന്നു. സമിതിക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം 14-ാം തീയതി ചൊവ്വാഴ്ച പ്രക്ഷേപണം ചെയ്ത സാഹിത്യരംഗത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. GS മനോജ് കുമാറിന്റെ കഥ എന്റെ അച്ഛന്റെ മകൻ, പുതിയതും പുതുമയുള്ളതുമായ പ്രമേയം. L. ശ്രീരഞ്ജിനി മാന്നാർ അവതരിപ്പിച്ച കവിത വിദ്യാലയത്തിലേക്ക് നവോത്ഥാനം. ഈ കവിതകളും വളരെ നല്ല നിലവാരം പുലർത്തി. പ്രശസ്ത കഥാകാരൻ VP ശിവകുമാറിന്റെ രചനകളെപ്പറ്റിയുള്ള പ്രഭാഷണവും അതും ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുകയാണ്. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പാലക്കാട് നിന്ന് MD ശിവരാമനും ഗീതാ ശിവരാമനും.
1: ഗീതാകുമാരി ചെങ്ങന്നൂരും കർക്കടക പരിപാടികളെ കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ രവിശങ്കർ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം വളരെ നന്നായിരുന്നു. ആകാശവാണിയുടെ എല്ലാ പരിപാടികളും മനോഹരമാണ്, ഇഷ്ടമാണ് എന്നാണ് ശ്രോതാവ് എഴുതുന്നത്.
0: കിരൺ S എന്ന നമ്മുടെ കൊച്ചുകൂട്ടുകാരൻ അയച്ച കത്ത്. സുഭാഷിതം ഡോക്ടർ BN ശ്രീകരൻ പിള്ള അവതരിപ്പിച്ചത്, ഡോക്ടർ TG രാമചന്ദ്രൻ പിള്ള, പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ്. ഈ സുഭാഷിതങ്ങളൊക്കെ വളരെ നല്ല നിലവാരം പുലർത്തിയെന്ന് ഒരു കത്തിൽ എഴുതിയിട്ടുണ്ട്. മറ്റൊരു കത്ത് കൂടിയുണ്ട്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ബാലലോകത്തിൽ 12-ാം തീയതി തിരുവനന്തപുരം നന്ദിയോട് SK VHSSലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ, ഉറുദു സംഘഗാനം, മോണോആക്ട്, സംസ്കൃത പ്രഭാഷണം, ഗാന്ധിജിയെക്കുറിച്ചുള്ള പ്രഭാഷണം തുടങ്ങിയവയെല്ലാം നല്ല നിലവാരം പുലർത്തി. മുതിർന്ന പൗരന്മാർക്കായി ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന സായന്തനം പരിപാടിയിൽ കൊല്ലം ജില്ലയിലെ കവിയും ഗാനരചയിതാവുമായ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ സാറുമായി നടത്തിയ അഭിമുഖം നല്ല നിലവാരം പുലർത്തി എന്ന് കൊച്ചുകൂട്ടുകാരൻ കിരൺ S അറിയിക്കുന്നു.
1: കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ആകാശവാണിയിലൂടെ റെയറായ പഴയ സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ട് എന്ന് എഴുതിയിരിക്കുകയാണ് പത്തനംതിട്ട അടൂരിൽ നിന്ന് നിർമ്മല കുമാരിയമ്മ. പണ്ട് മുതൽക്കേ രഞ്ജിനിയിലൂടെയും ഹലോ പ്രിയഗീതം ഗാനസല്ലാപം പരിപാടികളിലൂടെയൊക്കെ ആവശ്യപ്പെടുമ്പോൾ കമ്പ്യൂട്ടറിൽ ഇല്ല എന്ന് പറഞ്ഞു ഒഴിയുന്ന കുറേയേറെ പാട്ടുകൾ ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞു. അതിൽ വളരെ സന്തോഷമുണ്ട്. തുടർന്നും ഇത്തരം പാട്ടുകൾ ശേഖരിക്കുകയും അത് ശ്രോതാക്കളുടെ മനസ്സറിഞ്ഞ് പ്രക്ഷേപണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ശ്രോതാ എഴുതുന്നത്.
0: 16-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ കുട്ടികളിലെ അമിത

0: പഠനത്തെക്കുറിച്ച് ശ്രുതി നടത്തിയ പ്രഭാഷണം ഇന്നത്തെ മാതാപിതാക്കൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടി ഒന്നായിരുന്നുവെന്ന് ആചാര്യ തിരുവത്ര ചാവക്കാട് എഴുതിയിരിക്കുന്നു. കിട്ടുന്നതെല്ലാം വാരി വലിച്ചു കഴിക്കുന്ന ഒരു പ്രകൃതക്കാരാണ് ഇന്നത്തെ പല കുട്ടികളും. കമ്പോളങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാക്കറ്റ് മധുരപലഹാരങ്ങൾ എന്നിവയുടെ അമിത ഉപയോഗം പല കുട്ടികൾക്കും ദോഷകരമാകുന്നുണ്ട്. മിതമായ ഭക്ഷണങ്ങളിൽ ഒതുക്കിയാൽ ഒരു പരിധിവരെയെങ്കിലും പൊണ്ണത്തടി കുറയ്ക്കാനാകും. മറ്റൊരു കത്ത്, കർക്കടക മാസം പിറന്നു, എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെയെല്ലാം രാമമന്ത്രം മാത്രം. മനുഷ്യ മനസ്സുകളിൽ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ചരിത്ര ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എല്ലായിടത്തും. 19-ാം തീയതി ഞായറാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത ഡോക്ടർ ബി ആർ പ്രബോധചന്ദ്രൻ നായരുടെ രാമായണ പൊരുളിലെ അർത്ഥവത്തായ സൂക്തവാക്യങ്ങൾ മനുഷ്യ സമൂഹത്തെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ച നല്ലൊരു പരിപാടിയായിരുന്നു എന്നും ആചാര്യ തിരുവത്ര ചാവക്കാട് എഴുതിയിരിക്കുന്നു.
1: പാലക്കാട് നിന്ന് സുരേഷ് എഴുതുന്നു, ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന ഉഷമലരി ആലാപന മികവുകൊണ്ട് ആസ്വാദ്യകരമാണ്. രഞ്ജിനി സുധീരൻ, സൗമ്യ സനാതനൻ, ജയ എന്നിവരുടെ മധുരതരമായ ശബ്ദം തരുന്ന പോസിറ്റീവ് ഊർജം വിവരണാതീതമാണ്. ആവർത്തന വിരസത ഉണ്ടാകാറുണ്ടോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്, ഒഴിവാക്കാൻ ശ്രമിക്കുമല്ലോ എന്നുകൂടി എഴുതിയാണ് കത്ത് ചുരുക്കിയിരിക്കുന്നത്.
0: കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ്, വറ്റലൂർ. നമുക്ക് വേണ്ടാത്തത് മറ്റൊരാൾക്ക് കൊടുക്കരുത് എന്ന് വ്യക്തമാക്കി പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. ഇത് പുനഃപ്രക്ഷേപണമായിരുന്നു. രാമായണ മാസാചരണത്തിന്റെയും രാമായണത്തിന്റെയും പ്രസക്തി വ്യക്തമാക്കി ഡോക്ടർ ടി ജി രാമചന്ദ്രപിള്ള നടത്തിയ സുഭാഷിതവും മികച്ചതായിരുന്നു. എന്നാൽ ആ സുഭാഷിതം കർക്കടകം 1 പ്രക്ഷേപണം ചെയ്യേണ്ടതായിരുന്നു എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള, ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി, ഡോക്ടർ കായംകുളം യൂനുസ്, തോംസൺ ആന്റണി, സുരേന്ദ്രൻ ചുനക്കര എന്നിവരുടെ സുഭാഷിതങ്ങളിലും ശ്രദ്ധേയമായിരുന്നു. ബാലാമണിയമ്മയുടെ ജന്മദിനത്തിലെ ഉഷമലരിയിൽ അവരുടെ മഴുവിന്റെ കഥ വസുധ വാസുദേവ് ആലപിച്ചത് അവസരോചിതമായി. 17-ാം തീയതി രാവിലെ 6:15 അധ്യാത്മരാമായണ പാരായണം പ്രക്ഷേപണം ചെയ്തത് ഏറെ ഹൃദ്യവും ധന്യവുമാകുന്നു. 7:00 രാമായണ പൊരുൾ വിജ്ഞാനപ്രദമാകുന്നു. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ആകാശവാണിയുടെ വൈകിട്ട് 5:55 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പിൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ ആഴ്ചയിൽ 2 ദിവസം ഉഷമലരിയിൽ മാറ്റം വന്നു. 10-ാം തീയതി ഉഷമലരിയിൽ കെ സി കേശവപിള്ളയുടെ കാരുണ്യം എന്ന കവിത പി സുശീലാദേവി ആലപിച്ചത് എന്നാണ് തലേ ദിവസം പറഞ്ഞത്. എന്നാൽ കേൾപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഈശ്വരൻ എന്ന കവിത ഭാവന രാധാകൃഷ്ണൻ ആലപിച്ചതാണ്. അതുപോലെ തന്നെ 8-ാം തീയതിയിലെ ഉഷമലരിയിൽ വയലാറിന്റെ രാജഹംസം എന്ന കവിത എന്ന് തലേ ദിവസം പറയുകയും പിറ്റേന്ന് കേൾപ്പിച്ചത് ഉള്ളൂരിന്റെ കവിതയുമായിരുന്നു. ഇങ്ങനെ പെട്ടെന്ന് മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ്? ഇക്കാര്യത്തിൽ ആകാശവാണി വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കാം. താരതമ്യം ചെയ്യുന്നത് കുട്ടികളിൽ വരുത്തുന്ന പ്രയാസങ്ങൾ വ്യക്തമാക്കി സുരേന്ദ്രൻ ചുനക്കര നടത്തിയ സുഭാഷിതം ശ്രദ്ധേയമായി. അതുപോലെ തന്നെ ഡോക്ടർ കായംകുളം യൂനുസ്, തോംസൺ ആന്റണി, വി എൻ ശ്രീകരൻ പിള്ള, ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി, ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള, പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് എന്നിവരുടെ സുഭാഷിതങ്ങളും മികച്ചതായി. സർഗ കേരളത്തിൽ കെ ആർ മല്ലിക എഴുതി അവതരിപ്പിച്ച തനിയെ എന്ന കഥയും ഏഴാച്ചേരി രാമചന്ദ്രൻ അവതരിപ്പിച്ച ആഴിമലയുടെ ശ്രീരുദ്രദണ്ഡകം എന്ന കവിതയും ആസ്വാദ്യകരമായിരുന്നു. പ്രദീപ് പനങ്ങാട് നടത്തിയ പ്രഭാഷണം പി കെ ബാലകൃഷ്ണൻ കാലത്തിന്റെ ജ്വാലാമുഖം ശ്രദ്ധേയമായിരുന്നു. മുൻപ് പ്രക്ഷേപണം ചെയ്തതായിരുന്നെങ്കിലും അന്നത്തെ സർഗകേരളം വളരെ മികച്ചതായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടുന്നു. പ്രകാശധരയിൽ പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഡോക്ടർ ജീന ബദർ നടത്തിയ പ്രഭാഷണം ഏറെ പ്രയോജനപ്രദമായി എന്നും മലപ്പുറം വറ്റല്ലൂർ പടപ്പറമ്പിൽ നിന്നും കെ രാമചന്ദ്രൻപിള്ള എഴുതുന്നു.
1: കടക്കോട് ബി സാംബശിവനും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗം അത്യന്തം ഹൃദ്യമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. കരിക്കോട് നിന്ന് അമ്പിളി, ആനന്ദബോസ്, കുന്നത്തൂരിൽ നിന്ന് രാകേഷ്, എഴുകോണിൽ നിന്ന് അനഘ എന്നീ ശ്രോതാക്കൾ.
0: സജീവ് മണക്കാട്ടുപുഴയുടെ കഥകളാണ്. അമ്മിക്കല്ല് അഥവാ അരകല്ല്, ആട്ടുകല്ല് ഇങ്ങനെയുള്ള പഴയകാല അടുക്കള ഉപകരണങ്ങളെ ഗൃഹാതുരത്വത്തോടെ വീണ്ടും വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ആകാശവാണിക്ക് ഭാവുകങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു. മുരളീധരൻ തഴക്കര രചന നിർവഹിച്ച ചിത്രീകരണം പുലവട്ടത്തിൽ പ്രക്ഷേപണം ചെയ്തത് വീണ്ടും ആ സുന്ദരമായ പഴയകാല ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചു. ആരോഗ്യപൂർണമായ ഭക്ഷണം കഴിച്ച മലയാളിക്ക് ഇന്ന് നഷ്ടമായ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അമ്മിക്കല്ല്. അരച്ചരച്ച് നടുഭാഗം കുഴിഞ്ഞ് വള്ളം പോലെയായ അരകല്ല് എന്റെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അരച്ചുണ്ടാക്കിയ കാലത്ത് രോഗങ്ങളും കുറവായിരുന്നു. ഇന്നോ അധികം തേയാത്ത അരകല്ലും കുഴവിയും എന്റെ വീട്ടിൽ ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. ആട്ടുകല്ലുമുണ്ട്. നാഴിയും ചങ്ങഴിയും ഉലക്കയും ഉരലും എല്ലാം എന്റെ വീട്ടിലുണ്ട്. ആകാശവാണിക്കും അവതാരകർക്കും അഭിനന്ദനങ്ങൾ. 15-ാം തീയതി പുലവട്ടത്തിൽ ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലത്ത് നന്നായി തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് ഉത്ബോധിപ്പിച്ച പ്രഭാഷണം ആരോഗ്യരംഗത്തിൽ ഡോക്ടർ ചിന്ത പറഞ്ഞു തന്ന കാര്യങ്ങൾ വളരെ ഉപകാരപ്രദമായി. പറഞ്ഞാൽ തീരാത്തത്ര അനുഭവം.

0: കഥകൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ ഓടുന്ന സൈക്കിളിന്റെ കാര്യം പറയുമ്പോൾ, പള്ളിക്കൂട പഠനകാലത്ത് നാട്ടിലെ കടയിൽ ചെന്ന് മണിക്കൂർ കണക്കാക്കി വാടകയ്ക്ക് അര മുക്കാൽ സൈക്കിളുകൾ ചവിട്ടി പഠിച്ചത്, കോളേജ് കാലത്ത് ബന്ധുവിൻ്റെ സൈക്കിളിൽ കൈ തെളിച്ചത്, തുടർന്ന് കോളേജിൽ ഒപ്പം പഠിച്ച ചങ്ങാതിയുടെ BSA സൈക്കിൾ ചവിട്ടി കൊതി തീർന്നത്, അങ്ങനെ ഒരുപാടുണ്ട് പറയാൻ. ഇതുമായി ബന്ധപ്പെട്ട് റബ്ബർ മരക്കാടുകളായിരുന്നു എൻ്റെ ഗ്രാമത്ത് കുട്ടിക്കാലത്ത് ഏറെയും. സീസണാവുമ്പോൾ റബ്ബർ കായ്കൾ പാകമായി പൊട്ടിത്തെറിച്ച് വീഴുന്നത് കുട്ടയിലും സഞ്ചിയിലുമൊക്കെയായി ഞങ്ങൾ പെറുക്കിയെടുത്ത് നാട്ടിലെ കടയിൽ കൊണ്ടുപോയി വിൽക്കും. കിട്ടുന്ന പൈസയ്ക്ക് മിഠായി വാങ്ങും, സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചവിട്ടുകയും ചെയ്യും. ഈ കാര്യങ്ങൾ ഒന്നുകൂടി ഓർപ്പിച്ച ആകാശവാണിക്ക് നന്ദി അറിയിക്കുകയാണ് സജീവ് മണക്കാട്ടുപുഴ.
1: വിവേകബുദ്ധിയുള്ള ഏക ജീവിയാണ് മനുഷ്യൻ. 20-ാം തീയതി കായംകുളം യൂണിസ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. അന്താരാഷ്ട്ര ക്രിമിനൽ നീതി വ്യവസ്ഥയെക്കുറിച്ച് അഡ്വക്കേറ്റ് അഭിരാമി നടത്തിയ പ്രഭാഷണത്തിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഇതെഴുതിയിരിക്കുന്നത് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ.
0: പതിവ് പോലെ 14-ാം തീയതി മുതൽ 21-ാം തീയതി വരെ പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം, ഉഷമലരി, ഉദയഗീതം, ഗാന്ധി സ്മൃതി, വൈകിട്ട് 5:45 ഭക്തിഗാനങ്ങൾ, ഇതേക്കുറിച്ച് വളരെ വിശദമായി ഓരോ ദിവസത്തെയും കത്തുകളാണ് അയച്ചിരിക്കുന്നത്. ബക്കം വാഹിദ് കല്ലറ.
1: കാസർഗോഡ് ജില്ലയിലെ ബണ്ടിച്ചാലിൽ നിന്ന് ജമീല, ഫൗസിയ, ജംഷീദ്, ജസ്രീന എന്നിവർ എഴുതിയിരിക്കുന്നു. ആയുരാരോഗ്യത്തിൽ കണ്ണിനുണ്ടാകുന്ന രോഗത്തെക്കുറിച്ചും അലർജി രോഗത്തെക്കുറിച്ചും പറഞ്ഞത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിലൂടെ കൂടുതൽ അറിയാൻ കഴിഞ്ഞു. നാട്ടുചിന്ത എന്ന പരിപാടി പകലാക്കിയാൽ കേൾക്കാൻ വളരെ സൗകര്യമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. നല്ല പരിപാടികൾ പ്രക്ഷേപണം ചെയ്യണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടിയാണ് കത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്.
0: എടപ്പാൾ നിന്ന് മുരളി മേലെപ്പാട്ട് അയച്ച കത്തുകളാണ്. 18-ാം തീയതിയിലെ പ്രകാശധാര. ക്രമരഹിതമായ ആർത്തവും കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും ഡോക്ടർ ഷാഹിനമോൾ S അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു. 18-ാം തീയതി തന്നെ രാത്രി 8 പ്രക്ഷേപണം ചെയ്ത ഉറൂബിന്റെ കുഞ്ഞമ്മയും കൂട്ടുകാരും എന്ന നാടകം കേട്ടു. 17-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 8 പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദിയിൽ P ശിവപ്രസാദ് എഴുതി അവതരിപ്പിച്ച ഭൗമ വേദാന്തം, പൊന്നാനി പുഴയോരം എന്നീ കവിതകൾ കേട്ടു. വളരെ നന്നായിരുന്നു. 18-ാം തീയതി ശനിയാഴ്ച 3 പ്രക്ഷേപണം ചെയ്ത കൂട്ടുകാരി അരമണിക്കൂർ വളരെ ശ്രദ്ധയോടെ ആകാംക്ഷയോടെ കേട്ടു. ക്യാൻസർ വാർഡിലെ രോഗികൾ അനുഭവിക്കുന്ന ശാരീരിക, മാനസിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്രവർത്തിക്കുന്ന ലേഡീസ് അസോസിയേഷന് 1 ഏകദേശം 1,65,00,000 രൂപ ചെലവ് വരുന്നു. അതെല്ലാം പൊതുജനങ്ങൾ മനസ്സറിഞ്ഞു നൽകുന്ന സംഭാവനകളാണ്.
1: ആകാശവാണി പരിപാടികൾ സ്ഥിരമായി കേട്ട് ഓരോ പരിപാടിയുടെയും ആശയം മനസ്സിലാക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. പത്തനംതിട്ട ജില്ലയിലെ V കോട്ടയത്തു നിന്ന് തങ്കച്ചനാണ് ഈ കത്തെഴുതുന്നത്. ചില അഭിപ്രായങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. രാത്രിയിൽ പരിപാടികൾ അവസാനിക്കുമ്പോൾ പ്രധാന വാർത്തകൾ 5 ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതുപോലെ പൊതുജനങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു പരാതി പരിഹാര വേദി തുടങ്ങിയാൽ നന്നായിരുന്നു. 12-ാം തീയതി ബാലലോകത്തിൽ നന്ദിയോടെ SKVHSSലെ കുട്ടികൾ അവതരിപ്പിച്ച പരിപാടികൾ നല്ല നിലവാരം പുലർത്തി. അന്നത്തെ സുഭാഷിതം പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ് അവതരിപ്പിച്ചത് വളരെ അർത്ഥവത്തായിരുന്നു. പുലർവട്ടത്തിൽ ആയുരാരോഗ്യം പരിപാടിയിൽ ഷിഗല്ല രോഗത്തെക്കുറിച്ച് ഡോക്ടർ ചിന്ത നടത്തിയ പ്രഭാഷണം അവസരോചിതമായി. അതുപോലെ യോഗയ്ക്ക് ശരീരഭംഗിയുടെ വർധനവിൽ ഉണ്ടാകുന്ന പങ്കിനെക്കുറിച്ച് ഡോക്ടർ പ്രതീഷ് കുമാർ നടത്തിയ പ്രഭാഷണം ഉപകാരപ്രദമായി. ഇങ്ങനെ വിവിധ പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് ശ്രോതാവ് എഴുതിയിരിക്കുന്നത്. വളരെ നന്ദി.
0: തിരുവനന്തപുരം മഞ്ചൂർ കുന്നുകുഴിയിൽ നിന്ന് KS ഫെജിന അയച്ച കത്താണ്. 19-ാം തീയതി പ്രക്ഷേപണം ചെയ്ത കണ്ടതും കേട്ടതും നന്നായിരുന്നു. സ്വന്തം അനുഭവം തന്നെയായിരുന്നു അതിലെ വിഷയം. പഴയ കമ്പി വലിച്ചു പൊട്ടിക്കുകയും അനുവാദമില്ലാതെ പുതിയ കമ്പി വലിച്ചു കെട്ടി തട്ടിപ്പ് നടത്തി വരുന്നവർക്ക് എതിരെയുള്ള ഒരു ബോധവൽക്കരണമായിരുന്നു ആ കണ്ടതും കേട്ടതും. ഈ തെങ്ങ് കെട്ടുന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു അന്നത്തെ കണ്ടതും കേട്ടതും. അന്ന് തന്നെ 12:40 പ്രകാശധാരയിൽ മുണ്ടിനീരിനെ കുറിച്ച് പറഞ്ഞത് ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. വിദ്യാർത്ഥിയായ എന്റെ മകനും വളരെ ശ്രദ്ധയോടെ ആ പരിപാടി കേട്ടിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു KS ഫെജിന കുന്നുകുഴി.
1: 14-ാം തീയതി മഞ്ഞണിപ്പൂന്നിലാവിൽ കമുകറ, ബ്രഹ്മാനന്ദൻ, AM രാജ, യേശുദാസ്, ജാനകി അങ്ങനെ മിക്ക ഗായകരുടെയും പാട്ടുകൾ കേൾപ്പിച്ച ആകാശവാണിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കുരുവിക്കോണത്ത് നിന്ന് രവീന്ദ്രൻ. ഓർമ്മച്ചെപ്പിൽ ഒരു പാട്ട് ആവശ്യപ്പെട്ട കാര്യം പറയുന്നുണ്ട്. അത് കേൾപ്പിച്ചില്ല കഴിഞ്ഞ ഞായറാഴ്ച എന്നൊരു വിഷമം കൂടി ശ്രോതാവ് രേഖപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും അതിൽ ഒരു ഓർമ്മയുണ്ട് എന്നുണ്ടെങ്കിൽ ആ കത്ത് തള്ളിക്കളഞ്ഞിട്ടുണ്ടാവില്ല, ആ കത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഓർമ്മകൾ ഇല്ലാത്ത കത്തുകൾ ഓർമ്മച്ചെപ്പിൽ പാട്ടുകൾ ആവശ്യപ്പെട്ടിട്ട് അയക്കുകയാണെങ്കിൽ മാത്രമാണ് അത് ഉൾപ്പെടുത്താതിരിക്കാറുള്ളത്.
0: ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഒത്തു വന്നിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു കത്ത് എഴുതുക ഓർമ്മച്ചെപ്പിലേക്ക്. ശ്രീകാര്യം ഗാന്ധിപുരത്ത് നിന്ന് ജെബിൻ അയച്ച കത്ത്.

0: ഇനി നമുക്ക് ഇമെയിലിലൂടെ അയച്ച സന്ദേശങ്ങൾ വായിക്കാം.
1: ആദ്യത്തെ ഇമെയിൽ അയച്ചിരിക്കുന്നത് ദുബായിൽ നിന്ന് റസാഖ് ആലപ്പാടാണ്. കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം വിവരിച്ചുകൊണ്ട് പ്രകാശധാരയിൽ ഈ മാസത്തിൽ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ആയുർവേദ ചികിത്സകളെ കുറിച്ച് വിശദമായി പറഞ്ഞതെന്ന് ഡോക്ടർ ഗണേഷ് നാരായണന് നന്ദി അറിയിക്കുന്നു. കൃഷിയിടങ്ങളിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കളകൾ. കൃഷിക്കാർ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട ഈ വിഷയവുമായി വയലും വീടും പരിപാടിയിൽ ഡോക്ടർ ബിന്ദു സംസാരിച്ചത് അവസരോചിതമായി.
0: ലതീഷ് കുന്നുമ്മൽ, ആലപ്പടമ്പ പയ്യന്നൂർ അയച്ച സന്ദേശം: കർക്കിടകത്തിന്റെ കറുത്തമാനവും രാമായണശീലുകൾ അലയടിക്കുന്ന അന്തരീക്ഷവും പെരുമഴക്കാലത്തിന്റെ തണുപ്പും പെയ്യുന്ന ഈ നാളുകളിൽ ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഗണേഷ് നാരായണൻ പ്രകാശധാരയിലൂടെ പങ്കുവച്ച കർക്കിടകത്തിലെ ആരോഗ്യ പരിരക്ഷ എന്ന പ്രഭാഷണം അക്ഷരാർത്ഥത്തിൽ അറിവിന്റെ അമൃതവർഷമായി മാറി. നമ്മുടെ പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിന്റെ പ്രാധാന്യവും ഉഴിച്ചിലും കഞ്ഞിയും പഥ്യവുമൊക്കെ ചേരുന്ന വറുതിക്കാലത്തെ ആരോഗ്യചര്യകളെ ഇത്രമേൽ ഹൃദ്യമായും ലളിതമായും ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായി എത്തുന്ന ചുമട് താങ്ങിയും വളരെ നന്നാവുന്നുണ്ട്.
1: മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കര എഴുതുന്നു: ഞാൻ എന്ന ഭാവം എവിടെ തുടങ്ങുന്നുവോ അവിടെ പതനം ആസന്നമെന്ന് ഓർക്കണം. 17-ാം തീയതി ഹാഫിസ് PH അബ്ദുൾ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. ഉഷമലരിയിൽ ജി കുമാരപിള്ളയുടെ ഹൃദയോത്സവം എന്ന കവിത അജയൻ പി ജയരാജ് ആലപിച്ചത് ഇഷ്ടപ്പെട്ടു. 20-ാം തീയതിയിലെ വാർത്താവീക്ഷണം ഏറെ പ്രസക്തമായിരുന്നു. ജലക്ഷാമത്തിന്റെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകവും വിനാശകരവുമാണ്. മായാമുദ്രകളിൽ ജീവിതത്തെക്കുറിച്ചുള്ള സാർവത്രിക സത്യങ്ങൾ വിളംബരം ചെയ്യുന്ന ലളിതമായ ഭാഷയും ജീവിതവുമായി ഇഴചേർന്നു നിൽക്കുന്ന ആന്റൺ ചെക്കോവിന്റെ ശ്രദ്ധേയമായ കൃതി പെണ്ണിന്റെ സാമ്രാജ്യത്തെ വിലയിരുത്തിയ 20-ാം തീയതിയിലെ മായാമുദ്രകൾ ഇഷ്ടമായി. കാലം സാക്ഷിയിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ശബ്ദം കേൾപ്പിച്ചത് അവസരോചിതമായി. വിനോദ് ചെമ്പക്കര അവതരിപ്പിച്ച കഥാപ്രസംഗം ആസ്ഥാന കവി ഇഷ്ടപ്പെട്ടു.
0: ദിലീപ് വി മുഹമ്മദ്, മൂവാറ്റുപുഴ അയച്ച സന്ദേശം: ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത പ്രഭാതഭേരി ആകാശവാണിയുടെ വിശ്വാസ്യതയ്ക്ക് അടിവരയിടുന്നതായി. അതിൽ പങ്കെടുത്ത് സംസാരിച്ചവരെല്ലാം ആകാശവാണി എന്ന പ്രക്ഷേപണ മാധ്യമത്തിന്റെ പ്രസക്തി എടുത്തു പറഞ്ഞത് അത്യന്തം സന്തോഷം പകരുന്നതായി. വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തെ തുടർന്ന് അവതരിപ്പിച്ച പ്രഭാതഭേരി ആ ഫൈനൽ മത്സരത്തെക്കുറിച്ചുള്ള മികച്ച ഒരു അവലോകനവും വിലയിരുത്തലുമായി. മുണ്ടിനീര്, കാരണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സ മുതലായവ ലളിതമായി പ്രതിപാദിച്ച ഡോക്ടർ സിനിയ ടി നുജും പ്രകാശധാരയിൽ അവതരിപ്പിച്ച പ്രഭാഷണം വിലപ്പെട്ടതായി. ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്ന് പറയാമെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നല്ല വാർത്ത നല്ലത് എന്ന് ആരും സമ്മതിക്കും. കൂട്ടായ്മയുടെയും സംഘടിത ബോധത്തിന്റെയും പ്രസക്തി പെരുന്നാൾ തലേന്ന് ഫാൻസിന്റെ നീളം കുറയ്ക്കാൻ നടത്തിയ ശ്രമം വികലവും വിഫലവുമായി പോയ ഉദാഹരണം പറഞ്ഞ് ഹാഫിസ് PH അബ്ദുൾ ഗഫാർ മൗലവി അവതരിപ്പിച്ച സുഭാഷിതം ചിന്തിക്കാൻ പക നൽകുന്നതായി. പി കുഞ്ഞിരാമൻ നായരുടെ വെളിച്ചത്തിന്റെ കളി എന്ന കവിത VT മുരളിയുടെ ആലാപനത്തിൽ കേട്ടത് ശ്രവണസുന്ദരമായിരുന്നു. കൊല്ലം ലാൽ ബഹാദൂർ സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥ അവതരിപ്പിച്ച പ്രഭാതഭേരി കായിക പ്രേമികളെ രോഷം കൊള്ളിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ആ പ്രഭാതഭേരി കേട്ടെങ്കിലും ഉത്തരവാദപ്പെട്ടവർ ഉണർന്നു പ്രവർത്തിച്ചാൽ ആ സ്റ്റേഡിയത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താനാകും. ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ പ്രകൃതി നൽകുന്ന മുന്നറിയിപ്പുകളാണ് എന്ന തലക്കെട്ടിൽ CV ശ്രീജിത്ത് തയ്യാറാക്കിയ വാർത്താവീക്ഷണം വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചത് അക്ഷരം പ്രതി ഗൗരവമുള്ളതായിരുന്നു. വൃക്കരോഗങ്ങളുടെ ചികിത്സ ഹോമിയോപ്പതിയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ വിമൽകുമാർ പ്രകാശധാരയിൽ അവതരിപ്പിച്ച പ്രഭാഷണം വിലപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു. ശ്രോതാക്കളുടെ വിലപ്പെട്ട കത്തുകളും ഇമെയിലുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കത്തുകൾ അയക്കുക. വിലാസം:
1: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം, 695014.
0: ഇമെയിൽ ഐ ഡി പറയാം: AIRTVMPM@gmail.com.
1: ഇമെയിൽ ഐ ഡി ഒരിക്കൽ കൂടി പറയാം: AIRTVMPM@gmail.com.
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496556321, 9496569.

0: ആകാശവാണി.
1: നിയമരംഗം. കുട്ടിക്കുറ്റവാളികൾക്കുള്ള ശിക്ഷകളും അനുബന്ധ നിയമങ്ങളും അഡ്വക്കേറ്റ് വി കെ സഞ്ജയൻ സംസാരിക്കുന്നു.
2: പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിച്ചാൽ നിയമത്തിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന ധാരണ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ അടുത്തിടെയായി നടന്നുകൊണ്ടിരിക്കുന്ന ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതികളായി കുറ്റം ആരോപിക്കപ്പെട്ട കുട്ടികളെ കണ്ട് നമ്മൾ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ടി വി ചാനൽ ചർച്ചകളിലും മറ്റു ഇതര മാധ്യമങ്ങളിലും തുടർച്ചയായി കേട്ടുവരുന്നതും ആവർത്തിക്കുന്നതുമായ ഒരു ശബ്ദം കേരളത്തിലെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നതാണ്. ലഹരി ഉപയോഗം കൂടി വരുന്നു. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു എന്ന വസ്തുതയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അവർ എന്തുകൊണ്ട് അതിലേക്ക് തിരിയുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിച്ചാൽ നിയമത്തിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന ധാരണ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മുതിർന്നവർ കുറ്റകൃത്യങ്ങൾക്കായി കുട്ടികളെ ഉപയോഗിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. നിയമപരമായ ലൂപ്പുകോളുകളും കുട്ടികളുടെ മാനസികാവസ്ഥയും മുതലെടുത്താണ് അവർ ഇത് ചെയ്യുന്നത്. കുട്ടികൾക്ക് കഠിനമായ ശിക്ഷകൾ ലഭിക്കില്ല, ജയിൽ ശിക്ഷയിൽ നിന്ന് മുതിർന്നവർക്ക് രക്ഷപ്പെടാം, കുട്ടികളെ എളുപ്പത്തിൽ ഭയപ്പെടുത്താൻ സാധിക്കും, പണമോ സമ്മാനങ്ങളോ നൽകി കുട്ടികളെ പ്രലോഭിപ്പിക്കാം. എന്നാൽ നിയമപ്രകാരം കുട്ടികളെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഗുരുതരമായതും ശിക്ഷാർഹവുമായ കുറ്റമാണ്. ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇത്തരം പ്രവണതകൾ തടയാൻ വളരെ കർശനമായ വകുപ്പുകൾ ഉണ്ട്. മുതിർന്നവർ സ്വന്തം ലാഭത്തിനോ പ്രതികാരത്തിനോ വേണ്ടി കുട്ടികളെ ലഹരിമരുന്ന് കടത്ത്, മോഷണം, ഭിക്ഷാടനം പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തടയാൻ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ട്. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിൻ്റെ ഭാവി വാഗ്ദാനമായ കുട്ടികൾക്ക് സുരക്ഷിതമായ ലോകം സൃഷ്ടിക്കേണ്ടത് ആധുനിക കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 14, 15, 19, 21, 23, 45 എന്നീ അനുച്ഛേദങ്ങൾ കുട്ടികളുടെ സുരക്ഷിത ബാല്യത്തിനായി നിയമങ്ങളും വ്യവസ്ഥകളും സംവിധാനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രത്തിൻ്റെ പുരോഗതിയും വികസനവും നിർണ്ണയിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് കുട്ടികൾ. കുട്ടികളെ ശാരീരികമായും മാനസികമായും ലൈംഗികമായും ചൂഷണം ചെയ്യുന്നതും അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുമായി കേന്ദ്ര സർക്കാർ 2000 ആദ്യമായി അന്ന് ബാലനീതി നിയമം കൊണ്ടുവന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായും ഏറ്റവും ഒടുവിൽ ബാലനീതി നിയമം 2015 അഥവാ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015 പാർലമെൻറ്റിൽ പാസാക്കി. ഈ നിയമം 2016 നിലവിൽ വന്നത്. കുട്ടികൾ കുറ്റകൃത്യം ചെയ്താൽ അവരെ ശിക്ഷിക്കുന്നതിനുള്ള ശക്തമായ നിയമമാണിത്. 18 താഴെയുള്ള കുട്ടികളാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. കുട്ടികളെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്കോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഗുരുതരമായ കുറ്റമാണ്. കുട്ടികളെ കൊണ്ട് കുറ്റകൃത്യം ചെയ്യിക്കുന്ന മുതിർന്ന വ്യക്തികൾക്ക് കുറ്റകൃത്യത്തിന് പ്രേരണ നൽകി എന്ന കുറ്റം ചുമത്തി ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കുറ്റകൃത്യം നേരിട്ട് ചെയ്ത ആൾക്ക് എന്ത് ശിക്ഷയാണോ ലഭിക്കുന്നത് അതേ കഠിന ശിക്ഷ പ്രേരണ നൽകിയ വ്യക്തിക്കും ലഭിക്കും. 16 മുകളിലുള്ള കുട്ടികൾ കൊലപാതകം, കൂട്ടബലാത്സംഗം തുടങ്ങിയ ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവരെ മുതിർന്നവരായി കണ്ട് വിചാരണ ചെയ്യാൻ നിയമത്തിൽ ഇപ്പോൾ ധാരാളം ഭേദഗതികൾ വന്നിട്ടുണ്ട്. കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളെ നിസാര കുറ്റകൃത്യം, ഗുരുതരം, അതീവ ഗുരുതരം എന്നിങ്ങനെ 3 തരംതിരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കുറ്റകൃത്യങ്ങളുടെ നിയമനടപടിക്രമങ്ങളും ശിക്ഷയും ഇന്ത്യയിലെ നിയമം അനുസരിച്ച് 3 വരെ ശിക്ഷിക്കാവുന്ന കുറ്റകൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. നിസാര കുറ്റകൃത്യത്തിൽ വരുന്നത് 3 മുതൽ 7 വരെ വർഷങ്ങൾ

0: തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളാണ്. 7 വർഷമോ അതിൽ കൂടുതലോ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളാണ് അതീവ ഗുരുതര കുറ്റകൃത്യത്തിൽപ്പെടുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ പ്രത്യേക വിലയിരുത്തലിന് ശേഷമാണ് ഈ ശിക്ഷകൾ നടപ്പിലാക്കുന്നതെന്ന പ്രത്യേകതയും ഈ നിയമത്തിനുണ്ട്. നിയമം കുട്ടികളോട് മൃദു സമീപനം കാണിക്കുന്നത് അവരുടെ പ്രായക്കുറവും തെറ്റുതിരുത്താനുള്ള അവസരവും പരിഗണിച്ചാണ്. എന്നാൽ ഈ ആനുകൂല്യം മുതലെടുത്ത് കുട്ടികളെ ചരട് വലിക്കുന്ന പ്രധാന പ്രതികളെ നിയമം ഒരു കാരണവശാലും വെറുതെ വിടാറില്ല. ചുരുക്കത്തിൽ, കുട്ടികളെ മുൻനിർത്തി കുറ്റകൃത്യം ആസൂത്രണം ചെയ്യുന്ന മുതിർന്നവർ യഥാർത്ഥ പ്രതിയേക്കാൾ കൂടുതൽ നിയമക്കുരുക്കിലും കഠിനമായ ശിക്ഷയിലും ചെന്നുപെടും എന്ന് ഉറപ്പ്. നാളെയുടെ ഭാവി വാഗ്ദാനമായ കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ ഓരോന്നും നാടിൻ്റെ സാമൂഹ്യ പുരോഗതിയെ സാരമായി ബാധിക്കുന്ന പ്രശ്നമാണ്. അതിനാൽ കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഈ പശ്ചാത്തലത്തിലാണ് നാളിതുവരെ നിലനിന്ന കുട്ടികളെ സംബന്ധിക്കുന്ന നിയമങ്ങൾ അവലോകനം ചെയ്തും അന്താരാഷ്ട്ര നിയമങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടും സുരക്ഷിത ബാല്യത്തിന് സമഗ്രമായ നിയമം സർക്കാർ ആവിഷ്കരിച്ച് ബാലനീതി നിയമം 2015 ബാലസംരക്ഷണ നിയമം 2015 നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. ഈ നിയമത്തിൻ്റെ 2.12 പ്രകാരം 18 വയസ്സ് വരെയുള്ള ഏതൊരു ആളെയും കുട്ടി എന്ന് വിശേഷിപ്പിക്കുന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുറ്റം ചെയ്താൽ ഭാരതീയ ന്യായസംഹിത അനുസരിച്ചോ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചോ അല്ല ശിക്ഷ വിധിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു നിയമമുണ്ട്. അതാണ് ബാലനീതി നിയമം 2015. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നത്. കുട്ടികളെ പ്രധാനമായി 2 തരംതിരിച്ചിരിക്കുന്നു. 1, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി എന്നും 2 ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി എന്നുമാണ്. കുറ്റം ചെയ്തിട്ടുള്ളതും കുറ്റാരോപിതനായ കുട്ടികളെ ഉദ്ദേശിച്ചാണ് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാതാപിതാക്കൾ ഉപേക്ഷിച്ചതോ തെരുവിൽ അലഞ്ഞു നടക്കുന്നതോ മയക്കുമരുന്നിന് അടിമപ്പെട്ടതോ ആയ കുട്ടികളെ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി എന്നും വിശേഷിപ്പിക്കുന്നു. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളെ കൈകാര്യം ചെയ്യാനാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉള്ളത്. ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ധർമ്മം കുട്ടികളുടെ സംരക്ഷണം, ധനപരമായ സഹായം, സ്പോൺസർഷിപ്പ്, ദത്തെടുക്കൽ എന്നീ നടപടികൾക്ക് നേതൃത്വം നൽകൽ, ദത്തെടുക്കാൻ പറ്റാത്ത കുട്ടികളെ പോറ്റി വളർത്തണം എന്നിവയാണ്. ഒരു കുട്ടി കുറ്റാരോപിതനായി ശിക്ഷിക്കപ്പെട്ടാൽ ആ കുട്ടിയെ സംരക്ഷിക്കുന്നത് ഒബ്സർവേഷൻ ഹോമിലാണ്. കുറ്റം ചെയ്തു എന്നുറപ്പുള്ളതും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ബോധ്യപ്പെട്ടിട്ടുള്ള കുട്ടികളെ പാർപ്പിക്കുന്നത് സ്പെഷ്യൽ ഹോമിലാണ്. ഇവിടെ അതീവ ഗുരുതര കുറ്റകൃത്യം ചെയ്തിട്ടുള്ള കുട്ടികളെയാണ് പാർപ്പിക്കുന്നത്. നിസാര കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് ബോധ്യപ്പെടുന്ന കുട്ടികളെ പാർപ്പിക്കുന്നത് പ്ലേസ് ഓഫ് സേഫ്റ്റി എന്ന സ്ഥലത്താണ്. ചുരുക്കത്തിൽ, നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെയും ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമായ കുട്ടികളുടെയും അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുള്ളതാണ് ബാലനീതി നിയമം 2015. കുട്ടികളെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള 2012 പോക്സോ ആക്ട്, ബാലനീതി നിയമം, കുട്ടികളുടെ ശ്രദ്ധയും സംരക്ഷണവും സംബന്ധിച്ച് മേപ്പടി സംഗതികൾ നിരീക്ഷിക്കുന്നതിനുള്ള ചുമതലയും കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. കുട്ടികളെ ശിക്ഷിക്കുന്നതിനേക്കാൾ അവരെ തിരുത്തുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനുമാണ് നിയമം മുൻഗണന നൽകുന്നത്. എങ്കിലും 16-18 വയസ്സിലുള്ള കുട്ടികൾ അതിക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവരെ മുതിർന്നവരെ പോലെ വിചാരണ ചെയ്യാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഇളവ് ലഭിക്കുന്ന കുട്ടികളെ ജയിലിൽ അടയ്ക്കില്ലെങ്കിൽ പോലും വർഷങ്ങളോളം ഒബ്സർവേഷൻ ഹോമുകളിലോ പ്രത്യേക പുനരധിവാസ കേന്ദ്രങ്ങളിലോ പാർപ്പിക്കുന്നത് മൂലം അവരുടെ ജീവിതവും ഭാവിയും പൂർണ്ണമായും നശിക്കും. കേരളത്തിൽ 1200 കുട്ടികളുടെ സ്ഥാപനങ്ങളാണ് ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നത്. കേരളത്തിൽ ഇത്രയും സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ കാരണം നാം സ്വയം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കുട്ടികളെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ചൈൽഡ് ഹെൽപ്പ് ലൈൻ, പോലീസ് അല്ലെങ്കിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷനെയോ നേരിട്ടോ ഫോണിലൂടെയോ പരാതി നൽകണം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് കുട്ടികൾ ഭാവി പൗരന്മാരാണ്. അവരെ നല്ല കുട്ടികളായി വാർത്തെടുക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ചുമതലയാണ്.
1: കുട്ടി കുറ്റവാളികൾക്കുള്ള ശിക്ഷകളും

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൈതപ്രം എഴുതിയ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട് ചിത്ര പാടിയ ഗാനം ആദ്യം. ചിത്രം എഴുത്തച്ഛൻ.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 10, ശകവർഷം 1948, ശ്രാവണം 4, 2026 ജൂലൈ 26 ഞായറാഴ്ച. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തോടായി നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പരയുടെ 135-ാം
1: അധ്യായം. ഭഗവാൻ കോ മാനവത കീ സേവ ദ്വാരാ ദേഖ്നെ കാ പ്രയത്ന കർത്താ ഹൂം ക്യോംകി മൈ ജാൻതാ ഹൂം ഭഗവാൻ ന ഊപർ ആകാശ് മേ ഹേ ഓർ ന നീചെ പാതാൽ മേ വോ തോ സബ് മേ ഹേ.
2: मन की शांति और शक्ति के लिए जुड़िए भक्ति से. आकाशवाणी आपके लिए लेकर आया है विशेष चैनल आराधना. 24 घंटे सुनिए कई भारतीय भाषाओं में अपने मनपसंद भजन, महत्वपूर्ण सांस्कृतिक आयोजनों की सजीव प्रस्तुति, महाकुंभ मेला हो या जगन्नाथ रथ यात्रा, लोक रामायण या पौराणिक प्रसंग, सुनिए सूफी संगीत और शबद कीर्तन.
3: कोई बोले राम राम.
2: आध्यात्मिक ऊर्जा का संचार करता आकाशवाणी का आराधना चैनल. न्यूज ऑन AIR ऐप, DTH और YouTube पर भी उपलब्ध.

0: इंतजार है। साथियों, मन की बात में आज इतना ही। अगले महीने हम फिर मिलेंगे देशवासियों की अनेक नई उपलब्धियां और प्रेरक प्रयासों के साथ। तब तक के लिए मुझे अनुमति दीजिए। बहुत बहुत धन्यवाद। नमस्कार।
1: मन की बात आकाशवाणी के माध्यम से माननीय प्रधानमंत्री श्री नरेंद्र मोदी अपने मन की बातें साझा कर रहे थे। हम आपको बता दें कि माननीय प्रधानमंत्री के इस प्रसारण के बाद मन की बात के क्षेत्रीय भाषा में अनुवाद का प्रसारण आकाशवाणी और दूरदर्शन के संबद्ध प्रादेशिक केंद्रों से तथा संस्कृत भाषा में अनुवाद का प्रसारण आकाशवाणी दिल्ली के इंद्रप्रस्थ चैनल मीडियम वेव 366.3 मीटर अर्थात 819 किलोहर्ट्ज और FM गोल्ड 100.1 मेगाहर्ट्ज पर अभी किया जाएगा। मन की बात के क्षेत्रीय भाषाओं का पुनः प्रसारण आज रात 8 बजे आकाशवाणी के संबद्ध प्रादेशिक केंद्रों से और अंग्रेजी अनुवाद का प्रसारण FM रेनबो 102.6 मेगाहर्ट्ज पर किया जाएगा।
2: क्या आप परेशानियों से घिरे हैं? मन भारी है और कोई रास्ता नजर नहीं आ रहा? याद रखें, समाधान आपके पास है। टेलीमानस के निशुल्क नंबर 14416 पर कॉल करें। कहीं से भी कभी भी 24 घंटे यह सुविधा उपलब्ध है। यहाँ आपकी बात सुनी जाती है, समझी जाती है और आपको सही दिशा दी जाती है। आप अकेले नहीं है, मदद बस एक कॉल दूर है।
1: ये कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
3: मन की बात प्रधानमंत्री श्री नरेंद्र मोदी ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
4: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
5: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചില തീയതികൾ ഓർത്തിരിക്കാൻ ഒരു കലണ്ടർ ആവശ്യമില്ല. ഇന്ന് ജൂലൈ 26, അത്തരത്തിലുള്ള ഒരു ദിവസം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. ഈ ദിവസം നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നു. നമ്മുടെ വീരസൈനികരുടെ അവിശ്വസനീയമായ ധൈര്യത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിൻ്റെ വെല്ലുവിളികൾ, ഇങ്ങനെ പല ദുഷ്കരമായ സാഹചര്യങ്ങൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. നമ്മുടെ സൈനികർ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടു. അവരുടെ മനോധൈര്യം ഏതൊരു വെല്ലുവിളിയെക്കാളും വലുതായിരുന്നു. ഭാരതമാതാവിൻ്റെ സുരക്ഷയ്ക്കായി അവർ സർവ്വതും ത്യജിച്ചു. ഇന്ന് കാർഗിൽ വിജയ് ദിവസിൻ്റെ ഈ വേളയിൽ എല്ലാ ധീരരായ രക്തസാക്ഷികൾക്കും ധീരരായ സൈനികർക്കും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം സ്വന്തം വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഒരു വിശേഷ ശൗര്യ വിജയ് യാത്ര സംഘടിപ്പിച്ചു. ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്നാരംഭിച്ച ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൽ വരെയാണ്. ഇതിൻ്റെ സന്ദേശം ഓൺ റൈഡ്, ഓൺ നേഷൻ, ഓൺ സല്യൂട്ട്. രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ വിസ്മരിക്കപ്പെടില്ല എന്ന് ഈ യാത്ര ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സൈനികരുടെ ധൈര്യം മാത്രമല്ല, സാങ്കേതിക കഴിവുകളും നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിൻ്റെ 75% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആത്മനിർഭർ ഭാരതത്തിൻ്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ഈ മാസം DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിൽ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് DRDO കുശ മിസൈലും വിജയകരമായി പരീക്ഷിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിരോധ ഉൽപ്പാദനമായാലും പ്രതിരോധ കയറ്റുമതിയായാലും മിത്രരാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സഹകരണമായാലും ഭാരതം തുടർച്ചയായി പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. ഈ മാസം ആദ്യം ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി ഒരു പ്രധാന കരാർ ഒപ്പിട്ടു. ഭാരതത്തിൻ്റെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, ഇന്ന് ഈ കാർഗിൽ വിജയ ദിവസത്തിൻ്റെ ഈ വേളയിൽ നമ്മുടെ അമരരായ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി

ജിരികളെ അർപ്പിക്കുകയും സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൻ്റെ കഴിഞ്ഞ അധ്യായത്തിൽ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാനുള്ള ഈ ക്യാമ്പയിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു. ക്യാച്ച് ദ റെയിൻ എന്ന സന്ദേശം വളരെ ലളിതമാണ്. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അവിടെ അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക. അതിനാൽ ജൂലൈ 4 മുതൽ രാജ്യമെമ്പാടും ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാതന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നു. ഗ്രാമങ്ങളോ നഗരങ്ങളോ പഞ്ചായത്തുകളോ സാമൂഹിക സംഘടനകളോ ആകട്ടെ, എല്ലായിടത്തും ആളുകൾ ആവേശത്തോടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പഴയ കുളങ്ങളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നു, മറ്റു ചിലയിടത്ത് കിണറുകളും സ്റ്റെപ്പ് വെല്ലുകളും പുനരുജ്ജീവിപ്പിക്കുന്നു. ഓരോ സ്റ്റെപ്പ് വെല്ലും ഇപ്പോൾ ഭൂഗർഭജല റീചാർജിനുള്ള ഒരു മാധ്യമമായി മാറുകയാണ്. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ ഏകദേശം 1500 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നരസിംഗ്പൂരിൽ അമൃത് സരോവരുകൾ നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ തോതിൽ വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ എല്ലാ പഞ്ചായത്തുകളും പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. നമ്മുടെ നഗരങ്ങളും പിന്നിലല്ല. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രചാരണത്തിന്റെ ആവേശോജ്വലമായ ഫലം കാണാം. നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുളത്തിൻ്റെയോ കിണറിൻ്റെയോ സ്റ്റെപ്പ് വെല്ലിൻ്റെയോ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കാം. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളി വെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു. രാജ്യത്തെ ഓരോ പൗരനും ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ നേരുന്നു. എല്ലാ കളിക്കാരും അത്ലറ്റുകളും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവാക്കൾ സമീപകാലത്ത് കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി PV സിന്ധു മാറി. അവരുടെ നേട്ടത്തിൽ രാജ്യം ഒന്നടങ്കം അഭിമാനിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വിജയിച്ചു. ഇതൊരു ചരിത്ര വിജയമാണ്. 270 റൺസിന്റെ വലിയ വ്യത്യാസത്തിൽ നമ്മുടെ ടീം ഈ മത്സരം വിജയിച്ചു. എന്നാൽ അതുമാത്രമല്ല, ലോർഡ്സിന്റെ നീണ്ട ചരിത്രത്തിൽ വനിതാ ടീമിന് വേണ്ടിയുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. 1983 ഭാരതം ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യമായി നേടിയത് ഈ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്ത്രീശക്തി ഇവിടെ രാജ്യത്തിന്റെ യശസ്സുയർത്തി. സുഹൃത്തുക്കളെ, വളരെ അർത്ഥവത്തായ ചില ചെറിയ പരിശ്രമങ്ങളുണ്ട്. കേരളത്തിലെ എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിൽ അത്തരമൊരു കായിക സംരംഭത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അവിടെ ഒരു സ്കൂളിൽ ഒരു സംസ്കൃതം ക്ലബുണ്ട്. അവിടുത്തെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്നു. ഈ പദ്ധതിയുടെ പേര് അക്ഷര കന്ദുക എന്നാണ്. ഈ പദ്ധതിയിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നു. ഇത് പഠനം ആസ്വാദ്യകരമാക്കുകയും കായിക രംഗത്ത് ആളുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൗരനെയും അഭിമാന പുളകിതനാക്കി. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ ഈ ചരിത്ര നിമിഷത്തിന് നാം എല്ലാവരും സാക്ഷിയായി. സ്വകാര്യ മേഖല വികസിപ്പിച്ചെടുത്ത ഭാരതത്തിലെ ആദ്യത്തെ റോക്കറ്റാണിത്. നമ്മുടെ യുവ ഇന്നോവേറ്റേഴ്സ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് നേടിയെടുത്തു. അവർ വിസ്മയകരമായ സ്കിൽ, പാഷൻ, പേഷ്യൻസ് എന്നിവ പ്രകടിപ്പിച്ചു. വളരെ കാലമായി നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് നിഷിദ്ധമായിരുന്നു. ഈ മേഖലയിൽ താൽപ്പര്യമുള്ള നിരവധി യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കാതെ പോയി. യുവാക്കളുടെ താൽപ്പര്യം മുൻനിർത്തി നമ്മൾ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. ഇന്ന് ലോകം അതിൻ്റെ ഗുണഫലങ്ങൾക്ക് സാക്ഷി.

വഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവ സഹപ്രവർത്തകർ ശാസ്ത്രത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു. സയൻസ് ഒളിമ്പ്യാഡുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവയിൽ പങ്കെടുക്കുന്നു. ഈ മാസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഒളിമ്പ്യാഡുകൾ നടന്നു. ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിസിക്സ് ഒളിമ്പ്യാഡിൽ നമ്മുടെ 5 വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ കരസ്ഥമാക്കി ഭാരതം 1 റാങ്ക് നേടി. കഴിഞ്ഞ ദശകത്തിൽ നടന്ന എല്ലാ ഫിസിക്സ് ഒളിമ്പ്യാഡുകളിലും നമ്മുടെ രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വർണ മെഡലോ വെള്ളി മെഡലോ നേടിയിട്ടുണ്ട്. കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ നേടി. ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണിത്. ബയോളജി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മെഡലുകൾ നേടി. ഇതിൽ ഒരു സ്വർണ മെഡലുമുണ്ട്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ 2 സ്വർണവും 4 വെള്ളി മെഡലുകളും നമ്മുടെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. രാജ്യത്തിൻ്റെ യുവശക്തിയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം ഭാരതത്തിൽ നിരന്തരം വളർന്നു വരുന്നത് കാണുന്നത് സന്തോഷകരമാണ്. രാജ്യത്തു നിന്ന് കൂടുതൽ കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ എത്തുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും അഭിനിവേശവും ഉള്ളപ്പോൾ എല്ലാ വഴികളും സുഗമമാകും. കാശ്മീരിലെ പരമ്പരാഗത പായയായ വഗുവിനായി ഇന്ന് നടക്കുന്ന പരിശ്രമങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നു. ഇത് ഞാങ്ങണപ്പുല്ലും വൈക്കോലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പായ നിർമ്മിക്കുന്ന പാരമ്പര്യത്തിന് 100 പഴക്കമുണ്ട്. ആദ്യം കാശ്മീരിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്നുള്ള പുല്ലും വൈക്കോലും ശേഖരിക്കുന്നു. വെയില തുണക്കിയ ശേഷം അവ തരംതിരിക്കുന്നു. തുടർന്ന് കൈകൊണ്ട് നെയ്യുന്ന പ്രക്രിയയാണ്. ഒരു പായ നിർമ്മിക്കാൻ 2 കരകൗശല വിദഗ്ധർ ഏകദേശം 4 ദിവസമെടുക്കും. ഈ പായ സവിശേഷവും പരിസ്ഥിതി സൗഹൃദവുമാണ്. വേനൽക്കാലത്ത് തണുപ്പും ശീതകാലത്ത് ചൂടും നൽകുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷത. മുമ്പ് കാശ്മീരിലെ എല്ലാ വീട്ടിലും ഇത് കാണപ്പെട്ടിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇതിൻ്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീനഗറിൽ നിന്നുള്ള ഗുലാം ഹുസൈനും മകൾ തൻസിലയും ഒരു പ്രതിജ്ഞയെടുത്തു. വഗു കരകൗശല പാരമ്പര്യത്തിന് ഒരു പുതുജീവൻ നൽകുന്നതിൽ ഇരുവരും പങ്കാളികളായി. ഗുലാം ഹുസൈൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഈ ജോലിയിൽ അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ വഗു സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം അചഞ്ചലമായിരുന്നു. താമസിയാതെ നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൽ പങ്കുചേരാൻ തുടങ്ങി. ഗുലാം ഹുസൈൻ ഈ നൈപുണ്യം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൽ പ്രാദേശിക തലത്തിൽ സർക്കാർ പിന്തുണയും ലഭിച്ചു. ഇന്ന് വഗു അതിവേഗം ജനപ്രീതി നേടുകയും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഓർത്ത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ന് നാം എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാശ്മീരിലെ വഗു നിങ്ങളുടെ വീടിൻ്റെ ഭാഗമായി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ചായ വെറുമൊരു പാനീയമല്ല, അത് ആത്മബന്ധത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ദിവസത്തിൻ്റെ തുടക്കത്തിലായാലും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോളായാലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോളായാലും ചായ എല്ലാ അവസരങ്ങളുടെയും ഭാഗമായി മാറുന്നു. ചായയുമായുള്ള എൻ്റെ ബന്ധം നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ചായ രുചി നൽകുക മാത്രമല്ല, നിരവധി സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് സ്വാശ്രയബോധത്തിൻ്റെ ഒരു പുതിയ സുഗന്ധം പകരുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ ലഖിവാല ഗ്രാമത്തിലെ ഒരു സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ തയ്യാറാക്കി. ഇതിൽ ഇഞ്ചിപ്പുല്ല്, ചിറ്റമൃത്, ഇരട്ടി മധുരം, തുളസി, പച്ചമഞ്ഞൾ, കറുവപ്പട്ട, ഏലം, പെരിഞ്ചീരകം തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. അതിൻ്റെ സവിശേഷമായ രുചിയും ഗുണങ്ങളും കാരണം ഈ ചായ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനപ്രീതി നേടി. പ്രയാഗ്രാജിലെ മഹാകുംഭിലും ഡൽഹിയിലെ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയിലും ഈ ഹെർബൽ ടീ വ്യാപക പ്രശംസ നേടി. വിദേശത്തു നിന്നുള്ള സന്ദർശകരും ഇതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രചോദനാത്മകമായ വശം അതിൻ്റെ തുടക്കമാണ്. ഈ മുഴുവൻ ശ്രമവും ആരംഭിച്ചത് വെറും 100,000 രൂപയിലാണ്. ഇന്ന് ഈ ബ്രാൻഡ് രാജ്യത്തുടനീളമുള്ള

പ്രധാന സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാദേശിക അറിവ്, പ്രകൃതി, സ്ത്രീകളുടെ ആത്മവിശ്വാസം എന്നിവ ഒത്തുചേരുമ്പോൾ ഒരു ചെറിയ ശ്രമം പോലും വലിയ മാറ്റത്തിൻ്റെ തുടക്കമാകുമെന്ന് ഈ സംരംഭം നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഏക് പേട് മാക്കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. സമൂഹം ഈ വികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിരവധി മനോഹരവും പ്രചോദനാത്മകവുമായ ഉദാഹരണങ്ങൾ മുന്നിലെത്തുന്നു. സുഹൃത്തുക്കളെ, അഹമ്മദാബാദിൽ പൊതുജന പങ്കാളിത്തത്തിൻ്റെ അത്ഭുതകരമായ ശക്തി പ്രകടമായി. ഒരു മണിക്കൂറിനുള്ളിൽ ഭാഡജ് പ്രദേശത്ത് 350,000-ത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. 25,000-ത്തിലധികം ആളുകൾ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഈ തൈകൾ ഒരു ഇടതൂർന്ന നഗര വനമായി മാറും. ഈ ശ്രമം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏക് പേട് മാക്കേ നാം ക്യാമ്പയിനു കീഴിൽ ജനശക്തിയുടെ അത്ഭുതകരമായ ദൃഢനിശ്ചയം ഉത്തർപ്രദേശിലും കണ്ടു. ജൂലൈ 12 ഒരൊറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ അവിടെ നട്ടുപിടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇതെനിക്ക് പ്രത്യേക അഭിമാനമാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മരങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല, അവ എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമാണ്. ഏകദേശം 60 വർഷത്തിനു ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ കൂടുകൂട്ടുന്നു. ഗിർ വനത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ഫലമാണിത്. വേഴാമ്പലുകളെ വനങ്ങളുടെ കർഷകർ എന്ന് വിളിക്കുന്നു. അവ പഴങ്ങൾ തിന്നുകയും വിത്തുകൾ ദൂരെ വിതറുകയും ചെയ്യുന്നു. അതിൽ നിന്ന് കാട്ടിൽ പുതിയ മരങ്ങൾ വളരുന്നു. ഈ രീതിയിൽ ഒരു പക്ഷി കാടിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ പേരിൽ ഒരു മരം നടുക. ഇന്ന് നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെറിയ തൈ വരും തലമുറകൾക്ക് പച്ചപ്പും ശുദ്ധവായുവും മനോഹരമായ ഭാവിയും സ്വത്തായി സ്വരുക്കൂട്ടും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ബീഹാറിലെ സീതാമഠിയിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ബെഞ്ചുകൾ നിർമ്മിക്കുന്നു. ഒരു ബെഞ്ച് നിർമ്മിക്കാൻ ഏകദേശം 40 കിലോഗ്രാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. ശക്തവും ഈട് നിൽക്കുന്നതും സുഖകരവുമാകുന്നതിന് പുറമേ ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ്. സർക്കാർ സ്കൂളുകളിലും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക യൂണിറ്റിനൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ ശ്രമത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നത് ഇന്ന് ഒരു മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ് എന്ന് സീതാമഠിയുടെ ഈ ശ്രമം നമ്മോട് പറയുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഞാൻ ഗണേഷ് ഉത്സവത്തിനെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ആരാധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചു, ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം നമ്മുടെ വീടുകളിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കണം. പലരും എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഈ വിഷയത്തിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭ്യർത്ഥനയ്ക്ക് അവർ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈ വിഷയം മൻ കി ബാത്തിൽ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കാൻ ഇതവരെ സഹായിച്ചുവെന്നും ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എൻ്റെ അഭ്യർത്ഥന ആവർത്തിക്കുന്നു. ഇത്തവണ ഗണേശ പൂജയിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. ഈ ശ്രമം പ്രകൃതിയോടുള്ള ആരാധനയുടെ ഒരു രൂപമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ,
ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം.

0: അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അഭിമാനപൂരിതമാകും. സയൻസ് ആൻഡ് ഇന്നവേഷൻ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ തൻ്റെ വേരുകളുമായി ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന, അവസരം ലഭിക്കുമ്പോഴെല്ലാം തൻ്റെ മണ്ണിനെ ബഹുമാനിക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി, മണിപ്പൂരിലെ ഡോക്ടർ റൊണാൾഡോ ലേശ്രാം.
1: അദ്ദേഹത്തിൻ്റെ പേര് റൊണാൾഡോ എന്നാണ്, പക്ഷേ തൊഴിൽപരമായി അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റാണ്.
0: ജപ്പാനിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം യുവ ഗാലക്സികളുടെ ഒരു വലിയ കൂട്ടം കണ്ടെത്തിയ സംഘത്തിൻ്റെ ഭാഗമായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണോ? മണിപ്പൂരിലെ മനോഹരമായൊരു തടാകത്തിൻ്റെ പേര് ചേർത്ത് അദ്ദേഹം ഈ മുഴുവൻ ക്ലസ്റ്ററിനും ലോക്തക് പ്രോട്ടോ ക്ലസ്റ്റർ എന്ന് പേരിട്ടു. മണിപ്പൂരിലെ മനോഹരമായൊരു ശുദ്ധജല തടാകമാണ് ലോക്തക്. ലോക്തക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുങ്തികൾ ഒരു സവിശേഷ ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. ചെറിയ ദ്വീപുകൾ വിശാലമായൊരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഇത്. അതുപോലെ പ്രപഞ്ചത്തിൽ ഈ യുവ ഗാലക്സികളും ഒരു വലിയ ഘടന സൃഷ്ടിക്കുന്നു. ഇന്ന് മണിപ്പൂരിലെ ലോക്തക് ദേശീയ ഭൂപടത്തിൽ മാത്രമല്ല, വിശാലമായ പ്രപഞ്ചത്തിലും തിളങ്ങുന്നു. ഈ നേട്ടം ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. നമ്മുടെ യുവസുഹൃത്തുക്കൾ തങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. നക്ഷത്ര ലോകത്തെപ്പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഗസ്റ്റ് 7 നമ്മുടെ രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ നെയ്ത്തുകാരായ സഹോദരി സഹോദരന്മാരുടെ കഴിവുകളും സർഗാത്മകതയും നാം ആഘോഷിക്കുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സുഹൃത്തുക്കളെ, കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെയും അതുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ ആളുകളുടെയും കഥ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവർ. ഈ ദിവസം കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വോക്കൽ ഫോർ ലോക്കലിൻ്റെ ആത്മാവിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്ത് കൈത്തറി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതി നിരവധി ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പുള്ളി മുതൽ കച്ച് വരെയും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും ഐഡന്റിറ്റിയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. ചിലർ പോച്ചമ്പള്ളി യുഗത്തിൻ്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മറ്റുള്ളവർ കമ്പിളി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നെയ്ത്തുകാരികളെ ഒന്നിപ്പിക്കുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. ഇത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും തൊഴിൽ നൽകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം ഖാദിയാണ്. മഹാത്മാഗാന്ധിക്ക് ഖാദി വളരെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായി. കഴിഞ്ഞ 12 അതിന്റെ വിൽപ്പന 6 വർദ്ധിച്ചു. ഈ വിൽപ്പന ഇപ്പോൾ 8,000 crore അടുത്തെത്തി. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിൽ എത്രതരം സംഗീതോപകരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം നമുക്ക് ധാരാളം സംഗീതോപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുമുണ്ട്. അത്തരമൊരു ഉപകരണമാണ് ത്രിപുരയിലെ ചോങ്പ്രങ്. അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. മുള കൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിന് 3 തന്ത്രികളുണ്ട്. ഇതിൽ നിന്നുയരുന്ന ഈണം വളരെ ശ്രുതി മധുരമാണ്. അത് സരോദിന് സമാനമാണ്. ചില കാരണങ്ങളാൽ യുവാക്കൾക്കിടയിൽ അതിൻ്റെ ജനപ്രീതി കുറയാൻ തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൂരജ് കുമാർ ദേവ് ബർമ്മ ഇത് വീണ്ടും ജനപ്രിയമാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ട്. ചോങ്പ്രങ്ങിനൊപ്പം ആ സ്ഥലത്തെ മറ്റു പരമ്പരാഗത സംഗീതോപകരണങ്ങളിലും അദ്ദേഹം പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കോക്ക്ബോറോക്ക് നാടൻപാട്ടുകൾ, ബൗൾ ഗാനങ്ങൾ, ബംഗാളി നാടൻപാട്ടുകൾ എന്നിവ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സംഗീതം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.

0: സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എന്നെനിക്ക് ഉറപ്പുണ്ട്. ദേവ് ബർമയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്. പരമ്പരാഗത സംഗീതത്തെ ജനപ്രിയമാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ പരമ്പരാഗത ഇന്ത്യൻ സംഗീതവുമായി ബന്ധിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ ജൂലൈ 27 ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ചരമവാർഷികമാണ്. ഡോക്ടർ കലാമിൻ്റെ വ്യക്തിത്വത്തിന് പ്രചോദനാത്മകമായ നിരവധി വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളത് അധ്യാപകൻ എന്ന റോളായിരുന്നു. കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ ആഴ്ച നമ്മൾ ഗുരുപൂർണിമ എന്ന പുണ്യോത്സവം ആഘോഷിക്കും. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യ ഗുരുക്കന്മാർ. സ്കൂൾ അധ്യാപകർ നമ്മെ അക്ഷരം പഠിപ്പിക്കുന്നു. അത്തരം എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. രാജ്യത്തെ എല്ലാ അധ്യാപകരെയും മുതിർന്നവരെയും ഞാൻ ആദരപൂർവം അഭിവാദ്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനമെന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. August 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിൻ്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണ് ഇത്. അവരുടെ ത്യാഗത്തിൻ്റെയും തപസ്സിൻ്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ അത്ഭുതകരമായ വികാരത്തോടെ രാജ്യത്തെ ഒട്ടാകെ ഒന്നിപ്പിച്ചു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണം. സുഹൃത്തുക്കളെ, August 15 മുൻപ് നിങ്ങൾ എനിക്ക് നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും അയക്കാറുണ്ട്. ദയവായി MyGOV നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം. നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളും പ്രചോദനാത്മകമായ ശ്രമങ്ങളുമായി അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. അതുവരെ ഞാൻ വിട ചോദിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ ഇന്ന് രാത്രി 8 മണിക്ക് വീണ്ടും കേൾക്കാം.
3: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 57 മിനിറ്റും 49 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 3:55 ആരംഭിക്കും. നമസ്കാരം.

തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:50 മുതൽ 12 മണി വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496553621, 9496593621. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:50 മുതൽ 12 മണി വരെ.

0: ആകാശവാണി, സമയം 12 മണി.
1: ഏകതാര ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ പി മാധുരി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. കൃഷ്ണഗാഥ പാടിവരും കിളിമകളെ എന്ന് തുടങ്ങുന്നു ആദ്യഗാനം. ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

അടുത്ത ഗാനം പനിനീർ മഴ പെയ്യും പാതിരാവിൽ, പവിഴം പൊഴിയുന്ന പൂനിലാവിൽ. ഗാനമെഴുതിയത് PS നമ്പീശൻ, സംഗീതം നൽകിയത് GS രാജൻ.

una parte സന്തോഷകരമാണ്. മാത്തമാറ്റിക്സ്

എന്ന മുന്നറിയിൽ പറയുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെ പുറത്ത്

കഥകൾ വീണ്ടും. കാർഗിൽ സൈരുടെ മനോധൈര്യത്തിൽ എല്ലാ വീടുകളും

രഞ്ജിനിയിലെ അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ആകാശവാണിയുടെ എല്ലാ പ്രോഗ്രാമുകളും ശ്രവിക്കുന്നുമുണ്ട്. യശ്വശരീരയായ എസ് ജാനകി എന്ന ജാനകിയമ്മയുടെ വേർപാടിൽ കേരളീയരുടെ വേദനയിൽ ഞാനും പങ്കുചേരുന്നു. ജാനകിയമ്മയ്ക്ക് മുൻപും ശേഷം ഇപ്പോഴും മലയാള സിനിമയ്ക്ക് വേണ്ടി ധാരാളം ഗായകന്മാർ ഗാനം ആലപിക്കുന്നു. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ ലാളിത്യവും സ്വരമാധുര്യവും ജാനകിയമ്മയെ മറ്റു ഗായകന്മാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. അടുക്കളയിലും അരങ്ങത്തും ഒരേപോലെ ആ ഗാനമാധുര്യം നിറഞ്ഞു തുളുമ്പുന്നു. ഭാരതത്തിലെ മുഴുവൻ ജനതയ്ക്കൊപ്പം കേരളത്തിലെ ഈ വാനമ്പാടിക്ക് 1000 ആദരാഞ്ജലികൾ. ശ്രീ മുരളീധരൻ തഴക്കര ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന കാലത്തും ശേഷം ഇപ്പോഴും രഞ്ജിനിയിലും ഓർമ്മച്ചെപ്പിലും ഞാൻ സ്ഥിരമായി ഗാനങ്ങൾ ആവശ്യപ്പെടുകയും പലപ്പോഴും അവ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ മുരളീധരൻ തഴക്കര നിലവിൽ വേണാട്ട് ഘടകം, പരിസ്ഥിതി ഫോറം രക്ഷാധികാരിയും സാഹിത്യവേദി പ്രവർത്തകനുമാണ്. അദ്ദേഹത്തിനൊപ്പം ഈ ഞാനും എളിയ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പ്രിയ രഞ്ജിനി, ജാനകിയമ്മ മലയാള സിനിമയ്ക്ക് വേണ്ടി 10 കൽപ്പനകൾ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഒരു പാട്ട് കേൾപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കത്ത് എഴുതിയിരിക്കുന്നത് അബ്ദുൾ റഹ്മാൻ കുഞ്ഞ്, അൻസാരി മൻസിൽ, കുട്ടമ്പേരൂർ, PO, മാന്നാർ. മിഥുൻ ഈശ്വർ സംഗീതം നൽകി എസ് ജാനകി പാടിയ ഗാനമാണ് 10 കൽപ്പനകൾ എന്ന ചിത്രത്തിലേത്. റോയ് പുറമാടമാണ് ഈ ഗാനം എഴുതിയിരിക്കുന്നത്. അബ്ദുൾ റഹ്മാൻ കുഞ്ഞിനു വേണ്ടി ഈ ഗാനം കേൾപ്പിക്കാം.

രഞ്ജിനി തുടരുന്നു. പ്രിയ രഞ്ജിനിക്ക് നൃത്തശാല എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീതം നൽകി. യേശുദാസ് പാടിയ ദേവവാഹിനി തീരഭൂമിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമെന്ന് ശുഭപ്രതീക്ഷയോടെ കായംകുളം കണ്ടല്ലൂർ തെക്ക് നിന്നും കെ പുഷ്പദാസ്. നൃത്തശാല എന്ന ചിത്രത്തിലെ

0: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീക്കൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട രഞ്ജിനിക്ക് ഇന്ന് എനിക്ക് ഒരു പാട്ട് വേണം, പാട്ട് വെച്ച് തരുമല്ലോ. ഈ കത്ത് എഴുതുന്നത് ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നത്ത് നിന്നും ഗിരിജ. ചിത്രം ദേവി കന്യാകുമാരി, നീലാംബുജാക്ഷിമാരെ സഖിമാരെ എന്ന് തുടങ്ങുന്ന ഗാനം സുശീല പാടിയത്. രഞ്ജിനിയിലൂടെ ഈ പാട്ട് വെച്ചു തരുമെന്ന പ്രതീക്ഷയോടെ ആലപ്പുഴ ജില്ലയിലെ വള്ളിക്കുന്നത്ത് നിന്നും ഗിരിജ. വയലാർ രചിച്ച ദേവരാജൻ സംഗീതം നൽകി പി സുശീല പാടിയ ഈ ഗാനം ദേവി കന്യാകുമാരി എന്ന ചിത്രത്തിൽ നിന്നും. ഗിരിജയ്ക്ക് വേണ്ടി ഈ ഗാനം കേൾപ്പിക്കാം.

സ്നേഹമുള്ള രഞ്ജിനിക്ക് മണ്ണഞ്ചേരി ചേന്നനാട്ട് നിന്നും രാധാകൃഷ്ണ പണിക്കർ സി എസ് എഴുതുന്നത്. മാധുര്യമുള്ള വാക്കുകൾ ചേർത്ത് ശ്രോതാക്കളുടെ മനസ്സുകളിൽ ഇടം പിടിച്ച അവതാരകർക്ക് അഭിനന്ദനങ്ങൾ. എനിക്ക് പരീക്ഷ എന്ന ചിത്രത്തിലെ അന്നു നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്ന ഗാനം കേൾപ്പിച്ചു തരുവാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. ഈ ഗാനം പത്മകുമാരി, സുനിൽ കുമാർ, ശ്രീകുമാരി, സതീഷ് കുമാർ, അശ്വതി, ഗൗരികൃഷ്ണ, കൃഷ്ണപ്രിയ, സ്മൃതി, സാൻവി എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്നു. സ്നേഹാദരവോടെ, മണ്ണഞ്ചേരി ചേന്നനാട്ട് നിന്നും രാധാകൃഷ്ണ പണിക്കർ. പരീക്ഷ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ രചിച്ച് എം എസ് ബാബുരാജ് സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ഇത്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി സമാപിക്കുകയാണ്. ഇന്നത്തെ രഞ്ജിനിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ദീപ്തി പി എസ്. കത്തുകളയച്ച എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും കത്തുകളയക്കുക. അയക്കേണ്ട വിലാസം: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695-01-4.

ഇനി സോളാർ പാനൽ വേണ്ടെന്ന് വെക്കണ്ട. സോളാർ പാനലിനായി ബാങ്കുകൾ വഴി കുറഞ്ഞ പലിശ നിരക്കിൽ ഈടില്ലാത്ത വായ്പകൾ ലഭ്യമാണ്. നിലവിൽ 7% താഴെ പലിശ നിരക്കിൽ നിങ്ങൾക്ക് വായ്പ ലഭിക്കും. ലളിതമായ തിരിച്ചടവ് വ്യവസ്ഥകളിലൂടെ നിങ്ങളുടെ വീടിനെ ഒരു സൂര്യഘറാക്കൂ. ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കൂ. ഇടനാഴിയിൽ ഒരു കാലച്ച എന്ന ചിത്രത്തിലെ ഈ ഗാനം രചിച്ചത് ONV കുറുപ്പ്.

0: ചില്ലിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 10-ാം ഭാഗം. രചന സി റഹീം. തുന്നാരൻ.
1: നമ്മുടെ വീട്ടുവളപ്പുകളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു പക്ഷിയാണ് തുന്നാരൻ. നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലും ഇവയെ ഒരുപോലെ കാണാനാവും. കൂടൊരുക്കുന്ന രീതി കൊണ്ട് പ്രസിദ്ധിയാർജിച്ച പക്ഷിയാണിത്.

0: അരക്കക്കുരുവി, പാണക്കുരുവി തുടങ്ങിയ പേരുകളിലും ഇവ അറിയപ്പെടും. തുന്നൽ തൊഴിലാക്കിയിരുന്ന വിഭാഗമാണ് പാണന്മാർ. അതിനാലാകണം ഇവയെ പാണക്കുരുവി എന്ന് പേര് വിളിക്കാൻ കാരണം. കൂടാതെ പാണന്മാരുടേത് സംഗീത കുലവുമാണ്. തുന്നാരനം കൂടൊരുക്കുന്ന കാലത്ത് സദാ പാടിക്കൊണ്ടിരിക്കുന്നവരാണ്.
1: ഒരു പക്ഷിയുടെ നിറം അവയുടെ കൂട്

0: നടക്കുന്ന രീതി, ശാരീരികമായ പ്രത്യേകതകൾ, ഭക്ഷണ രീതി തുടങ്ങിയവയൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് അവയ്ക്ക് ഓരോ തരത്തിലുള്ള പേരുകൾ നൽകുന്നത്. ഒരു പക്ഷിയുടെ ഇംഗ്ലീഷ് പേര് കേട്ടാൽ തന്നെ അവയെ വേഗത്തിൽ തിരിച്ചറിയാനാവും. തുന്നാറിന്റെ ഇംഗ്ലീഷ് പേര് നിങ്ങളൊന്ന് കേട്ടുനോക്കുക, ടെയ്ലർ ബേർഡ്. കൂട് തുന്നിയുണ്ടാക്കുന്ന പക്ഷിക്ക് ഇതിൽപരം മറ്റെന്ത് പേരാണ് നൽകാനാവുക? ഓർത്തോട്ടമസ് സുറ്റോറിയസ് എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം. അടയ്ക്കാമരത്തിന്റെ പൂങ്കുലകളിലും പാക്കുകുലകളിലും ചാടിച്ചാടി നടന്ന് ഇരതേടുന്നത് ശ്രദ്ധിച്ചിട്ടാവണം ഇവയ്ക്ക് അടയ്ക്കാക്കുരുവി എന്ന് പേര് വീഴാൻ കാരണം.
1: രണ്ട് ഇലകൾ തുന്നിച്ചേർത്തോ അല്ലെങ്കിൽ വലിയൊരു ഇലയുടെ തുഞ്ചം ചേർത്ത് തുന്നിയോ ആണ് ഇവ കൂടൊരുക്കി കാണാറുള്ളത്. കാണാമറയത്താണ് ഇവയുടെ കൂടൊരുക്കം. വീട്ടുപരിസരത്തുള്ള വാഴയുടെ തുഞ്ചത്ത് ഇവ കൂടൊരുക്കുന്നത് പതിവാണ്. ചെമ്പരത്തി ഇലകൾ തമ്മിൽ ചേർത്ത് തുന്നിയും കൂടൊരുക്കും. കൂടൊരുക്കാൻ പറ്റിയ പരിസരവും ഇലയും കണ്ടെത്തിയാൽ എവിടെ നിന്നെങ്കിലും പഞ്ഞിയോ നാരുകളോ കൊത്തിക്കൊണ്ടുവന്ന് സമൃദ്ധമായി ഇല തുന്നി കൂടൊരുക്കും. ഇവയുടെ കൂടൊരുക്കം നോക്കി നിൽക്കാൻ നല്ല രസമാണ്. ഇലയുടെ അരികിലായി ഒരു ചെറു സുഷിരം പതിയെ കൊത്തിയുണ്ടാക്കും. അതിലൂടെ പഞ്ഞിയോ നാരോ കയറ്റി വലിച്ചടുപ്പിച്ച് ഉറപ്പിക്കും. ഇങ്ങനെ ഇലകളിൽ പല തുന്നലുകൾ ഉണ്ടാക്കുമ്പോൾ കുമ്പിൾ കുത്തിയതുപോലെ അവയ്ക്കടയിരിക്കാൻ പാകത്തിന് ഒരു കൂടായി അത് മാറും. തൂക്കണാങ്കുരുവയെപ്പോലെ നാരുകൊണ്ട് സങ്കീർണമായ തുന്നൽ വൈദഗ്ധ്യം ഇവയ്ക്കുണ്ടെന്ന് പറയാനാകില്ലെങ്കിലും ഇല തുന്നി കൂടൊരുക്കുന്ന കാര്യത്തിൽ തുന്നാരനും മോശമാണെന്ന് ആരും പറയില്ല.
0: തുന്നാരന്റെ കൂട്ടിൽ സാധാരണ നാല് മുട്ടകളാവും ഉണ്ടാവുക. ചുവപ്പ് നിറത്തിലുള്ള അനവധി ചെറു പുള്ളികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനോഹരമായ വെള്ള മുട്ടകളാണ് ഇവയുടേത്. മുട്ടകളെല്ലാം ഇട്ട ശേഷമേ തള്ള അടയിരിക്കുകയുള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഒരേ സമയത്ത് വിരിഞ്ഞിറങ്ങും. കുഞ്ഞുങ്ങൾക്കിവ തീറ്റ നൽകുന്നതെല്ലാം വളരെ സൂക്ഷിച്ചാണ് ചെയ്യുക. ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ കൂടിന് സമീപമുള്ള മറ്റേതെങ്കിലും മരക്കൊമ്പിലിരുന്ന് ചുറ്റുപാടും നോക്കും. ശത്രു സാന്നിധ്യം ഇല്ലെന്ന് ഉറപ്പാക്കിയാൽ പല കമ്പുകൾ ചാടിച്ചാടി പെട്ടെന്ന് കൂട്ടിലേക്ക് പറന്നു കയറുന്നതാണ് രീതി. ഇവ കുഞ്ഞുങ്ങളെ ജാഗ്രതയോടെ തീറ്റി വളർത്തുന്നത് കാണുമ്പോൾ അടുത്ത തലമുറയെ വളർത്തിയെടുക്കാനായി ചെയ്യുന്ന ത്യാഗം ആരുടെയും മനസ്സലിയിക്കും. ആ പക്ഷികളും മറ്റു ജീവികളുമൊക്കെ നമ്മെപ്പോലുള്ള സമുദായങ്ങൾ തന്നെയാണ്. ഇത് മനസ്സിലാക്കിയാൽ ആർക്കാണ് അവയെ ഉപദ്രവിക്കാൻ തോന്നുക? നമ്മുടെ സഹജീവികളെ മനസ്സിലാക്കുക എന്നത് വലിയ കാര്യമാണ്. മനസ്സിലാക്കാത്തതിനെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാനാവുക?

0: കൂട് നിർമ്മാണത്തിലുള്ള പ്രാഗൽഭ്യം കൊണ്ട് പ്രശസ്തനായ നമ്മുടെയൊക്കെ അയൽക്കാരനായി ജീവിക്കുന്ന ഒരു കൊച്ചു പക്ഷിയാണ് തുന്നാരൻ അഥവാ കോമൺ ടൈലർ ബേർഡ്.
1: അധ്യാപകനും പക്ഷി നിരീക്ഷകനുമായ ജിഷ്ണു കിഴക്കില്ലം.
0: ഇലകളുടെ അറ്റങ്ങൾ തുന്നിച്ചേർത്ത് കുമ്പിൾ പോലെയാക്കിക്കൊണ്ട് ഇവ നിർമ്മിക്കുന്ന കൂടുകൾ പലപ്പോഴും നമ്മുടെ വീട്ടുവളപ്പുകളിൽ കാണാറുണ്ട്. മനുഷ്യരുമായി ഒരു പരിധിവരെ ഇണങ്ങി ജീവിക്കുന്ന പക്ഷിയായ തുന്നാരനെ മരങ്ങളും ചെടികളും മറ്റും വളർന്നു നിൽക്കുന്ന നമ്മുടെ വീട്ടുവളപ്പുകളിലും പറമ്പുകളിലും ഒക്കെ സാധാരണയായി തന്നെ കാണാൻ സാധിക്കും. തിരുവനന്തപുരവും കൊച്ചിയും പോലെയുള്ള നഗരങ്ങളിൽ പോലും ഏറ്റവും സാധാരണയായി കാണുന്ന പക്ഷികളിൽ ഒന്നാണ് തുന്നാരൻ. ചുറ്റുപാടുകളിൽ അല്പമെങ്കിലും ശ്രദ്ധ വെക്കുന്ന ഒരു മലയാളി തീർച്ചയായും തുന്നാരൻ്റെ ശബ്ദം കേട്ടിരിക്കും. തുന്നാരൻ്റെ ഒന്നോ രണ്ടോ ശബ്ദങ്ങൾ അഥവാ കോളുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ശരീരത്തിൻ്റെ ഉപരിഭാഗത്ത് മഞ്ഞ കലർന്ന പച്ച നിറവും അടിഭാഗത്ത് മങ്ങിയ വെള്ള നിറവുമുള്ള ഈ പക്ഷിക്ക് അതിൻ്റെ ഫോർഹെഡ് അഥവാ മൂർധാവിൽ ഇഷ്ടികപ്പൊടി തേച്ചതുപോലെയുള്ള ഒരു ചുവപ്പ് നിറവുമുണ്ട്. ഏതാണ്ട് ശരീരത്തിൻ്റെ അത്ര തന്നെ നീളമുള്ള ഒരു വാൽ പക്ഷിക്കുണ്ട്. ഈ പക്ഷി ഇരതേടുമ്പോഴും പാട്ട് പാടുമ്പോഴും ഒക്കെ ആ വാലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നതായും നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. ചെറുപ്രാണികളെയും മറ്റും ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ കീടനിയന്ത്രണത്തിലും വളരെ വലിയൊരു പങ്ക് വഹിക്കുന്ന പക്ഷിയാണ് തുന്നാരൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുന്നാരൻ വിഖ്യാതനായിരിക്കുന്നത് അതിൻ്റെ കൂട് നിർമ്മാണത്തിലുള്ള കഴിവുകൊണ്ടാണ്. മരങ്ങളിലോ കുറ്റി

0: ചെടികളിലോ അത്യാവശ്യം വലിപ്പമുള്ളതും താഴോട്ട് തൂങ്ങിക്കിടക്കുന്നതുമായ ഇലകളാണ് ഈ പക്ഷി കൂട് നിർമ്മാണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാറ്. അത്യാവശ്യം വലിപ്പമുള്ളതാണെങ്കിൽ ഒരൊറ്റ ഇലയുടെ അറ്റങ്ങളിൽ കൊക്ക് കൊണ്ട് തുളച്ച് ആ തുളകളിലൂടെ നാര് കടത്തി അറ്റങ്ങൾ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യും. ഇനി ഇലയുടെ വലിപ്പം പോരാ എന്നുണ്ടെങ്കിൽ ഒന്നിലധികം ഇലകൾ കൂട്ടി തുന്നിച്ചേർത്തുകൊണ്ടായിരിക്കും ഈ പക്ഷിയുടെ കൂട് നിർമ്മാണം. ഇങ്ങനെ ഉണ്ടാക്കുന്ന കുമ്പിളിൻ്റെ ഉള്ളിൽ ചെടികളുടെ നാരുകളും പരുത്തിയും ചിലന്തിയുടെ മുട്ടത്തോടും മറ്റും കൊണ്ട് ഒരു പതുപതുത്ത മെത്തയുണ്ടാക്കി ആ മെത്തയിലാണ് പക്ഷി മുട്ടയിടാറ്. മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ് കൂടുണ്ടാക്കാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിലും മരങ്ങളിലും ചെടികളിലും മറ്റും കൂടുതൽ പച്ചപ്പുകൾ ഉണ്ടാകുന്ന മൺസൂൺ മാസങ്ങളോട് തുന്നാരൻ പക്ഷിക്ക് ഒരു പ്രത്യേക താല്പര്യം തന്നെയുണ്ട്. കോരിച്ചൊരിയുന്ന മഴയിലും ഒരു തുള്ളി വെള്ളം പോലും അകത്ത് ചെല്ലാത്ത വിധത്തിൽ കൂടുണ്ടാക്കാനുള്ള ഈ പക്ഷിയുടെ പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഇതിൻ്റെ ശാസ്ത്രനാമം ഓർത്തോടോമസ് സുട്ടോറിയസ് എന്നുള്ളതാണ്. അത് ആ പക്ഷിയുടെ കൂട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇത്തരം സവിശേഷതകളുള്ള ഒരുപാട് പക്ഷികളുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പക്ഷികളുടെ മാപ്പിംഗ് സംരംഭമായിട്ടുള്ള കേരള ബേർഡ് അറ്റ്ലസിൻ്റെ രണ്ടാമത്തെ പതിപ്പ് ഈ മാസം ആരംഭിക്കുകയാണ്. സാധാരണക്കാർക്കിടയിലും ശാസ്ത്രാവബോധം സൃഷ്ടിക്കുന്ന ഒരു സിറ്റിസൺ സയൻസ് പദ്ധതി കൂടിയാണിത്. നമ്മുടെ പ്രദേശത്തെ പരിസ്ഥിതി സ്നേഹികൾക്കും പക്ഷി നിരീക്ഷകർക്കുമൊപ്പം നമുക്കും ഈ സംരംഭത്തിൽ പങ്കാളികളാവാനും അറിവ് നേടാനും അവസരമുണ്ട്.
1: തുന്നാരൻ എല്ലാവർക്കും പരിചിതമായ ഒരു പക്ഷിയാണ്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ പരിചയപ്പെടുന്ന പക്ഷികളിൽ ഒന്നാണ് ഇത്. ഒരു പക്ഷേ കാക്കയെയാകും നമ്മൾ ആദ്യം പരിചയപ്പെടുന്ന പക്ഷി. കാ കാ എന്ന് കരഞ്ഞുകൊണ്ട് വീട്ടുപരിസരത്ത് എപ്പോഴും അതിൻ്റെ സാമീപ്യമുണ്ടല്ലോ. അമ്മ തരുന്ന പലഹാരം തട്ടിപ്പറിക്കാനായി തക്കം പാർത്തിരിക്കുന്ന ഈ വിരുതൻ കാക്കയെ ഏത് കുട്ടിയാണ് ശ്രദ്ധിക്കാതിരിക്കുക? മധ്യവേനൽ അവധിക്കാലത്ത് പള്ളിക്കൂടമടച്ച് കുട്ടികൾ വീട്ടിലിരിക്കുന്ന കാലത്താണ് തുന്നാരൻ്റെ കൂടൊരുക്കം. മാർച്ച് ഏപ്രിൽ മാസക്കാലം. കുട്ടികളിൽ ഏറെ പേരും പറമ്പിലും വയലേലകളിലും വീട്ടുപരിസരത്തും വിവിധ കളികളിലും മറ്റും മുഴുകുന്നത് ഇക്കാലത്താണ്.
2: കാലത്തിവ വീട്ടുപരിസരത്തും പാടത്തും പറമ്പിലും ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് പാറി നടക്കും. ചെറിയ പക്ഷിയാണെങ്കിലും ഒരു വായാടി പക്ഷിയാണിത്. ടുവി ടുവി എന്നിങ്ങനെയാണ് ഇവയുടെ പാട്ടിന്റെ തുടക്കം. പാട്ടുമുറുകുന്നതോടെ വിറ്റു വിറ്റു വിറ്റു എന്നായി മാറും. ആരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്ന വിധമാണ് ഇവയുടെ ഉറക്കെയുള്ള പാട്ട്. പാട്ടെന്ന് ഈ ശബ്ദത്തെ വിളിക്കാമോ എന്നറിയില്ല. എന്തായാലും തുന്നാരന്റെ ശബ്ദം കേട്ടിട്ടില്ലാത്തവർ നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കമായിരിക്കും. കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ അതിനെ നോക്കിയിട്ടുണ്ടാവും. കുട്ടിക്കാലത്ത് മനുഷ്യരിലുള്ള സഹജമായ പ്രകൃതി നിരീക്ഷണം പതുക്കെ സമൂഹം തല്ലിക്കെടുത്തുന്നതാണ് കണ്ടുവരുന്നത്. ജീവിതകാലം മുഴുവൻ നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ടെങ്കിൽ അതാണ് സർഗാത്മകത. ചിത്രകാരന്മാരും എഴുത്തുകാരും ശാസ്ത്രജ്ഞരുമെല്ലാം ഉള്ളിലൊരു കുട്ടിത്തത്തെ ഒളിപ്പിച്ച് ജീവിക്കുന്നവരാണ്.
1: ഇന്ത്യയിൽ കാണുന്ന ഏറ്റവും ചെറിയ പക്ഷികളിൽ ഒന്നാണ് എത്തിൽ കണ്ണിക്കുരുവി. തുന്നാരനും ചെറിയ പക്ഷികളിൽ പെട്ടതാണ്. തുന്നാരൻ്റെ ആകെ നീളം 5 ഇഞ്ച് മാത്രമാണ്. പൂവൻ്റെ വാലിന് 1 ഇഞ്ചോളം നീളം കൂടും. വാൽ പൊന്തിച്ചും താഴ്ത്തിയും ഇരിക്കുന്നത് ഇവയുടെ ശീലമാണ്. തുന്നാരൻ്റെ നെറ്റിയും മൂർധാവും സിന്ദൂരം തേച്ചതുപോലെ ചെമപ്പാണ്. പുറം, ചിറകുകൾ, വാൽ എന്നിവ മഞ്ഞ കലർന്ന പച്ചയായിരിക്കും. ചിറകുകളിലെ വലിയ തൂവലുകൾ തവിട്ട് നിറത്തിലായിരിക്കും. മുഖവും ദേഹത്തിൻ്റെ അടിവശവും വെള്ളയായിരിക്കും. നമ്മുടെ പരിസരത്ത് കാണുന്ന സുന്ദര പക്ഷികളിൽ ഒന്നാണ് ഇത്. തുന്നാരനിലെ പൂവനും പിടയും തമ്മിൽ കാഴ്ചയ്ക്ക് വാലിൻ്റെ ആകൃതിയിലും നീളത്തിലും മാത്രമേ വ്യത്യാസമുണ്ടാവുകയുള്ളൂ.
2: പക്ഷിയുടെ ജീവിത രഹസ്യങ്ങൾ പലതും കണ്ടെത്തി നമുക്ക് പറഞ്ഞു തന്നത് പക്ഷി നിരീക്ഷകനായിരുന്ന പ്രൊഫസർ കെ

കെ നീലകണ്ഠൻ എന്ന ഇന്ദുചൂടനാണ്. തിരുവനന്തപുരം പട്ടണ നടുവിൽ പുളിമൂട് ജംഗ്ഷന് സമീപം അദ്ദേഹം താമസിക്കുന്ന കാലത്താണ് തുന്നൽക്കാരൻ പക്ഷിയുടെ കൂടൊരുക്കലും മുട്ടയിട്ട് കുഞ്ഞിനെ വിരയിക്കുന്നതുമെല്ലാം തുടർച്ചയായി നിരീക്ഷിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യൻ പക്ഷിജീവിത പഠനത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന സാലിം അലിയാണ് തൂക്കണാം കുരുവിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശിയത്. അതുപോലെ തന്നെയായിരുന്നു ഇന്ദുചൂടന്റെ തുന്നാരൻ പഠനവും. പ്രകൃതി നിരീക്ഷണം കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങേണ്ട ശീലമാണ്. പക്ഷികളെ നോക്കി തുടങ്ങുന്നതോടെ പ്രകൃതിയിലേക്കൊരു ജാലകം നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും. ചിറകുള്ള ഈ കൂട്ടുകാർ നമുക്ക് സന്തോഷം മാത്രമല്ല, അറിവും നൽകുന്നു. ഇനി തുന്നാരന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ അതിനെ ഒന്ന് നോക്കാൻ മറക്കല്ലേ.

കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 10-ാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ഹരിതവാണി സമാപിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെ ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563321, 9495563321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി, സമയം 3 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ദേവരാഗം എന്ന ചിത്രത്തിൽ എം ഡി രാജേന്ദ്രൻ രചിച്ച് എം എം കീരവാണി സംഗീതം നൽകി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം.

റഫി കഹമ്മദിന്റെ വരികൾക്ക് അരുൺ മുരളീധരൻ സംഗീതം നൽകി. ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം കക്ഷി അമ്മിണിപ്പിള്ള, OP 160/18.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അപ്പൊ ഞാൻ പറയുന്ന ഓരോരുത്തരും അവനവന്റെ മുകളിൽ മറ്റൊരാളോടുള്ള കെയർ കൊണ്ട് മറ്റൊരാളോടുള്ള കരുണ കൊണ്ട് അവനവന്റെ മുകളിൽ ഒരു സെൻസർ ചെയ്തുകൊണ്ട് തന്നെ ഒരു സമൂഹത്തിൽ ഓപ്പൺ ആയിട്ട് നിലനിൽക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഐഡിയൽ ആയിട്ടുള്ള സമൂഹമായിരിക്കും.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ നമുക്കിനി കേൾക്കാം വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ വി ശ്രീകുമാറും ശ്രേയ ഘോഷാലും പാടിയ ഗാനം. നീലത്താമര എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് വയലാർ ശരചന്ദ്രവർമ്മ.

രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും എസ് പി ശൈലജയും പാടിയ ഗാനമാണ് അടുത്തത്. യുവജനോത്സവം എന്ന ചിത്രത്തിലെ ഈ ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പി.

0: മുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചാന്തുപുട്ട എന്ന ചിത്രത്തിൽ വയലാർ ചരചന്ദ്രവർമ്മ രചിച്ച് വിദ്യാസാഗർ ഈണം നൽകിയ ഗാനമാണ് അടുത്തത്. ഗായകർ ഷഹബാസമൻ, സുജാത.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 1:15. FM ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്നലെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ചരിത്രത്തിലാദ്യമായി ബഹിരാകാശത്ത് എത്തിയ മലയാളി വംശജനായ അനിൽ മേനോൻ യാത്ര ചെയ്തത് ഏത് പേടകത്തിലാണ്? ഉത്തരം: സോയൂസ് MS-29. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കും. ചോദ്യം ഇതാണ്: മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്ന രീതിയുടെ പേര് എന്താണ്? മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ 5:55 രാത്രി 8 മണിക്ക് തൊട്ടു മുമ്പും.

ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 4 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം അർജുനൻ പിള്ളയും 5 മക്കളും.

0: അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
1: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക, യാത്രയ്ക്കിടെ TC ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും OTP പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
0: RBI പറയുന്നു, OTP അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.

0: पीएम जय अब गरीबों की जय बन गई है।
1: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

പ്രിയ ശ്രോതാക്കളെ, ഇനി അല്പസമയത്തിനകം നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടിയായ ഇസേത്തേൻറിൽ തമിഴ് ചലച്ചിത്രഗാന പരിപാടി കേൾക്കാം. ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശം അയക്കൂ 8281200715. നിങ്ങളുടെ ഇഷ്ട തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാനായി നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281200715 എന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയക്കൂ. ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി, ചിത്രം കളിയൂഞ്ഞാൽ, പാടിയത് ഇളയരാജയാണ്.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസഫം. സമയം 5 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ആധ്യാത്മ രാമായണ പാരായണം കേൾക്കാം. രാമായണം പാരായണം ചെയ്യുന്നത് ശ്രീയുക്ത രാജ. ഈ പരിപാടിക്ക് ശേഷം 5:05 മുതൽ നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി ഇസൈ തെൻട്രൽ.

നിങ്ങൾ കേട്ടത് ആധ്യാത്മ രാമായണ പാരായണം. പാരായണം ചെയ്തത് ശ്രീയുക്ത രാജ. ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 6:06. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടിയായ ഇസൈ തെൻട്രൽ ആരംഭിക്കുന്നു. നിങ്ങളുടെ ഇഷ്ട ഗാനത്തിനായി, തമിഴ് ചലച്ചിത്ര ഗാനത്തിനായി 8281200715 നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയയ്ക്കൂ. തമിഴ് സിനിമയുടെ എക്കാലത്തെയും ഹിറ്റ് ഗാനങ്ങളും പുതിയ സൂപ്പർ ഹിറ്റ് മെലഡികളും ഹൃദയത്തെ സ്പർശിക്കുന്ന പ്രണയ ഗാനങ്ങളും ആഘോഷത്തിൻ്റെ തളമുണർത്തുന്ന ഗാനങ്ങളും ഒത്തുചേരുന്ന നിങ്ങളുടെ ഇഷ്ട ഗാന പരിപാടി ഇസൈ തെൻട്രലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇനി അടുത്ത 1 മണിക്കൂർ സംഗീതത്തിൻ്റെ മധുര ലോകത്തേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. മനസ്സിന് കുളിർമയേകുന്ന ഗാനങ്ങളുമായി ഞാൻ ബിജു നിങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ആദ്യ ഗാനം കേൾക്കാം. ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നു വിജി തിരുവനന്തപുരത്ത് നിന്നും. പ്രിയമാന തെൻട്രലേ, കർപ്പകം പടത്തിൽ പി സുശീല പാടിന മന്നവനെ അഴലാമ കണ്ണീരെ വിടലാമ എന്ന പാടൽ കേൾക്കെ വിരുമ്പിക്കൊണ്ട് വിജി തിരുവനന്തപുരം. പ്രിയ നൻപൻ സുരേഷ് ദേവികുളം പണിയാളുകൾ പാടൽ കേൾപ്പറുകൾക്കും കൂടെ അർപ്പണിക്കപ്പെട്ടത്.

ഇസൈത്തെൻ്റലെ ഒരു സുശീല ഗാനം തരുമോ, നെഞ്ചം മറപ്പതിലെ എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രീധരൻ ആവനൂർ ആവശ്യപ്പെട്ടത്. കേട്ടുടനെ മനസ്സിൽ പതിയും അഴകാന മെലഡി. ഇതാ ഇസൈത്തെൻ്റലിലെ മനോഹരമായ ഗാനം.

ഇസയത്തിൻ്റെ തുടരുന്നു. ഇനി ഷാജു മടത്തുംപടി ആവശ്യപ്പെട്ട ഗാനമാണ്. നമസ്കാരം ഇസയത്തിൻ്റെ, എനിക്ക് വില്ല എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം കേൾക്കണം. ഇതാ ഷാജു ആവശ്യപ്പെട്ട ഇഷ്ടഗാനം.

ഇപ്പോൾ നമ്മൾ കേൾക്ക പോകുന്നത് എല്ലാവരും വിരുമ്പുന്ന ഒരു സൂപ്പർ ഹിറ്റ് പാടൽ. കാലത്തെ കടന്നും പുതുമ കുറയാത്ത എവർ ഗ്രീൻ ഹിറ്റ്. ഗാനം ആവശ്യപ്പെട്ട് സന്ദേശമയച്ചിരിക്കുന്നു ബ്ലസൺ മങ്ങാത്തൊട്ടിയിൽ നിന്നും. ചിത്രം ജയ് ഹിന്ദ് പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്ന്.

യന്തിരൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാനായി സന്ദേശം അയച്ചിരിക്കുന്നു ജോണി കോതമംഗലത്ത് നിന്നും. എസ് പി ബാലസുബ്രഹ്മണ്യവും സംഘവും പാടിയ ഗാനം.

യമുനയും ബിബിനും ചേർന്ന് ഇസേ തെണ്ടലിന് സന്ദേശം അയച്ചിരിക്കുന്നു. കണ്ണേ കലേമാനെ എന്ന സിനിമയിലെ ഗാനം കേൾപ്പിക്കണം. ഇന്ന് പാടൽ ഉങ്കൾ മനസ്സുക്ക് നിശ്ചയം പിടിക്കും.

ഇസയ്ക്ക് മൊഴി വേണ്ട, മനസ്സുണ്ടായാൽ മതി. അടുത്ത ഗാനത്തിലേക്ക് കടക്കാം. ഗുഡ് ഈവനിങ് ഇസൈ തെൻഡ്രൽ, പ്ലീസ് പ്ലേ ജോഡി മൂവി സോങ് കാതൽ കരിതം ബൈ ബിൻസി ബിജു വൈക്കം. അടുത്തതായി കേൾക്കാൻ പോകുന്നത് നിരവധി ആരാധകരുടെ പ്രിയപ്പെട്ട ഒരു ഗാനമാണ്. സംഗീതം സന്തോഷം പകരട്ടെ. ഇതാ അടുത്ത മനോഹര ഗാനം. ഇസൈ തെൻഡ്രലിനൊപ്പം നിങ്ങളുടെ യാത്ര തുടരട്ടെ.

നമസ്കാരം. ദേവികുളം സ്പൈസ് എഫ് എം. പൊന്നകെ മന്നൻ എന്ന ചിത്രത്തിലെ കവിതയിൽ എന്നാരംഭിക്കുന്ന ഗാനം ഞങ്ങളുടെ സൗഹൃദവാണിയിലെ എല്ലാ ചങ്ക്സിനും വേണ്ടി കേൾപ്പിക്കണേ. വിനയപൂർവം ജയങ്കർ, സലിത, ശ്രീനന്ദ, ഫോർട്ട് കൊച്ചി. ഈ ഗാനം പാടിയത് ചിത്രയും സംഘവും ചേർന്ന്.

വീണ്ടും അടുത്ത എപ്പിസോഡിൽ തമിഴ് സിനിമയുടെ മനോഹര ഗാനങ്ങളുമായി നിങ്ങളെ തേടിയെത്താം. അതുവരെ സംഗീതത്തെ സ്നേഹിക്കൂ, സന്തോഷത്തോടെ ഇരിക്കൂ.

0: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷാഭിയാൻ. 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ. 6:40 മൻ കി ബാത്ത് പ്രക്ഷേപണത്തോടനുബന്ധിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി കേൾക്കാം. 6:50 വയലും വീടും, വിളകളിലെ സംയോജിത കീടനിയന്ത്രണം. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇടുക്കി ആഴ്ചയിൽ, തുടർന്ന് ഗാനങ്ങൾ. 8:00 മൻ കി ബാത്ത് മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം സേതു. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 പണ്ട് പണ്ട് പണ്ട്. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ. വർഷ അഗർവാളിൻ്റെ സന്തൂർ വാദനം കേൾക്കാം. 11:00 ചലച്ചിത്ര ഗാനം.
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോട്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ഏക് പ്രകാർ സേ PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4555 पर कॉल करें।
1: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ: നാളെ വൈകുന്നേരം 4:30 തേനീസൈ, 5 ആധ്യാത്മ രാമായണ പാരായണം, 5:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 മറ്റൊരു സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 യുവവാണി, 8:00 ഇതളുകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: जय अब गरीबों की जय बन गई है।

0: सकते। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: एक प्रकार से
2: പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും അറിയാം. ചോദ്യം ഇതായിരുന്നു, മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്ന രീതിയുടെ പേര് എന്താണ്? മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്ന രീതിയുടെ പേരെന്താണ്? ഉത്തരം ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്.

0: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
1: ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയെ സമഗ്രമായി വികസിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു പ്രധാന വിദ്യാഭ്യാസ പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ. 2018-2019 അധ്യയന വർഷം മുതൽ ഈ പദ്ധതി രാജ്യത്ത് നിലവിൽ വന്നു. മുമ്പ് നടപ്പിലാക്കിയിരുന്ന സർവശിക്ഷ അഭിയാൻ അഥവാ SSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ അഥവാ RMSA, ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവയെ സംയോജിപ്പിച്ചാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ രൂപീകരിച്ചത്. പ്രീ പ്രൈമറി മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസത്തെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് ഗുണമേന്മയുള്ളതും തുല്യ അവകാശം ഉറപ്പാക്കുന്നതുമായ വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സമഗ്ര ശിക്ഷാ അഭിയാന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നത്. സാമൂഹികമായോ സാമ്പത്തികമായോ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസത്തിൽ തുല്യ അവസരങ്ങൾ ഉറപ്പാക്കാൻ പദ്ധതി പ്രത്യേക ശ്രദ്ധ നൽകുന്നു. വിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ പഠന അന്തരീക്ഷം ഒരുക്കുക, പഠന നിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയും പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. അധ്യാപകരുടെ കഴിവ് വികസിപ്പിക്കുന്നതിനും സമഗ്ര ശിക്ഷാ അഭിയാൻ വലിയ പ്രാധാന്യം നൽകുന്നു. പുതിയ അധ്യാപന രീതികൾ, വിവരസാങ്കേതിക വിദ്യയുടെ ഉപയോഗം, വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതികൾ എന്നിവയിൽ അധ്യാപകർക്ക് സ്ഥിരമായി പരിശീലനം നൽകുന്നു. ഇതിലൂടെ ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ കൂടുതൽ ഫലപ്രദമാകുകയും വിദ്യാർത്ഥികളുടെ പഠന നേട്ടം ഉയരുകയും ചെയ്യുന്നു. ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനും ഈ പദ്ധതി വലിയ പ്രാധാന്യം നൽകുന്നു. സ്മാർട്ട് ക്ലാസ് മുറികൾ, കമ്പ്യൂട്ടർ ലാബുകൾ, ഡിജിറ്റൽ പഠന സാമഗ്രികൾ, ഓൺലൈൻ പഠന സംവിധാനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ആധുനിക വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ ശ്രമിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഠനം കൂടുതൽ ആകർഷകവും ഫലപ്രദവുമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും സമഗ്ര ശിക്ഷാ അഭിയാന്റെ പ്രധാന ഘടകമാണ്. പുതിയ ക്ലാസ് മുറികൾ നിർമ്മിക്കുക, ശുചിമുറികൾ, കുടിവെള്ള സൗകര്യം, വൈദ്യുതി, ലൈബ്രറി, ലബോറട്ടറി, കളിസ്ഥലം തുടങ്ങിയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് റാമ്പുകൾ, പ്രത്യേക ശുചിമുറികൾ, സഹായ ഉപകരണങ്ങൾ എന്നിവ ഒരുക്കി വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ പദ്ധതി ശ്രദ്ധിക്കുന്നു. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി വിവിധ പഠന പരിശോധനകളും മൂല്യനിർണയ സംവിധാനങ്ങളും നടപ്പിലാക്കുന്നു. പഠനത്തിലെ പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അടിസ്ഥാന വായന, എഴുത്ത്, ഗണിതശേഷി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും പ്രത്യേക പ്രാധാന്യം നൽകുന്നു. കേരളത്തിൽ സമഗ്ര ശിക്ഷ കേരള എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ പരിശീലന പരിപാടികൾ, നവീന അധ്യാപന രീതികൾ, കലാകായിക പ്രവർത്തനങ്ങൾ, കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വളർത്തുന്ന പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികസനത്തിന് സഹായകമായ നിരവധി പ്രവർത്തനങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിനും സമഗ്ര ശിക്ഷാ അഭിയാൻ നിർണായക പങ്കുവഹിക്കുന്നു. അടിസ്ഥാന സാക്ഷരത, സംഖ്യാജ്ഞാനം, അനുഭവാധിഷ്ഠിത പഠനം, തൊഴിൽപരമായ വിദ്യാഭ്യാസം, ബഹുഭാഷാ പഠനം എന്നിവയ്ക്ക് ഈ

0: യിലൂടെ കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുന്നു. സമഗ്ര ശിക്ഷാ അഭിയാൻ ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിനും എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും രൂപകൽപ്പന ചെയ്ത സമഗ്ര പദ്ധതിയാണ്. വിദ്യാർത്ഥികളുടെ അക്കാദമിക മികവിനൊപ്പം അവരുടെ വ്യക്തിത്വ വികസനം, സാമൂഹിക മൂല്യങ്ങൾ, സാങ്കേതിക വൈദഗ്ധ്യം, സൃഷ്ടിപരമായ കഴിവുകൾ എന്നിവ വളർത്തിയെടുക്കുന്നതിനും ഈ പദ്ധതി സഹായിക്കുന്നു. രാജ്യത്തിന്റെ ഭാവി തലമുറയെ അറിവിലും കഴിവിലും മൂല്യബോധത്തിലും സമ്പന്നരാക്കുന്ന ഒരു സുപ്രധാന വിദ്യാഭ്യാസ സംരംഭമായി സമഗ്ര ശിക്ഷാ അഭിയാൻ ഇന്നും വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി ദ ന്യൂസ് റെഡ് ബൈ നിഷിത് കുമാർ. Prime Minister Narendra Modi has said collective participation has always been a source of strength in India's cultural ethos. Mr. Modi made the remarks while interacting with participants of the Viksit Vibrant Village Program 2026 through video conferencing today. More than 400 young participants from all states and union territories shared their experiences with the Prime Minister. During the interaction, Mr. Modi highlighted the community participation, national integration and awareness about the strategic importance of border villages.
3: हमारे सीमावर्ती गांवों में विकास की आकांक्षा और देशभक्ति की भावना, ये हम बराबर बराबर और कभी तो लगता है कि उनके लिए खुद से ज्यादा देश होता है. देश पहले, बाकी सारी सुविधाएं बाद में, ये हमको सीमावर्ती गांवों में खास अनुभव आती है. और इसलिए उद्देश्य ये था कि देश के अलग अलग जिलों के युवा हिमाचल, उत्तराखंड और लद्दाख के गांवों की यात्रा करें.
2: Prime Minister Modi remembered the brave hearts of the nation today on the occasion of Kargil Vijay Diwas, stating that India is continuously scaling new heights, be it defense production, defense exports or political cooperation with friendly nations. Addressing the nation in his Mann Ki Baat program on Akashwani, Mr. Modi said, today, the 26th of July, is a date that does not require a calendar to be remembered, as Kargil Vijay Diwas is being celebrated today.
3: आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. उन्होंने माँ भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया. आज कारगिल विजय दिवस पर मैं सभी वीर शहीदों और वीर सैनिकों को श्रद्धापूर्वक नमन करता हूँ.
2: Mr. Modi said India is continuously strengthening her technological capabilities. He highlighted the recent induction of INS Mahendragiri into the Indian Navy. The Prime Minister said every Indian is filled with pride following the successful launch of Vikram 1 last Sunday. Mr. Modi praised young innovators for displaying remarkable skill, passion and patience. The Prime Minister also said every Indian is cheering for all the athletes participating in the Commonwealth Games, which began in Glasgow a few days ago. Union Minister Prahlad Joshi today assumed the charge as the Education Minister. Mr. Joshi was appointed to the post yesterday following the resignation of Dharmendra Pradhan. Mr. Joshi also continues to hold the portfolios of Consumer Affairs, Food and Public Distribution, to New and Renewable Energy. Soon after taking charge, he chaired a review meeting of the Education Ministry to assess the implementation of various schemes and key initiatives. Minister of State for Education Jayant Chaudhary and several senior ministry officials attended the meeting. The Indian Embassy in Ukraine today said that it is closely monitoring the situation following the incident involving the cargo vessel MV Aegean Ragnar, which was struck at the port of Odisha yesterday. The embassy said that four Indian nationals were on board the vessel. It added that two of them have been confirmed safe, while information about the other two is still awaited. The embassy further said that search and rescue operations are underway and that it is in constant touch with the concerned authorities. At the ongoing Commonwealth Games, India's Rishikant Singh Chambam won the silver medal in the men's 60-kilogram weightlifting event in Glasgow today. Rishikant lifted 121 kilogram in the snatch, setting a new Commonwealth Games record before Malaysia.

0: Zealand's Mohammad Ani Kasdan equaled the mark. Malaysia's Mohammad Ani Kasdan clinched the gold medal with the Commonwealth Games record total of 273 kilograms. The silver medal is India's second medal at this year's Commonwealth Games and first in an able-bodied event. Earlier, para powerlifter Jandu Kumar opened India's medal account with the bronze in the men's heavyweight event. And in men's cricket, India have set a target of 193 runs for Zimbabwe in the third and the final T20 international of series in Harare. Opting to bat, India posted 192 for 5 wickets in their allotted 20 overs. Vaibhav Suryavanshi starred with bat, scoring 81 of 49 balls, while Ishan Kishan contributed 29 of 26 deliveries. For Zimbabwe, Brad Evans took 2 wickets. India made 2 changes to the playing 11, with Suryansh Hegde and Ashok Kumar replacing Shivam Dubey and Prince Yadav. And with that, we end this news bulletin.
1: Akashavani, Kozhikode. Palakkad Jilla Vrittantham.
2: പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. രമേശ് പിഷാരടി MLA 111 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചത്. പ്രിയദർശിനി സർവീസിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കിയാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയ സിറ്റി ബസിന്റെ സ്ഥിരം റൂട്ടും സമയക്രമവും വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും. പദ്ധതി വിജയകരമായാൽ കൂടുതൽ സിറ്റി സർവീസുകൾ ആരംഭിക്കുമെന്ന് രമേശ് പിഷാരടി MLA പറഞ്ഞു. അട്ടപ്പാടിയെ സമ്പൂർണ്ണ ഡിജിറ്റൽ മേഖലയാക്കാനുള്ള PN പണിക്കർ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. മണ്ണാർക്കാട് കല്ലടി അബ്ദുഹാജി HSSൽ ദേശീയ വായനാ മഹോത്സവത്തിന്റെ സംസ്ഥാനതല സമാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ വായനയ്ക്കൊപ്പം പുസ്തക വായനയ്ക്കും വിദ്യാർത്ഥികൾ സമയം കണ്ടെത്തണമെന്നും മന്ത്രി പറഞ്ഞു. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. നിരവധി കുടുംബങ്ങളുടെ വരുമാന മാർഗമെന്ന നിലയിൽ ഈ വ്യവസായത്തിന് ഇപ്പോഴുള്ള ക്ഷീണാവസ്ഥ മാറ്റാൻ സർക്കാർ ഖാദി ഉൽപ്പന്നങ്ങളുടെ പ്രചരണം പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴ ഉദ്യാനത്തിലെ കുട്ടികളിലെ റോപ്പ് വേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഗ്ലാസ് കൊണ്ട് മറച്ച ക്യാബിനുകളിൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവം, ചൂട് കൂടുന്ന സമയത്ത് ക്യാബിനിൽ താപനില വർദ്ധിച്ചാൽ കുട്ടികളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിച്ച് കമ്മീഷന് ലഭിച്ച പരാതി പരിഗണിച്ചാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാർ നിർദ്ദേശം നൽകിയത്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ കുറയ്ക്കാൻ ഒരു മാസത്തിനകം പരിഹാര നടപടികൾ നടപ്പിലാക്കണമെന്ന് മന്ത്രി KA തുളസി നിർദ്ദേശം നൽകി. ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് അപകടരഹിത ഗതാഗതം ഉറപ്പാക്കണമെന്നും 15 ദിവസത്തിനുള്ളിൽ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് അവലോകന യോഗം ചേരണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. മുണ്ടൂർ തൂത സംസ്ഥാന പാത നവീകരണത്തിലെ അശാസ്ത്രീയത പരിഹരിക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും കളക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വായന മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ റീൽസ് മത്സരത്തിൽ മതിലുകൾ 1st place നേടി. അട്ടപ്പാടി APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ റെസിഡൻഷ്യൽ ട്രൈബൽ സ്കൂളിലെ സിനിമോൾ, അനൂപ് എന്നിവരാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ രചനയെ ആസ്പദമാക്കി റീൽ നിർമ്മിച്ചത്. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആര്യനന്ദ, നിത, നേഹ, ഫാത്തിമ, ആദിത്യൻ, തേജശ്രീ എന്നിവർ ചേർന്നൊരുക്കിയ കമ്പളിക്കണ്ടത്തെ കൽഭരണികൾക്കാണ് 2nd place. മലമ്പുഴയിലെ ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം സംസ്കരിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് ജില്ലാ കലക്ടർ KE സുധീർ നിർദ്ദേശം നൽകി. പ്ലാന്റിൽ നിന്നും മാലിന്യം ജലസ്രോതസ്സുകളിൽ കടന്നുവെന്ന പരാതിയെ തുടർന്ന് സംസ്കരണ കേന്ദ്രം സന്ദർശിച്ച ശേഷമാണ് ജില്ലാ കലക്ടർ IMA ഉടമസ്ഥതയിലുള്ള ഇമേജ് പ്ലാന്റ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. കെട്ടിക്കിടക്കുന്ന മാലിന്യം 180 ദിവസത്തിനുള്ളിൽ സംസ്കരിക്കണം. പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം ഇവിടെ എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. പിരായിരിയിൽ സ്ഥലം ലഭ്യമാക്കിയാൽ മികച്ച സൌകര്യങ്ങളോടെയുള്ള ആശുപത്രി കെട്ടിടം സർക്കാർ നിർമ്മിച്ചു നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KE മുരളീധരൻ പറഞ്ഞു. പിരായിരിയിലെ ആരോഗ്യ കേന്ദ്രം സന്ദർശിച്ച മന്ത്രി അലോപ്പതി, ആയുർവേദം, ഹോമിയോ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ വിപുലമായ സൌകര്യങ്ങൾ ആവശ്യമാണെന്ന് വിലയിരുത്തി. ജില്ലാ ആശുപത്രിയിലെ ഒഴിവുള്ള തസ്തികകൾ നികത്താൻ നടപടി സ്വീകരിക്കും. നബാർഡിന്റെയും ഇൻകെലിന്റെയും കെട്ടിട നിർമ്മാണം പൂർത്തിയായാൽ ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കി ഉയർത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതി രൂപീകരിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന അവലോകന യോഗത്തിൽ

0: അധ്യക്ഷനായ മന്ത്രി തദ്ദേശ സ്ഥാപനത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും നിർദ്ദേശം നൽകി. കെഎസ്ഇബി ഉദ്യോഗസ്ഥർ മുൻകൈയെടുത്ത് രണ്ടോ മൂന്നോ മാസത്തിൽ യോഗം ചേരണമെന്നും എംഎൽഎ ചെയർപേഴ്സണും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൺവീനറുമായ സമിതി മണ്ഡലതലത്തിലെ പ്രവൃത്തികൾ കൃത്യമായി വിലയിരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. കുടുംബശ്രീയുടെ കീഴിലുള്ള മൃഗസംരക്ഷണ മേഖലയുമായി സഹകരിച്ച് ചളവറ CDSന്റെയും മൃഗാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കന്നുകാലി വാക്സിനേഷൻ ക്യാമ്പും കിസാൻ ക്രെഡിറ്റ് കാർഡ് ഡ്രൈവും സംഘടിപ്പിച്ചു. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും കർഷകരുടെ ഉപജീവന സുരക്ഷ ഉറപ്പാക്കാനുമായി നടപ്പിലാക്കുന്ന ജീവനം പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചളവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണിയൻകുട്ടി നിർവഹിച്ചു.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 6:40 RNU തിരുവനന്തപുരം അവലംബിക്കുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രക്ഷേപണത്തിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി ഇന്ന് 6:40. ഇന്ന് 6:50 വയലും വീടും, വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം. ഇന്ന് 6:50 വയലും വീടും. ഇന്ന് 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം കേൾക്കാം. ഇന്ന് രാത്രി 8:00. ഇന്ന് 9:30 അക്ഷര സൗരഭം, എഴുത്തുകാരി ഹരിത സാവിത്രിയുമായി അഭിമുഖം. ഇന്ന് 9:30 അക്ഷര സൗരഭം.

നാളെ രാവിലെ 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം 11-ാം ദിവസം നവീൻ പാരായണം ചെയ്യുന്നു. നാളെ രാവിലെ 6:15. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഉറൂപ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 91-ാം ഭാഗം. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. നാളെ 9:15 ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്നു. ഈ പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. നാളെ രാവിലെ 9:15 ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളിൽ. നാളെ 10:15 രാഗാമൃതം, ഡോക്ടർ രേഖ എം മേനോൻ പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, ഉടുപ്പി ഗോവർദ്ധൻ ബി മൃദംഗം. നാളെ രാവിലെ 10:15 രാഗാമൃതം. നാളെ രാവിലെ 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. നാളെ രാവിലെ 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

നാളെ 12:40 പ്രകാശധാര ഷിഗല്ല ഡോക്ടർ സയ്യദ് അലി സംസാരിക്കുന്നു. നാളെ 12:40 പ്രകാശധാര, നാളെ 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് രണ്ടാം ഭാഗം, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. മറക്കാതെ കേൾക്കുക നാളെ 2:15 തുടർ നാടകം കുടത്തിലെ വിളക്ക് രണ്ടാം ഭാഗം. നാളെ 4:00 ഉഴമലയ്ക്കൽ ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ നാളെ വൈകുന്നേരം 4:00. നാളെ 6:50 വയലും വീടും വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം, ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. നാളെ 6:50 വയലും വീടും. നാളെ 7:35 മായാമുദ്രകൾ, സാനന്തൂർ മോറോയ് എഴുതിയ നോവൽ കനലുകൾ. നാളെ 7:35 മായാമുദ്രകൾ. നാളെ രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം സ്വനിധി. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന്.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധിഹി ഝാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. വികസിത വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ഇത്യാഖ്യേ കാര്യക്രമേ പ്രധാനമന്ത്രിണഃ ഉദ്ബോധനം. പ്രഖ്യാപിതം തേന സാമൂഹിക സഹഭാഗിതായാഃ വൈശിഷ്ട്യം. കാർഗിൽ വിജയ ദിവസാവസരെ പ്രധാനമന്ത്രി പ്രഭൃതയഃ ഹുതാത്മ വീരേഭ്യഃ ശ്രദ്ധാഞ്ജലിം സമാർപ്പയന്. പ്രധാനമന്ത്രിണാ അദ്യ കാർഗിൽ വിജയ ദിവസേ രാഷ്ട്രസ്യ അതുല്യ ഹുതാത്മ പുരുഷാഃ സസംഭ്രമം സംസ്മൃതാഃ. പ്രോക്തം ച യത് ദേശായ തേഷാം മഹാബലിദാനം സർവാൻ ഗൗരവപൂർണാൻ കരോതി. മാതൃഭൂമേ രക്ഷണായ ഹുതാത്മ വീരേഭ്യഃ രാഷ്ട്രപത്യാദിഭിഃ ഭാവാഞ്ജലിഃ സമർപ്പിതഃ. കൃഷ്ണസാഗര മാർഗേഷു പോത സേവായാഃ പൂർവം സുരക്ഷാ സങ്കടം പരീക്ഷണായ വിദേശ മന്ത്രാലയസ്യ ഭാരതീയാനാം കൃതേ തീവ്ര സഞ്ചേതന. ഗ്ലാസ്ഗോ നഗരെ സമായോജിതാസു രാഷ്ട്രമണ്ഡല ക്രീഡാസു ഋഷികാന്ത സിംഹ ചനമ്പം 60 kg ഭാരോത്തോലന സ്പർദ്ധായാം അനുപമം കൗശലം പ്രദർശ്യ രജത പദകം സമുപാർജിതവാൻ. അപി ച പുരുഷ ക്രിക്കറ്റ് ക്രീഡാ ശൃംഖലായാം ഭാരത ജിംബാബ്വേ ദേശയോർമധ്യേ 20-20 അന്താരാഷ്ട്രീയ ശൃംഖലായാഃ തൃതീയാ സ്പർദ്ധാ അദ്യ ഹരാരെ നഗരെ പ്രചലതി. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവോചത് യത് ഭാരതസ്യ സാംസ്കൃതിക മൂല്യേഷു സാമൂഹിക സഹഭാഗിത്വം സർവദാ ബലസ്യ സ്ത്രോത്രോ വർത്തതെ. ശ്രീമോദി അദ്യ ദൃശ്യ ശ്രവ്യ മാധ്യമേന 26,000 വികസിത വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം ഇത്യസ്യ പ്രതിഭാഗിഭിഃ സഹ വാർത്താലാപാവധൌ എതത് ഉക്തവാൻ. അദ്യ കാർഗിൽ വിജയ ദിവസാവസരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രസ്യ അതുല്യ പരാക്രമിണഃ ശൗര്യ പുരുഷാൻ സസംഭ്രമം സസ്മാര. തേന ഉദ്ഘോഷിതം യത് ഭാരതം അദ്യ നിരന്തരം നൂത്നാൻ ഉച്ച ശിഖരാൻ ആരോഹതി. തദ്യഥാ സൈന്യ ഉത്പാദനേ സൈന്യ നിര്യാതേ അഥവാ മിത്ര രാഷ്ട്രൈഃ സഹ രാജനൈതിക സഹയോഗേ ഭവതു. ആകാശവാണ്യാഃ മന് കി ബാത് ഇതി കാര്യക്രമേ ദേശവാസിനഃ സംബോധയന് ശ്രീമോദീ ആഹ യത് അദ്യ ജുലൈ മാസസ്യ 26 ദിനാങ്കോ വർത്തതെ. യോ ഹി സാ തിഥിഃ യസ്യാഃ സംസ്മരണായ കസ്യാപി പഞ്ചാംഗസ്യ ആവശ്യകതാ നൈവ വർത്തതെ. യതോ ഹി അദ്യ സമ്പൂർണേ രാഷ്ട്രേ കാർഗിൽ വിജയ ദിവസഃ പരിപാല്യതെ.
2: आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. उन्होंने माँ भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया. आज कारगिल विजय दिवस पर मैं सभी वीर शहीदों और वीर सैनिकों को श्रद्धापूर्वक नमन करता हूँ.
1: ശ്രീമോദി ന്യഗാദീത് യത് ഭാരതം അശ്രാന്തം സ്വകീയസ്യ പ്രാവിധിക സാമർഥ്യസ്യ സുദൃഢീകരണം വിദധാതി. തേന ഭാരതീയ നൌസേനായാം INS മഹേന്ദ്രഗിരി ഇതി പൂതസ്യ നൂതന പ്രവേശഃ വിശേഷതഃ ശ്ലാഘിതഃ. പ്രധാനമന്ത്രിണാ പ്രോക്തം യത് ഗത രവിവാസരെ വിക്രം 1 ഇതി ഉപഗ്രഹ പ്രക്ഷേപകസ്യ സഫല പ്രക്ഷേപനാനന്തരം പ്രത്യേകം ഭാരതീയഃ ഗൗരവ ഗൗരവേണ പരിപൂർണോ വർത്തതെ. കാച്ച് ദി റെയിൻ ഇതി വർഷാജല സംഗ്രഹഃ അഭിയാനമധികൃത്യ ഭാഷമാണഃ ശ്രീമോദി സഹർഷം അബ്രവീത് യത് ജുലൈ മാസസ്യ 4th ദിനാങ്കാത് ആരഭ്യ അശേഷേ ഹി ദേശേ വിശിഷ്ടമേകം രാഷ്ട്രവ്യാപി

0: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ദീപു SL. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷ വേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രൾഹാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പ. ഇന്ത്യക്കെതിരായ 3rd T20 മത്സരത്തിൽ സിംബാബ്വേയ്ക്ക് 193 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീരസൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അദ്ദേഹം മൻ കി ബാത്തിന്റെ 136th പതിപ്പിൽ അനുസ്മരിച്ചു. രാജ്യസുരക്ഷയ്ക്കായി സർവ്വതും ത്യജിച്ച സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുന്നിൽ ആദരം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
7: കാർഗിൽ വിജയ് ദിവസ് ഹമേ വീര ജവാനോ കെ അദ്ഭുത സാഹസ് കി യാദ് ദിലാതാ ഹൈ. കാർഗിൽ കി ഊഞ്ചി ഊഞ്ചി ചോട്ടിയാ, കഠിൻ മൌസം, ദുശ്മൻ കി ചുനൗതി, ഹർ പരിസ്ഥിതി ഹമാരെ സൈനികോ കെ സാമനേ തി, ലേക്കിൻ ഉൻക ഹൗസല ഹർ ചുനൗതി സേ ബഡാ താ.
6: പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി, ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി, DRDO പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയെക്കുറിച്ചും മൻ കി ബാത്തിൽ പറഞ്ഞു. August 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ MyGOV പങ്കിടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ജപ്പാൻ ഓപ്പൺ കിരീടം നേടിയ PB സിന്ധുവിനെയും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ

0: വിജയിച്ച ഇന്ത്യൻ വനിതാ ടീമിനെയും അദ്ദേഹം അഭിനന്ദിച്ചു. കുട്ടികൾക്ക് സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായി എറണാകുളത്തെ സൗത്ത് ചിറ്റൂർ സെന്റ് മേരീസ് യു പി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് നടത്തിയ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ പ്രത്യേകം പരാമർശിച്ചു. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കന്തുകം ക്ലബിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്.
1: മുജെ കേരളം മേ എറണാകുളം കേ സൗത്ത് ചിത്തൂർ മേ സ്പോർട്സ് കെ ഐസെ ഹി എക് പ്രയാസ് കെ ബാരെ മേ പതാ ചലാ ഹൈ വഹാ കെ എക് സ്കൂൾ മേ സംസ്കൃത ക്ലബ് ഹൈ യഹാ കെ ടീച്ചർ അഭിലാഷ് ജി ബഡെ അനൂഠെ തരീകെ സെ സംസ്കൃത കോ ലോക്പ്രിയ ബനാ രഹേ ഹൈ ഇസ് പ്രോജക്ട് കോ അക്ഷര കന്ദുക് നാം ദിയാ ഗയാ ഹൈ ഇസ്മേ സംസ്കൃത കെ അക്ഷരോ കോ ഫുട്ബോൾ മേ ഇസ്തമാൽ ഹോനെ വാലെ ശബ്ദോ സെ ജോഡ് കർ ആസാൻ തരീകെ സെ സംജായാ ജാതാ ഹൈ.
0: ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഓരോ തുള്ളി മഴയും സംരക്ഷിക്കാൻ ഈ ക്യാമ്പയിനെ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1-ന്റെ വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അടുത്ത മാസം 7-ന് രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി കുത്താമ്പുള്ളി കൈത്തറിയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഏക് പേട് മാ കെ നാം ക്യാമ്പയിൻ, പ്ലാസ്റ്റിക് സംസ്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കി. ഗണേശോത്സവത്തിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചോ ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കശ്മീരിലെ പരമ്പരാഗത പായായ വഗു ഉത്തർപ്രദേശിലെ ലഖിവാല ഗ്രാമത്തിലെ സ്ത്രീ സ്വയം സഹായ സംഘം ഉൽപ്പാദിപ്പിക്കുന്ന വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ എന്നിവയെക്കുറിച്ചും കോക്ബോറോക്ക് നാടൻ പാട്ടുകൾ, ബൗൾ ഗാനങ്ങൾ തുടങ്ങി രാജ്യത്തിന്റെ സംഗീത പാരമ്പര്യത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. ധർമ്മേന്ദ്രപ്രധാന്റെ രാജിയെ തുടർന്നാണ് നിയമനം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല കൂടാതെ ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവ പുനരുപയോഗ ഊർജ്ജം എന്നിവയുടെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. സ്ഥാനമേറ്റതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സുപ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. വിദ്യാഭ്യാസ സഹമന്ത്രി ജയൻ ചൌധരിയും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ സാംസ്കാരിക സ്വഭാവത്തിന് എന്നും കരുത്തു പകർന്നിട്ടുള്ളത് കൂട്ടായ പങ്കാളിത്തമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാം 2026 പങ്കെടുത്ത യുവാക്കളുമായി ഓൺലൈനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഗിൽ വിജയദിനത്തിന്റെ 27-ാം വാർഷികം തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ സമുചിതമായി ആഘോഷിച്ചു. സൈനിക കേന്ദ്ര മേധാവി ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ മുഖ്യ അതിഥിയായി. കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സ്റ്റേഷൻ കമാൻഡർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കാർഗിൽ വിജയ് ദിവസിന്റെ ഭാഗമായി തൃശൂർ അയ്യന്തോളിലെ അമർ ജവാൻ സ്മാരകത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തിന്റെ അതിർത്തികൾ കാക്കാൻ ജീവൻ സമർപ്പിച്ച ധീരസൈനികരുടെ ത്യാഗം ഓരോ ഭാരതീയനും എന്നും നന്ദിയോടെ സ്മരിക്കേണ്ടതാണെന്ന് മന്ത്രി പറഞ്ഞു. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ഹവിൽദാർ ഈനാശുവിന്റെ ഭാര്യ ഷിജി ഈനാശു ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലായി ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ്. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ വിവിധ ദ്വീപുകളിൽ പുരോഗമിക്കുകയാണ്. രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നവർ ചികിത്സ വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി പരിശോധന നടത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും നിലവിൽ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണെന്നും NVBDCP സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ നിഷാദ് ഖാൻ വ്യക്തമാക്കി.
3: ഡെങ്കിപ്പനി അതേപോലെ ചെള്ളുപനി ഇപ്പം

0: സീസൺലി ആയിട്ട് കുറച്ച് കൂടുതലായിട്ട് കാണും. കാരണം എന്ന് വെച്ചാൽ സാധാരണ നമുക്ക് തുടർച്ചയായിട്ടുള്ള മഴകളും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചൂട് കാലാവസ്ഥയുമാണ് നമുക്ക് കിട്ടിയിരുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ച്. പക്ഷെ ഇപ്രാവശ്യം ഈ ഇടവിട്ടുള്ള മഴകളും പിന്നെ പെട്ടെന്നുള്ള ഒരു ചൂടും കാലാവസ്ഥയിലും ഈ തരം ഈ ക്ലൈമറ്റ് ചേഞ്ച് ശരിക്കും ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന ഈ എയ്ഡിസ് കൊതുകുകളുടെ വളർച്ചക്ക് വളരെയധികം കൂടുതൽ. ജാനുവരി തൊട്ട് അറൌണ്ട് 250 ഡെങ്കിപ്പനി കേസുകൾ ലക്ഷദ്വീപിൽ റിപ്പോർട്ട് ചെയ്തു. അതിൽ
1: ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 മെഡൽ സ്വന്തമാക്കി ഇന്ത്യ. പുരുഷന്മാരുടെ 60 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം വെള്ളി മെഡൽ നേടി. മലേഷ്യയുടെ മുഹമ്മദ് അനീഖ് കസ്ദാനാണ് സ്വർണ്ണ മെഡൽ നേടിയത്. പാരാ പവർ ലിഫ്റ്റിംഗിൽ ഹരാരെ നടക്കുന്ന ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് 3 മത്സരത്തിൽ സിംബാബ്വെക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയ്ക്ക് വൈഭവ് സൂര്യവംശിയുടെ അർദ്ധ സെഞ്ചുറിയാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ വിജയ ദിവസിൽ ധീരസൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷവേളയിൽ വീടുകളിൽ ത്രിവർണ പതാക ഉയർത്തണമെന്ന് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിലെ അക്ഷര കന്തുകം ക്ലബിനും കുത്താമ്പുള്ളി കൈത്തറിക്കും മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ചുമതലയേറ്റു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനത്തിൽ വെള്ളി നേടി ഇന്ത്യയുടെ ഋഷികാന്ത് സിംഗ് ചനമ്പാം. ഇന്ത്യക്കെതിരായ 3 T20 മത്സരത്തിൽ സിംബാബ്വെക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. കാർഗിൽ വിജയ് ദിവസായ ഇന്ന് ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടി ആരംഭിച്ചത്.
3: आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. उन्होंने माँ भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया.
2: കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയ ദുഷ്കരമായ സാഹചര്യങ്ങൾ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അനുസ്മരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. വൺ റൈഡ്, വൺ നേഷൻ, വൺ സല്യൂട്ട് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ശൌര്യ വിജയ് യാത്രയെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. ഇന്ന് രാജ്യത്ത് സൈനികരുടെ ധൈര്യത്തോടൊപ്പം സാങ്കേതിക ശേഷിയും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് 75%ത്തിലധികം തദ്ദേശീയ ഉൽപ്പാദനം ഉറപ്പാക്കി നിർമ്മിച്ച INS മഹേന്ദ്രഗിരി ആത്മനിർഭർ ഭാരതത്തിന്റെ പ്രതീകമായി നാവികസേനയുടെ ഭാഗമായതായി അറിയിച്ചു. DRDO, പിനാക് ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയുടെ വിജയകരമായ പരീക്ഷണത്തെക്കുറിച്ചും ഇന്തോനേഷ്യയിൽ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി സുപ്രധാന കരാർ ഒപ്പുവച്ചതിനെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മഴവെള്ളത്തിന്റെ ഓരോ തുള്ളിയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ഇന്ന് വലിയൊരു ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. July 4 രാജ്യത്തുടനീളം ആരംഭിച്ച പ്രത്യേക ക്യാമ്പയിനിലൂടെ മഴവെള്ള സംഭരണം, ഭൂഗർഭജല റീചാർജ്, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, മരം നടീൽ എന്നിവയ്ക്ക് പുതുജീവൻ നൽകുന്നു.
3: കാച്ച് ദ റെയിൻ കാ സന്ദേശ് ബഹുത് സീധാ ഹൈ. ഇസ്കേ തഹത് ബാരിഷ് കേ പാനി കേ സഞ്ചയൻ, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാനെ ജലസ്രോതോ കേ പുനർജീവൻ ഔർ വൃക്ഷാരോപണ കോ നയി ഗതി ദീ ജാ റഹി. മുജേ ബഹുത് ഖുശി ഹൈ കി ഗാവ് ഹോ യാ ശഹർ, പഞ്ചായത്തെ ഹോ യാ സാമാജിക സംസ്ഥായ, ഹർ ജഗഹ് ലോഗോ നേ ബഡ് ചഡ് കേ ഭാഗീദാരി കി ഹൈ.
2: നമ്മുടെ അയൽപ്പക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഓരോ തുള്ളിവെള്ളവും സംരക്ഷിക്കാൻ പങ്കാളികളാവാമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളിവെള്ളവും വരും തലമുറയുടെ ഭാവി

0: യുകെയ്ക്കുള്ള ഏറ്റവും വലിയ സ്വത്താണെന്ന് അദ്ദേഹം അറിയിച്ചു. യുകെയിലെ ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ച ശ്രീ മോദി കായിക മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശിച്ചു. രാജ്യത്തെ യുവജനങ്ങൾ കായികരംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും ജപ്പാൻ ഓപ്പൺ കിരീടം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോർഡ്സ് ടെസ്റ്റ് ജയം എന്നിവയെല്ലാം ഓരോ പൌരനും അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എറണാകുളം സൌത്ത് ചിറ്റൂരിലെ സ്കൂൾ അധ്യാപകനായ അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള സംസ്കൃതം ക്ലബ്ബായ അക്ഷരകംതുകയെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി സംസ്കൃത ഭാഷയെ ജനപ്രിയമാക്കുന്നതിന്റെ ഭാഗമായി ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി അക്ഷരങ്ങളെ ബന്ധിപ്പിച്ച് ലളിതമായി പഠിപ്പിക്കുന്ന ഈ രീതി പഠനം കൂടുതൽ ആസ്വാദ്യകരമാക്കാനും കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നും അറിയിച്ചു. സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായുള്ള തന്റെ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിലൂടെ ലോകത്തെ അറിയിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുള്ളതായി എറണാകുളം ജില്ലയിലെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് യു പി സ്കൂൾ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: ഈ വർഷം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ അവസരത്തിൽ ആവേശത്തെ എങ്ങനെ സംസ്കൃത ഭാഷാ പഠനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്തുകം എന്ന പേരിലുള്ള ഈ ഒരു പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ ഒരു പ്രവർത്തനത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തി ലോകത്തോട് പറഞ്ഞത് സംസ്കൃത അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സംസ്കൃത പ്രേമികൾക്കും സംസ്കൃത അധ്യാപകർക്കുമൊക്കെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതും അഭിമാനമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നു.
0: സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം ഒന്നിന്റെ വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതിന്റെ ഗുണഫലങ്ങൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ മാസം നടന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നടത്തിയ മികച്ച പ്രകടനം അനുസ്മരിച്ച അദ്ദേഹം രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനിക്കുന്നതായും പറഞ്ഞു. ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിലൂടെ അഹമ്മദാബാദിൽ ഒരു മണിക്കൂറിനുള്ളിൽ 3.5 ലക്ഷത്തോളം തൈകൾ നട്ടുപിടിപ്പിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ചപ്പോൾ ഉത്തർപ്രദേശിൽ ഒറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ നട്ട വിഷയവും പ്രധാനമന്ത്രി ഇന്ന് മൻ കി ബാത്തിൽ പറഞ്ഞു. മനുഷ്യർക്ക് മാത്രമല്ല എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമായ കാടുകളുടെ പുനരുദ്ധാരണ ശ്രമങ്ങൾ കാരണം 60 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗിർ വനങ്ങളിൽ കൂടുകൂട്ടാൻ തുടങ്ങിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന വിഷയവും പ്രധാനമന്ത്രി പരാമർശിച്ചു. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഗണേശോത്സവത്തിന് പ്ലാസ്റ്റർ ഓഫ് പാരീസോ ഇറക്കുമതി ചെയ്ത വിഗ്രഹങ്ങളോ ഒഴിവാക്കി മണ്ണിൽ നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ആരാധിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഇത്തരത്തിൽ പ്രകൃതിയോടുള്ള ആരാധനയുടെ ഭാഗമാകാൻ എല്ലാവരോടും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ദേശീയ കൈത്തറി ദിനം അടുത്ത മാസം ആഘോഷിക്കാനിരിക്കെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഭാവനകളെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. കരകൌശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നെയ്ത്തുകാരെ ആദരിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും കഥയാണ് പറയുന്നത്. കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
2: आज देश में जिस तरह हैंडलूम को बढ़ावा दिया जा रहा है उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है. पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं. कोई पोचमपल्ली इकत की सुंदर परंपरा को आगे बढ़ा रहा है, कुछ लोग केरलम की पारंपरिक कसाऊ कला को संरक्षित कर रहे हैं.
0: പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പള്ളി മുതൽ കച്ചുവരെയുമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും പ്രതിച്ഛായയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ടെന്ന് വ്യക്തമാക്കി. ചിലർ പോച്ചമ്പള്ളി ഇകത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി

0: വളരെ ജനപ്രിയമായതായും കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ വിൽപ്പന 6 മടങ്ങ് വർദ്ധിച്ച് 8,000 കോടി രൂപയിലെത്തിയതായും അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൌശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ എല്ലാവരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു. നാളെ ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി, കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ കലാമെന്നും അനുസ്മരിച്ചു. ഈ ആഴ്ച ഗുരുപൂർണിമ ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും മുതിർന്നവർക്കും നന്ദിയും ആദരവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ ധീര വ്യക്തിത്വങ്ങളെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ടു കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: ഇസ് വർഷ ഭീ ഹമേ ഹർ ഘർ തിരംഗ അഭിയാൻ കോ പൂരേ ഉത്സാഹ കേ സാത്ത് ആഗേ ബഢാനാ ഹൈ, അപ്നേ ഘർ പർ പൂരേ സമ്മാൻ കേ സാത്ത് തിരംഗ ഫഹരാനാ ഹൈ.
0: സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും MyGOV പങ്കിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് പരിപാടി അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയാണ് ഈ കേട്ടത്. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
5: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
6: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
5: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
7: ആകാശവാണി.

വിവേകമാണ് യഥാർത്ഥ അറിവ്. അറിവ് നിങ്ങളെ പ്രശസ്തനാക്കും, എന്നാൽ വിവേകം നിങ്ങളെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാക്കും. ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിലല്ല, മറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ വിവേകത്തോടെ പ്രയോഗിക്കുന്നതിലാണ് ഒരാളുടെ മഹത്വം കുടികൊള്ളുന്നത്. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ആദ്യ ഭാഗമാണ്. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, ലോക പാൽ ദിനം അഥവാ ക്ഷീരദിനം എന്നാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം.

0: ഉത്സാഹത്തോടെയല്ലേ ഓരോ കൃഷിയും നാം ചെയ്യുന്നത്. ചെടികളൊക്കെ ഒന്ന് വളർന്നു വരുമ്പോഴോ പൂവിടുമ്പോഴോ ഒക്കെ കീടങ്ങളും മറ്റും വന്ന് എല്ലാം നശിപ്പിക്കാറില്ലേ? നാം വിത്തിൽ നിന്ന് തന്നെ കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾ തുടങ്ങേണ്ടതാണ്. ചെടികളിലും അത് അനുവർത്തിക്കേണ്ടതാണ്. വിളകളിൽ സംയോജിത രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വെള്ളായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. ഡോക്ടർ സുഷ എസ് താരയോടൊപ്പമുള്ളത് ഷിബു ജോർജ്.
1: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: അപ്പോൾ ഒരു രോഗമെന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, ഡിസീസ് ഈസ് ഓൾവേസ് എൻ എക്സെപ്ഷൻ നോട്ട് എ റൂൾ. നമ്മുടെ ഈ പ്രകൃതിയിൽ സൂക്ഷ്മാണുക്കൾ ധാരാളമുണ്ട്, പക്ഷേ എപ്പോഴും നമ്മൾ രോഗഗ്രസ്തമാവുന്നില്ല. അതേമാതിരി ചെടികൾക്കും എപ്പോഴും രോഗം വരുന്നില്ല, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് രോഗം വരുന്നത്. ഇതൊന്ന് വിശദീകരിക്കാമോ, രോഗം എങ്ങനെയാണ് ഈ ചെടികൾക്കൊക്കെ വരുന്നത്?
2: തീർച്ചയായും സാർ പറഞ്ഞതുപോലെ തന്നെ രോഗമെന്ന് പറയുന്നത് രോഗാണുവും അതിനോടൊപ്പം ചെടിയും അതിനനുകൂലമായ സാഹചര്യവും ചേർന്നിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ അത് തമ്മിലാണ് നമുക്ക് എപ്പോഴും രോഗം
1: ഉണ്ടാകുന്നത്.
2: മൂന്ന് കാര്യം ഒരുമിച്ച് വരണം. ഇപ്പൊ രോഗാണു ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം രോഗം ഉണ്ടാവുന്നില്ല. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രോഗാണുക്കൾ എന്ന് പറയുന്നത് എല്ലാം സൂക്ഷ്മാണുക്കളാണ്. അതെപ്പോഴും അന്തരീക്ഷത്തിലും അതുപോലെ മണ്ണിലും നിലനിൽക്കുന്നതൊന്നു തന്നെയാണ്. പക്ഷെ അത് രോഗമുണ്ടാവണമെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ബാക്കി സാഹചര്യങ്ങളും കൂടെ ഒരുമിച്ച് വരണം.
1: അപ്പൊ ഈ മൂന്ന് ഘടകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘടകത്തിന് നമ്മളൊന്ന് ചേഞ്ച് ചെയ്താൽ രോഗം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും.
2: അതെ, നമുക്ക് രോഗം വരാതെ ഒരു ചെടിയെ സംരക്ഷിക്കണമെങ്കിൽ ഇതിലെങ്കിലും ഒരെണ്ണത്തിന് മാത്രം നമ്മളൊന്ന് സംരക്ഷിച്ചാൽ മതി.
1: അപ്പൊ ഈ ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത രോഗ നിയന്ത്രണത്തിൽ എനിക്ക് തോന്നുന്നു ഈ പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? മാഡം, ഒരു കോൾ വരുന്നു, അത് എടുത്തിട്ട് പിന്നെ നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ.
3: ഹലോ,
1: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
3: എന്റെ പേര് ലക്ഷ്മി എന്നാണ്.
1: ഡോക്ടർ സുഷാരി അടുത്ത് ചോദിച്ചോളൂ മാഡം, എന്താണ് സംശയങ്ങൾ?
3: എന്റെ വീട്ടിലെ പുതിനയില് ഇലയൊക്കെ ചൂണ്ട് ഒരുമാതിരി വരുന്നു, അതെന്തോണ്ടാ മാഡം?
2: പുതിനയിലേക്ക് അഴുകലാണോ, എന്താണ് സംഭവിച്ചതെന്നൊന്നും?
3: ഇലയൊക്കെ ചൂണ്ട് ഒരുമാതിരി ഉണങ്ങി നിൽക്കുകയാണ്.
2: ഉണങ്ങി പോകുന്നത് ഒന്ന് ഈ മഴ വരുമ്പോൾ പെട്ടെന്ന് പുതിനയിലയില് അഴുകൽ പോലെ വന്നിട്ട് ഉണങ്ങി പോകാറുണ്ട്. മിക്കവാറും അത് തന്നെ ആയിരിക്കും കാര്യം. കാര്യം ഇത് വളരെ ചെറിയൊരു ചെടിയാണ്, അത് അതിനുള്ള തണ്ടും എല്ലാം അത്രത്തോളം ഹാർഡായിട്ടുള്ളതല്ല, വളരെ ചെറിയ തണ്ടുകളാണ്. അപ്പം ജലം കൂടുതലാകുമ്പോൾ അത് കൂടുതലായിട്ട് അത് ആഗിരണം ചെയ്യുകയും ഇല അഴുകിപ്പോവുക, അതുപോലെ കരിച്ചിലുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇപ്പോൾ മഴ വന്ന സമയത്ത് അങ്ങനെ ഉണ്ടായതായിരിക്കാം. അപ്പോൾ നമുക്കത് നിയന്ത്രിക്കുന്നതിനായിട്ട് നീർവാർച്ച സൗകര്യം നല്ലതായിട്ടുണ്ട് എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് ഒരിക്കലും മരുന്നൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം നമ്മൾ ഇലയായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിനുള്ള നീർവാർച്ച സൗകര്യവും അതിനുള്ള സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയും, വളരെ കൂടുതൽ സൂര്യപ്രകാശം വേണമെന്നില്ല. അപ്പോൾ ആ തരത്തിൽ അതിനെ ഒന്ന് ക്രമീകരിച്ചാൽ തന്നെ മാറുന്നതാണ്.
1: ഓക്കെ, താങ്ക് യു മാഡം. മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ അവിടുത്തെ മൈക്രോ ക്ലൈമറ്റ് എനിക്ക് തോന്നുന്നത് മാറുന്ന ഒത്തിരി അധികം ആർദ്രത അല്ലെങ്കിൽ ഈർപ്പം വരുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചർച്ച ചെയ്തത് മാഡം ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സംയോജിത രോഗ നിയന്ത്രണം, ഇത് എന്തുവാണ്, എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്?
2: സംയോജിത രോഗ നിയന്ത്രണം എന്ന് പറയുന്നത് നമുക്ക് തന്നെ രോഗനിയന്ത്രണത്തിന് പല മെത്തേഡുണ്ട്, പലതരത്തിലുണ്ടാകും. ജൈവ നിയന്ത്രണമാകാം, രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുള്ള നിയന്ത്രണമാവാം, അല്ലെങ്കിൽ കൃഷികാര്യങ്ങളിൽ വരുത്തുന്ന വ്യത്യാസത്തിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണമാകാം, അല്ലെങ്കിൽ ഇതെല്ലാം ശേഖരിച്ച് നശിപ്പിക്കുന്ന, ഇങ്ങനെ പലതരത്തിലുള്ള നിയന്ത്രണം നമുക്ക് ലഭ്യമാണ്. അപ്പം ഈ നിയന്ത്രണങ്ങളെല്ലാം ആവശ്യാനുസരണം ആ ഒരു പ്രത്യേക ചെടിക്ക് ഏത് തരത്തിലുള്ളതാണോ വേണ്ടത്, അത് മാത്രം, എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണമെന്നില്ല. അതിന് അനുയോജ്യമായിട്ടുള്ളത് ചേർച്ചയുള്ളതെല്ലാം അതിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ നമ്മൾ അവലംബിച്ചിട്ട് അതിലൂടെ രോഗനിയന്ത്രണം വരുത്തുന്നതാണ് സംയോജിത രോഗം.
1: ആദ്യം തൊട്ട് ഒരു സിസ്റ്റമാറ്റിക്,
2: തീർച്ചയായിട്ടും നടുന്നതിന് മുമ്പേ ആ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് മുതലേ
1: കാര്യങ്ങൾ തുടങ്ങും. ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
4: ഹലോ,
1: ആരാണ് സംസാരിക്കുന്നത്?
4: ഞാൻ ടെറസിന്റെ മുകളില് കുറേ ഡ്രാഗൺ ചെടി നട്ടിട്ടുണ്ട്. ഡ്രാഗൺ അതിപ്പോ ഒരു മൂന്നോളം വർഷമായി, അപ്പൊ അത് കായ്ക്കേണ്ട സമയമാണ്. പക്ഷെ അതിന്റെ ഇലയെല്ലാം ചീഞ്ഞു പോകും, പഴുത്ത് മഞ്ഞറായിട്ട് മുകളിൽ നിന്നാണ്. പിന്നെ അത് കരിഞ്ഞൊരവസരോട്ടങ്ങ് മാറും.
2: ഇത് കുമിൾ രോഗമാണ്. ഇപ്പോ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു 4-5 വർഷം കൊണ്ടാണ് നമ്മുടെ സ്ഥലങ്ങളിൽ വളരെ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ ഈ കൃഷി കൂടുന്നതനുസരിച്ച് പല രോഗങ്ങളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു രോഗമാണ് ഈ കാൻകർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്.

0: നമ്മൾ തുടങ്ങുന്നത് വളരെ ചെറിയ മഞ്ഞ പൊട്ടുകളായിട്ട്
1: അതെ
0: ആ ഭാഗത്ത്
1: അതെ
0: കാണും.
1: അതെ
0: പക്ഷെ അത് പിന്നെ കൂടി കൂടി ബാക്കി ഇതിലേട്ട് വരും. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ള ഇത് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ നമുക്കതിനെ നിയന്ത്രിക്കാൻ, ഇപ്പോൾ ഒരു ചെടിയിലാണ് അല്ലെങ്കിൽ ഒരു തണ്ടിലാണ് വരുന്നതെങ്കിൽ അത് മുറിച്ചു മാറ്റി അവിടെ ഏതെങ്കിലും ഒരു കുമിൾനാശിനി തളിക്കുകയല്ല, തേച്ച് പുരട്ടി വയ്ക്കുന്നതാണ് ഏറ്റവും നിയന്ത്രണ മാർഗത്തിൽ ഏറ്റവും നല്ലത്. കാര്യം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ കൈകളിലൂടെയോ അല്ലെങ്കിൽ അതിലൂടെ ബാക്കി നമ്മൾ ജലസേചനം നടത്തുന്നതിലൂടെയോ അല്ല, ഇത് മറ്റു സ്ഥലങ്ങളിലോട്ട് അത് വളരെ പെട്ടെന്ന് വ്യാപിക്കുന്നു. അപ്പോൾ അത് മുകളിലുള്ള തണ്ട് തന്നെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഏറ്റവും ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നൊരു കുമിൾനാശിനി എന്ന് പറയുന്നത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബ്യൂകോണസോളും, ഇത് രണ്ടും ചേർന്നൊരു മിശ്രം. ഇത് കുമിൾനാശിനികൾ ലഭ്യമാകുന്ന കടകളിലെല്ലാം തന്നെ ലഭ്യമാണ്. ഇത് പല പേരുകളിൽ ലഭ്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് നേറ്റീവ് എന്ന പേരിൽ നമുക്ക് ലഭ്യമാണ്. അത് കൂടാതെ തന്നെ അത് തന്നെ വേണമെന്നില്ല, ഇതേപോലെ തന്നെ മറ്റ് പേരുകളിൽ ലഭ്യമായിട്ടുള്ളതാണെങ്കിൽ ആ കുമിൾനാശിനി, അതായത് ഡ്രൈ ഫ്ലോക്സിസ്ട്രോബിനും ടെബ്യൂകോണസോളും ചേർന്നിട്ടുള്ള ഒരു മിശ്ര കുമിൾനാശിനി, ഇത് നല്ല നിയന്ത്രണം, തമ്മിൽ നിയന്ത്രണം ലഭ്യമാകാനായിട്ട് കാണുന്നു.
1: രോഗം ബാധിക്കാത്ത
0: അല്ല, അതിന് വേണ്ട. അപ്പൊ ഇത് നമ്മുടെ ശ്വസനത്തിലൂടെയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനിത് പറഞ്ഞത്, മുകളിലുള്ള കമ്പുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മുറിച്ചു മാറ്റണം. പിന്നെ നിങ്ങൾ മുറിച്ചു മാറ്റുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഇത് തൊട്ട് നമ്മുടെ കയ്യിലൂടെയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇതിന് ഉപയോഗിക്കുന്ന കത്തികളിലൂടെ പടരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ പല കമ്പുകളും മുറിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഉപയോഗിക്കുന്ന ഉപകരണം ഏതെങ്കിലും കുമിൾനാശിനിയിലൂടെ അല്ലെ അണുനാശിനിയിലൂടെയോ നമ്മൾ നല്ലവണ്ണം അണുനശീകരണം നടത്തിയതിന് ശേഷം മറ്റ് കമ്പുകളിലേക്ക് നോക്കുക.
2: ഓക്കെ സാർ, വിളിച്ചതിന് വളരെ നന്ദി. ഡ്രാഗൺ ഫ്രൂട്ട് മാഡം സൂചിപ്പിച്ച മാതിരി തന്നെ ഇപ്പം വ്യാപകമായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു രോഗം പ്രധാനമായിട്ട് കണ്ടുവരുന്നുണ്ട്
0: തണ്ടിൽ മാത്രമല്ല, അത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് കായ്ക്കകത്തും ഇതുപോലെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ചെറിയ ചെറിയ കുത്തുകളും മുകളിൽ നോക്കുമ്പോൾ ഈ കാൻകർ എന്ന് പറയുന്നത് ഒരു വ്രണം പിടിച്ചതുപോലെ അത് കാണും. പക്ഷെ ഉള്ളിൽ ആദ്യ ഘട്ടങ്ങളിൽ ഉള്ളിലത് അധികം അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും വാങ്ങിക്കുമ്പോൾ അതിനുള്ള ആ ഒരു ഭംഗി നഷ്ടമാകുന്നത് കൊണ്ട് തന്നെ വിപണന സാധ്യതയും വളരെയധികം കുറയും.
2: ഡ്രാഗൺ ഫ്രൂട്ട് യൂഷ്വലി നമ്മൾ പറയുന്ന കുറച്ച് ഹാർഡാണ്, കാക്ടസ് വർഗത്തിലാണ്, അതിൽ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരാറില്ലെന്ന് പറയുന്നു, കുറവാണെന്ന് പറയുന്നു. പക്ഷെ ഇത് ഒരു
0: ഇത് വളരെ പ്രശ്നമുള്ള ഒരിതാണ്. പിന്നെ ഇതിനുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിൽ നല്ല കട്ടിയായിട്ടുള്ള ഒരു കോട്ടുണ്ട് ഈ ചെടിക്ക്, നല്ല കട്ടി. അപ്പൊ തന്നെ നമ്മൾ പുറമേ അടിക്കുന്ന കുമിൾനാശിനികൾ അതിനുള്ളിലെത്തി ഈ രോഗാണുവിനെ നശിപ്പിക്കുന്നതിന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും കൃഷിക്കാര് പല കുമിൾനാശിനികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും നിയന്ത്രണ വിധേയമാകുന്നില്ല. ഉള്ളിലൂടെ അത് പടർന്നുകൊണ്ടേയിരിക്കും.
2: സൂചിപ്പിച്ച ഈ കുമിൾനാശിനി
0: പുതിയ തലമുറ കുമിൾനാശിനിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഡോസും വളരെ കുറവാണ്. 4 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിലാണ് ഉപയോഗിക്കേണ്ടത്. അത്യാവശ്യം വിലയേറിയ ഒരു കുമിൾനാശിനി തന്നെയാണിത്. ഉപയോഗിക്കുമ്പോൾ 4 ഗ്രാം 10 ലിറ്റർ എന്ന് വെച്ചാൽ വളരെ കുറച്ച് തന്നെ ആവശ്യമുണ്ട്.
2: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: വിളിക്കുകയാണേ.
2: ഹാ, ആരാണ്, പേര് പറയാം?
3: സുധാകരൻ.
2: പറഞ്ഞോളൂ സുധാകരൻ.
3: ഞാനൊരു മട്ടുപ്പാവ് കർഷകനാണ്. എല്ലാ ചെടികളും ഉണ്ട്, പക്ഷേ ഇലപ്പുള്ളി രോഗം, അതായത് പൂക്കല് പോലുള്ള, അതുകൊണ്ട് ഇലയ്ക്ക് മഞ്ഞ കളറ്, അതോടൊപ്പം ഈ മുഞ്ഞയും കാഴ്ചയ്ക്കുമുള്ള ഒരു പ്രതിവിധി പറഞ്ഞു തരാം.
0: കായീച്ച വഴുതന കത്തിരിയിൽ വരാറില്ല. ഇപ്പൊ ഇലപ്പുള്ളി രോഗം എന്ന് പറയുന്നത്, അത് ഇലപ്പുള്ളി വളരെ നിയന്ത്രണാതീതമല്ലാത്ത രീതിയിൽ നമ്മുടെ കേരളാവസ്ഥയിൽ വരാറില്ല. എനിക്ക് തോന്നുന്നു ഇലയുടെ അടിയിൽ വെളുത്ത നിറത്തിലുള്ള പൂപ്പൽ പോലെ കാണുന്നതാണോ സാർ ഉദ്ദേശിച്ചത്? വെള്ളീച്ച എന്ന് പറയുന്നൊരു കീടമാണത്, രോഗമല്ല. അപ്പൊ അത് നീരൂറ്റി കുടിക്കുന്നത് കാരണം ഇലയ്ക്ക് വരുന്ന മഞ്ഞളിപ്പും മുരടിപ്പുമാണ് കാണുന്നത്. അപ്പോ വെള്ളീച്ച പോലുള്ള ചെറിയ ചെറുപ്രാണികളെയും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെയും നിയന്ത്രിക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മൾ വളരെ കുറച്ച് സ്ഥലം മാത്രമേ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അതേതെങ്കിലും ജൈവ തരത്തിലുള്ള കീടനാശിനി ഉപയോഗിക്കുന്നതാണ് നല്ലത്. വേപ്പതിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മിക്കവാറും നമ്മുടെ കർഷകർക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട്, മിശ്രിതം നന്നായി ഉണ്ടാക്കിയെങ്കിൽ, അതായത് നന്നായി കുലുക്കി നല്ല രീതിയിൽ ചെറിയ ചെറിയ കണികകളാവണം, എന്നാൽ മാത്രമേ ഇത് നമുക്ക് എഫക്റ്റീവായിട്ട് മാറാറുള്ളൂ. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് നിർത്താൻ പാടില്ലാതെ ഇത് വേപ്പെണ്ണ എന്ന് പറയുന്നത് ഒരിക്കലും ഈ കീടത്തിനെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതല്ല, ആ മണം കൊണ്ടും അത് ആഹാരം കഴിക്കാതെ അവിടെ നിന്ന് പറന്നു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ മണം മാറുന്ന സമയത്ത് ഇത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 4-5 ദിവസത്തേക്ക് ഇടവിട്ട് തളിക്കാം. അതുപോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക്

0: ഈ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇതൊക്കെ ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ വികർഷിക്കുന്നതിന് സാധിക്കും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
1: മുളകിന്റെ ഇല ചുരുൾ വരുന്നത്,
0: ആ
1: പിന്നെ ഇത് അത് ഞാൻ സുഖമോണസുഖം പിന്നെ കഞ്ഞിവെള്ളവും അപ്പോഴപ്പോഴായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്.
0: ആ അനേക പ്രാണികൾ വരുന്നതാണ് മുളക്, ഈ മണ്ടരി വർഗത്തിൽപ്പെട്ടത്, കുഞ്ഞ് വെള്ളീച്ചകൾ വരാറുണ്ട്, അതുപോലെ തന്നെ മുഞ്ഞ, അതുപോലെ അനേക പ്രാണികൾ നീരൂറ്റി കുടിക്കുന്ന വളരെ ചെറിയ പ്രാണികൾ വരുന്നതാണ് മുളകിൽ. അപ്പോൾ പിന്നെ നമ്മൾ വേറൊന്ന് മനസ്സിലാക്കുന്ന സ്യൂഡമോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടത്തിന് നിയന്ത്രിക്കുന്നതല്ല, രോഗത്തിന് നിയന്ത്രിക്കുന്നതാണ്. ചെടികൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വളരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കത് ചെയ്യുന്നതുകൊണ്ട് നഷ്ടമല്ല, പക്ഷേ കീടത്തിന് നിയന്ത്രിക്കുന്നതിനായിട്ട് നമുക്ക് സ്യൂഡമോണസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ എല്ലാവരും കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട്. കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് വേറൊന്നുമല്ല, ഈ ചെറിയ പ്രാണികളായതുകൊണ്ട് അതിഥിയിൽ ഒട്ടിപ്പിടിക്കുകയും അതിലൂടെ അത് ഇളകി പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ടൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ടുള്ള മാർഗമല്ല. സംയോജിത രോഗനിയന്ത്രണമാണ് അല്ലെങ്കിൽ കീടനിയന്ത്രണമാണെങ്കിലും അതിൽ ഉൾപ്പെടുത്താവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണിത്. അപ്പം ഇത് മാത്രം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം വരില്ല. അതിനോടൊപ്പം ഇതുപോലെ ജീവികളെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നിയന്ത്രണം നല്ല രീതിയിലാവും. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നല്ലതാണ്. ഇപ്പോൾ നമ്മളത് നല്ല രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് തീർച്ചയായിട്ടും വീണ്ടും വരാനുള്ള ചാൻസും ഉണ്ട്, നന്നായിട്ട് മാറണമൊന്നുമില്ല. ഇപ്പം വേപ്പ് അധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ നമുക്ക് നിംബിസിഡിൻ അങ്ങനെയൊക്കെ പേരിൽ പലതും നമുക്ക് നമ്മുടെ കടകളിൽ നിന്ന് ലഭ്യമായതുമുണ്ട്. പിന്നെ നമ്മൾ ഒരേ കീടനാശിനി തുടർച്ചയായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഈ പ്രാണികൾ അതിന് പ്രതിരോധ ശേഷി നേടുമ്പോൾ നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പം അതുപോലെ നേരിടണമല്ലോ. അപ്പോൾ നമുക്ക് മാറ്റി വേറൊരു തരത്തിലുള്ള കീടനാശിനിയും കൂടെ അതിനോടൊപ്പം ഉപയോഗിക്കാം.
2: ഓക്കെ സാർ, താങ്ക് യു. ചെടികളിൽ നമ്മൾ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ചെടികളുടെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അതിന് പ്രതിരോധ ശേഷിയുള്ളത് തന്നെ ആയിരിക്കണം. പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടാക്കാം. ഒന്ന്, അതിന് ജനിതകമായിട്ട് അതിനുള്ള പ്രതിരോധ ശേഷി, അതായത് ഒരു പ്രത്യേക രോഗത്തിനെതിരെ നമുക്ക് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു രോഗം സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ഥലത്ത് ആ രോഗത്തിന് പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പം ജനറലി നല്ല ഹെൽത്തുള്ള അത്തരത്തിലുള്ള ഇത് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ പ്രതിരോധം ഉണ്ടാക്കാൻ പറ്റും. ശരിയായ രീതിയിലുള്ള വളപ്രയോഗത്തിലൂടെയും വെള്ളം നൽകുന്നതിലൂടെയും ചെടിക്ക് ആരോഗ്യം പ്രദാനം ചെയ്യാൻ. അപ്പോൾ ആരോഗ്യം നേടുന്നതിലൂടെയും ഈ ചെടികൾക്ക് വരാൻ സാധ്യതയുള്ള രോഗാണുക്കൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് സാധിക്കും.
2: മാഡം, ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ, ഞാൻ വാഴയുടെ കാര്യം പറയാനാണ്
2: ചോദിച്ചോളൂ. ആരാണ്, എവിടുന്നാണ് സംസാരിക്കുന്നത്?
3: വാഴ മറ്റും വളർന്നു കഴിഞ്ഞ് കൊലക്കാറാവും, കൊല കൂമ്പാകുന്നില്ല, അതിന് മുമ്പ് അഴുകി അങ്ങ് ഒടിഞ്ഞു വീഴുക.
0: അപ്പോൾ ഇത് വാഴ ഒടിഞ്ഞ് വീണ തട ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? അതിനെന്തെങ്കിലും ജീവികൾ എന്തെങ്കിലും ഉണ്ടാവുകയോ വണ്ടുണ്ടാവുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചു വെക്കണം. പ്രത്യേകിച്ച് ഈ ഒടിഞ്ഞു വീഴുന്നത് രണ്ട് കാര്യങ്ങളുണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. ഒന്ന്, ജലലഭ്യത കുറയുമ്പോൾ, അതായത് വരൾച്ചയുടെ സമയത്ത് അത് ഒടിഞ്ഞു വീഴാറുണ്ട്, അത് പൊതുവായിട്ട്. അല്ലാതെ പ്രധാനമായി ഉണ്ടാകുന്നത് കീടത്തിൻ്റെ കൊണ്ടാണ്, തടപ്പുഴു എന്ന് പറയുന്ന കീടമുള്ളത് കൊണ്ടാണ് ഒടിഞ്ഞു വീഴുന്നത്. അപ്പോൾ ഈ തടപ്പുഴു കൊണ്ട് ഒടിഞ്ഞു വീഴുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ സമയത്ത് മരുന്ന് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കാറില്ല. അപ്പോൾ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ, അതായത് വാഴ ഒരു 3-4 മാസം പ്രായമാകുമ്പോൾ ഇതിനുള്ളിൽ തട ഉണ്ടായി വരുന്ന സമയത്താണ് ഈ കീടം ഇതിനെ ബാധിക്കുക. അപ്പോൾ പലപ്പോഴും നിങ്ങൾ പാടത്ത് പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വാഴയുടെ മുകളിൽ കൊഴുത്ത ദ്രാവകം ഒഴുകിയിരിക്കുന്നത് കാണുന്നത്. ഇത് വന്ന് മുട്ടയിടുമ്പോഴാണ് ആ ദോരത്തിലൂടെ പുറത്തേക്ക് വരുന്നതാണ് ഈ കൊഴുത്ത ദ്രാവകം. അത് തന്നെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഇതിന് വേണ്ടി നല്ല നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഒന്നാമത് ചെയ്യാനുള്ളത് പുറമേ നിൽക്കുന്ന വാഴക്കൈകൾ, അതായത് ഒടിഞ്ഞു തൂങ്ങി കരിഞ്ഞ വാഴക്കൈകൾ ചുറ്റി നിൽക്കുന്നതുണ്ടെങ്കിൽ അതിനെ ഒന്ന് നമ്മൾ മുറിച്ചു മാറ്റും. എന്നാൽ മാത്രമേ നമുക്ക് ഈ തടയിലുള്ള ആക്രമണം കാണുന്നതിന് സാധിക്കുള്ളൂ. നമുക്ക് തന്നെ ശ്രദ്ധിച്ചെങ്കിലും അടുത്ത പാടങ്ങളിൽ നിന്ന് വന്നത് മുട്ടയിടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംയോജിത നിയന്ത്രണം ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ രാസനിയന്ത്രണം ചെയ്യുന്നതിനേക്കാളും ആദ്യമേ ശ്രദ്ധിക്കുക എന്നുള്ളത്. അതിൽ വേപ്പിൻ കുരു പൊടിച്ചിട്ട്, അത് വാഴ കൈകളിലോട്ട് ഇട്ട് കൊടുക്കുക. അത് പുറമേയുള്ള വാഴ കൈകളിലാണ് ഇടേണ്ടത്. അപ്പം നമുക്ക് മറ്റ് കിട്ടുന്ന മഴയിലൂടെയും മറ്റ് വെള്ളം അതിൽ ലഭ്യമാകുന്നതിലും ഇത് ഒലിച്ചിറങ്ങി ഈ വാഴപ്പോളകളുടെ ഇടയിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഈ വിട്ട മുട്ട വിരിഞ്ഞാലും അതുള്ളിൽ തടവരെ എത്താത്തത് കൊണ്ട് അതിനെ നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കാം. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ആദ്യ ദശകളിൽ തന്നെയാണ്.

0: പിന്നെ പലപ്പോഴും കർഷകർ ചെയ്യുന്നുണ്ടാവും, തടയിൽ മണ്ണ് പുരട്ടി വയ്ക്കുക അല്ലെങ്കിൽ കീടനാശിനികൾ കൊണ്ട് ബ്രഷ് ചെയ്യുക, അതൊക്കെ വളരെ നല്ലതാണ്. അതായത് ഈ 3, 4, 5 മാസങ്ങളിൽ ആ സമയത്ത് തടയെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കുന്നു എന്നാൽ അതിനുള്ളിലോട്ട് കീടം വരില്ല. അപ്പം അന്ന് ഉണ്ടാകുന്ന കീടമാണ് നിങ്ങൾക്ക് കൊല വരുമ്പോൾ ഇത് വളരെയധികം വംശവർദ്ധന ചെയ്ത് തട വളരെ ബലക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൊല വരുമ്പോൾ വെയിറ്റ് കൂടുന്നു, ആ സമയത്ത് ഒടിഞ്ഞു വീഴുന്നു. അപ്പം ഇത് നേരത്തെ തന്നെ എൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുക.
1: ഓക്കെ മാഡം, വളരെ നന്ദി. മാഡം, വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനമാണ് നമ്മൾ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിത്താണല്ലോ നടുന്നത്, അപ്പം വിത്തിലൂടെയും രോഗം വരാനുള്ള സാധ്യത ഉണ്ട്.
0: പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ വെറൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കർഷകരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലുള്ള പല ഫ്രൂട്ട്സ് അല്ലാകട്ടെ, അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത പല വെറൈറ്റീസ് നമ്മുടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോൾ അത് കൂടുതൽ കീടമാവട്ടെ, കുമിൾ രോഗങ്ങളാവട്ടെ, അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതും നമുക്ക് അനുയോജ്യമായിട്ടുള്ള വെറൈറ്റീസ് മാത്രം എപ്പോഴും തിരഞ്ഞെടുക്കാം.
1: എക്സോട്ടിക് മാത്രമല്ല,
0: എക്സോട്ടിക് അല്ല, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്തത് അതും പ്രശ്നമാണ്. മുളക് അപ്പം പലപ്പോഴും മറ്റു സ്ഥലങ്ങളിൽ നന്നായി കായ്ക്കുന്നത് അല്ലെങ്കിൽ അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വെറൈറ്റീസ് നമ്മളിവിടെ വരാറുണ്ട്. അപ്പൊ അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് നല്ലതാണ് വെറൈറ്റീസ്
1: തിരഞ്ഞെടുക്കുമ്പോൾ. ചർച്ച ചെയ്യാം, ഒരു ശ്രോതാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം, ഹലോ.
2: ഹലോ, ഇത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര വിളിക്കുക. എന്റെ പേര് മാവേലി തിരുക്കനകമ്മ.
1: പറഞ്ഞോളൂ മാഡം.
2: എനിക്ക് 2 ഗ്രോബാഗ്, അതിനകത്ത് 2 പച്ചമുളക് നട്ടു, 2 നല്ലതായിട്ട് തഴച്ച് വളർന്ന് പൂത്തു, ഓരോ നട്ടിലേനകത്ത് ഒരുപാട് കായുണ്ടായി, പിന്നെ 2 നല്ലതായിട്ട് പൂത്തി വന്നു കഴിയുമ്പം പൂവിനകത്ത് തന്നെ ഇരുന്ന് ഈ കാ വരുന്നത് വെളിയിലോട്ട് വരുന്നില്ല, അടുത്ത് തന്നെ മുറ്റാക്കുക.
0: പ്രത്യേകിച്ച് മുളകിന് വരുന്ന ഒരു പ്രധാനമായിട്ടുള്ള രോഗമാണ് കുരുടിപ്പ്. അപ്പോൾ ഈ കുരുടിപ്പ് രോഗം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അതിനെ കൂടുതലായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വരുന്നത് കൊണ്ടാണ് ആ ചെടികൾ കുരുടിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു കർഷകനോട് പറഞ്ഞതുപോലെ തന്നെ മുഞ്ഞ, ചെറിയ മണ്ടരി, അതുപോലുള്ള ഇലപ്പേനുകൾ, ഇതുപോലുള്ള അനേക ചെറിയ പ്രാണികൾ വരാറുണ്ട്. അപ്പോൾ ഈ ചെടി ഒന്ന് പൂവിടാറാവുന്ന സമയത്താണ് ഇതിൻ്റെ ആക്രമണം നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി മുളക് ചെയ്യുമ്പോൾ ഈ പൂവിടുന്നതിന് മുമ്പായിട്ട് തന്നെ, അതായത് ശാഖകൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇങ്ങനെയുള്ള പ്രാണികളെ നശിപ്പിക്കാനായിട്ട് ഉള്ള നമ്മുടെ ജൈവമാർഗ്ഗങ്ങൾ തന്നെ, വേപ്പെണ്ണാധിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികളോ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, പിന്നെ അതുപോലെ തന്നെ വേറെ അനേക ഇതുണ്ട്, കിരിയാത്ത് എന്ന് പറയുന്ന ചെടികളിലൂടെ അങ്ങനെ ചെറിയ പ്രാണികളെ നിയന്ത്രിക്കാൻ പറ്റുന്ന മിശ്രിതങ്ങൾ നമുക്ക് തളിച്ചു കൊടുക്കുകയും അത് വരാതെ നമ്മൾ നോക്കിയാൽ തന്നെ ഈ രോഗബാധ ഉണ്ടാകുന്നതും കുറയാറ്. ഇപ്പം രോഗം ബാധിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അത് തീരെയും വളരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ചെറിയ ശിഖരങ്ങൾ ഏറ്റവും ചുവട്ടിൽ വെച്ച് കട്ട് ചെയ്യണമെന്നില്ല, മുകളിലുള്ള ശിഖരങ്ങളൊന്നും മുറിച്ചു മാറ്റിയ ശേഷം ഈ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും കുമിൾനാശിനിയോ കീടനാശിനിയോ ഒക്കെ ഒന്ന് തളിച്ചു കൊടുത്ത് അതിനൊരു ആരോഗ്യം വരുമ്പോൾ നല്ല ശാഖകൾ വരും, പുതുതായിട്ട് പൂ ഇടുകയും
2: ചെയ്യും.
0: ആ അത് ഈ പ്രാണികളുള്ളതാണ്, ഇലപ്പേന് പോലുള്ള ചെറിയ പ്രാണികൾ ഈ പൂവിനെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് ശരിയായ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്.
1: മാഡം, നമ്മൾ വിത്ത് പരിചരണത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോയത്, അപ്പൊ അത് ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്?
0: അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒന്നാമത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന് അനുയോജ്യമായ നല്ല വെറൈറ്റി തിരഞ്ഞെടുക്കുക. അതിൽ തന്നെ അടുത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിത്ത്, ആ വിത്തിനെ നമ്മൾ പരിചരിക്കുന്നത് ഒന്നാമതായിട്ട് പല കീടങ്ങളുണ്ടാവും, കുമിൾ രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഇതേത് രോഗമാണോ കീടമാണോ ആ സ്ഥലത്ത് കൂടുതലായിട്ട് വരുന്നത് അതിന് പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് പരിചരിക്കാം. അപ്പോൾ നമ്മൾ രോഗങ്ങളുടെ ആണെങ്കിൽ പ്രധാനമായിട്ട് പറയുന്നത് സ്യൂഡമോണാസ് ചെയ്യുമ്പോൾ ഒന്നാമത് അതിൻ്റെ പുറത്തൊരു കോട്ടിംഗ് പോലെ തന്നെ ഒരു ആവരണം ഉണ്ടാവും. അപ്പോൾ ചെടി മുളച്ചു വരുമ്പോൾ ഏറ്റവും നേർത്ത വേരുകളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ്, അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ വിത്തിന് പരിചരണം നൽകുന്നത്.
1: വിത്തിലൂടെ രോഗങ്ങൾ
0: വിത്തിലൂടെയുള്ള രോഗങ്ങൾ കൊണ്ടും അതിനോടൊപ്പം മണ്ണിലെ രോഗങ്ങൾ ഈ ചെടിയെ അഫക്ട് ചെയ്യാതിരിക്കാൻ, അത് ബാധിക്കാതിരിക്കാനും ഇത് സഹായിക്കും.
1: ആദ്യഘട്ട പ്രതിരോധം നമ്മൾ അവിടെ
0: അത് കുറച്ചുകൂടെ എളുപ്പമാണ്. കാര്യം വിത്തെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, വലിയ ചെടികളിൽ തളിക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വിത്തിൽ പുരട്ടി നടുക എന്നുള്ള ആദ്യ ദശയിൽ ഒരു സംരക്ഷണം കൊടുക്കുകയും ചെയ്യും.
3: ചെടികളിൽ സംയോജിത രോഗനിയന്ത്രണം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക്

നാരായണി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുഷായസ് താര മറുപടി നൽകിയ പരിപാടിയുടെ ആദ്യ ഭാഗമാണ് കേട്ടത്. ഡോക്ടർ സുഷായസ് താരയോടൊപ്പം ഉണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ സുഷായസ് താരയുടെ ഫോൺ നമ്പർ 9387813940. ഇനി ഒരു ഗാനം കേട്ടാലോ?

0: ഗാനം കേട്ടല്ലോ, ഇനി അടുത്ത പരിപാടിയിലേക്ക് പോയാലോ.
1: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റ്

0: നിരീക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, ലോക പാൽ ദിനം അഥവാ ക്ഷീരദിനം എന്നാണ്. ഉത്തരം June 1. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആഹ്വാനപ്രകാരം 2001 മുതൽ എല്ലാ വർഷവും June 1 ലോക ക്ഷീരദിനമായി കൊണ്ടാടുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.
3: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM.

0: ഹൈ റേഞ്ച് വൃത്താന്തം. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, ഇടുക്കി എന്നീ ജില്ലകളിലെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് വകുപ്പിന് കീഴിലുള്ള വിവിധ ESI സ്ഥാപനങ്ങളിലെ അലോപ്പതി വിഭാഗ മെഡിക്കൽ ഓഫീസർമാരുടെ ഒഴിവുകളിലേക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവിലേക്കും കരാർ വ്യവസ്ഥയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഇൻ്റർവ്യൂ നടത്തും. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള MBBS ഡിഗ്രിയും TCMC രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾ CRU.CZIMS@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഇമെയിൽ വിലാസം അപേക്ഷ അയയ്ക്കണം. ഫോൺ നമ്പർ എന്നിടങ്ങിയ ബയോഡേറ്റ 31 July വൈകിട്ട് 5 PM മുൻപായി സമർപ്പിക്കണം. ലഭിക്കുന്ന അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂ നടത്തുന്ന സ്ഥലവും തീയതിയും സമയവും പിന്നീട് അറിയിക്കും. ഇമെയിൽ മുഖാന്തരം അറിയിക്കുമെന്ന് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04842391018.
1: PM जय अब गरीबों की जय बन गई है।

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ കരിമണ്ണൂർ പഞ്ചായത്തിൽ 13-ാം വാർഡിൽ എഴുമുട്ടം എന്ന സ്ഥലത്ത് 1628-0804 എന്ന നമ്പർ ന്യായവില കട ലൈസൻസി സ്ഥിരമായി നിയമിക്കുന്നതിനായി പട്ടികജാതി പട്ടിക വർഗ സഹകരണ സംഘം സംവരണ വിഭാഗത്തിൽ അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതകൾ 2026 ജനുവരി 1 21 വയസ്സ് പൂർത്തീകരിക്കണം. ജനുവരി 1 62 വയസ്സ് കവിയരുത്. കേരള സംസ്ഥാന പൊതുപരീക്ഷാ ബോർഡ് നടത്തുന്നതോ അംഗീകരിച്ചതോ ആയ SSLC തത്തുല്യ യോഗ്യതാ പരീക്ഷ വിജയിച്ചിരിക്കണം. നാവിലെ ഷോപ്പ് ഉടമസ്ഥനാകുന്നതിനുള്ള ശാരീരിക ക്ഷമതയും മാനസികമായ പ്രാപ്തിയുമുള്ള വ്യക്തിയായിരിക്കണം അപേക്ഷകൻ. വിജ്ഞാപന തീയതിക്ക് മുമ്പ് തുടർച്ചയായി 3 വർഷക്കാലം FPS സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശത്ത് സ്ഥിരതാമസക്കാരനായിരിക്കണം. FPS സ്ഥിതി ചെയ്യുന്ന വാർഡിലെ അപേക്ഷകന് ലൈസൻസി നിയമനങ്ങളിൽ മുൻഗണന ഉണ്ടായിരിക്കും. പൂരിപ്പിച്ച അപേക്ഷ August 22 വൈകിട്ട് 3 മണിക്ക് മുൻപ് നേരിട്ടോ തപാൽ മുഖേനയോ ജില്ലാ സപ്ലൈ ഓഫീസർ മുമ്പാകെ എത്തിക്കണം. നിങ്ങൾക്ക്

0: അടുത്തത് ഹൈ റേഞ്ച് വൃത്താന്തം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി നന്ദൻ നിലേക്കനയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർഘർ തിരങ്കയിൽ പങ്കുചേരാനും മൻ കി ബാത്തിൽ ആഹ്വാനം. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെയ്ക്ക് 193 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചു. നന്ദൻ നിലേക്കനി സമിതിക്ക് നേതൃത്വം നൽകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്താണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിച്ചു. 400-ലധികം യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. രാജ്യത്തെ യുവാക്കൾ ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നേറുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
2: और इसलिए उद्देश्य ये था कि देश के अलग अलग जिलों के युवा हिमाचल, उत्तराखंड और लद्दाख के गांवों की यात्रा करें.
1: കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന്റെ വീരനായകരെ സ്മരിച്ചു. പ്രതിരോധ രംഗത്തെ ഉൽപ്പാദനം, കയറ്റുമതി, സൗഹൃദ രാജ്യങ്ങളുമായുള്ള സഹകരണം എന്നിവയിൽ ഇന്ത്യ തുടർച്ചയായി പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ദിനം രാജ്യത്തിലെ ധീരരായ സൈനികരുടെ അസാധാരണമായ ധൈര്യത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ക്യാച്ച് ദ റെയിൻ സംരംഭത്തിന് കീഴിൽ മഴവെള്ള സംഭരണം, ഭൂഗർഭ ജല റീചാർജ്, പഴയ ജലാശയങ്ങളുടെ പുനരുദ്ധാരണം, വൃക്ഷത്തൈ നടൽ എന്നിവ കൂടുതൽ മുന്നേറുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തൊട്ടടുത്തുള്ള കുളത്തിന്റെയോ കിണറിന്റെയോ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഓരോ തുള്ളി ജലവും സംരക്ഷിക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേരളത്തിലെ എറണാകുളത്തുള്ള സൗത്ത് ചിറ്റിലുള്ള സ്കൂളിലെ കായിക അനുബന്ധ സംരംഭത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. സ്കൂളിലെ സംസ്കൃതം ക്ലബിലൂടെ അധ്യാപകനായ അഭിലാഷ് വേറിട്ട രീതിയിൽ സംസ്കൃതത്തെ ജനപ്രിയമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അക്ഷര കന്തുക എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി പഠനം ആസ്വാദകരമാക്കുന്നതിനോടൊപ്പം കായിക രംഗവുമായുള്ള ബന്ധം വളർത്തുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. August 7 ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്നതിലൂടെ നെയ്ത്തുകാരുടെ കഴിവിനെയും സർഗാത്മകതയെയും രാജ്യം ആഘോഷിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നെയ്ത്തുകാരെ ആദരിക്കാനും വോക്കൽ ഫോർ ലോക്കൽ എന്ന മനോഭാവം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൂത്താമുള്ളി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ പരമ്പരാഗത കൈത്തറി മേഖലയെക്കുറിച്ചും ശ്രീ മോദി പരാമർശിച്ചു.
2: उससे बड़ी संख्या में लोगों का जीवन बेहतर हो रहा है. पोचमपल्ली से पटना और कुथमपल्ली से कच्छ तक इसके कई उदाहरण देखने को मिलते हैं. कुछ लोग केरलम की पारंपरिक कसाऊ कला को संरक्षित कर रहे हैं. इससे हमारी माताओं बहनों को रोजगार भी मिल रहा है.
1: സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരങ്ക പരിപാടി വൻ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. August 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിച്ചു.
2: ഇസ് തിരംഗമേ ഹമാരേ സംവിധാൻ കേ ആദർശ് ഹൈ. പിച്ചലേ കുച്ച് വർഷോ മേ ഹർ ഘർ തിരംഗ അഭിയാൻ നേ പൂരേ ദേശ് കോ ഏക് അദ്ഭുത ഭാവന സേ ജോഡാ ഹൈ. ഹർ ഘർ हर गली में तिरंगे का उत्सव दिखाई देता है. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने

0: घर पर पूरे सम्मान के साथ तिरंगा फहराना है।
1: കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ഇന്ന് ചുമതലയേറ്റു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് ശ്രീ ജോഷിയെ ഈ പദവിയിലേക്ക് നിയമിച്ചത്. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം, നവപുനരുപയോഗ ഊർജം എന്നീ വകുപ്പുകളിലെ ചുമതലയും അദ്ദേഹം തുടർന്ന് വഹിക്കും. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പുതിയ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിനും മുൻപായി അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുകയാണ് തന്റെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കും. തിങ്കളാഴ്ചത്തെ സഭാ നടപടികളുടെ പട്ടികയിൽ ഈ ബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ഈ ബിൽ ലക്ഷ്യമിടുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനും അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുമുള്ള കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലും ഒഡീഷയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. ജോലിക്ക് തയ്യാറാകുന്നതിന് മുൻപ് നിലവിലുള്ള സുരക്ഷാ അപകട സാധ്യതകൾ ശ്രദ്ധാപൂർവ്വം വിലയിരുത്തണമെന്ന് മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: കരിങ്കടൽ മേഖല വഴി കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നതായി മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ ഇതുവരെ 5 ഇന്ത്യൻ പൌരന്മാരാണ് കൊല്ലപ്പെട്ടത്. കപ്പലിന്റെ നിർദ്ദിഷ്ട പാത, അടുക്കുന്ന തുറമുഖങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷ, അടിയന്തര പ്രതികരണ നടപടികൾ എന്നിവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ തൊഴിലുടമകളിൽ നിന്നോ റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ നിന്നോ കപ്പൽ ഓപ്പറേറ്റർമാരിൽ നിന്നോ ശേഖരിക്കണം. കപ്പലിലെ ജീവനക്കാർ തങ്ങളുടെ യാത്രാ വിവരങ്ങൾ കുടുംബാംഗങ്ങളെ യും അവരുമായി പതിവായി ആശയവിനിമയം നടത്തുകയും ചെയ്യണം. കോൺസുലാർ സഹായം ആവശ്യമായ ഇന്ത്യൻ പൌരന്മാർ ഈ മേഖലയിലെ ഇന്ത്യൻ എംബസിയുമായോ കോൺസുലേറ്റുകളുമായോ ബന്ധപ്പെടണം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പൽ MV AGN റാഗ്നറുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതിയിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലുണ്ടായിരുന്ന 4 ഇന്ത്യൻ പൌരന്മാരിൽ 2 പേർ സുരക്ഷിതരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും മറ്റ് 2 പേരെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നതായും എംബസി വ്യക്തമാക്കി. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വെക്ക് 193 റൺ വിജയലക്ഷ്യം. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ സിംബാബ്വെ 13 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 104 റൺസ് എടുത്തിട്ടുണ്ട്. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. കോമൺവെൽത്ത് ഗെയിംസ് ഭാരോദ്വഹനം 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഋഷികാന്ത സിംഗ് ചാനമ്പത്തിന് വെള്ളി മെഡൽ. 264 കിലോഗ്രാം ഉയർത്തിയാണ് ഋഷികാന്തയുടെ നേട്ടം. ഗെയിംസിൽ ഈ വിഭാഗത്തിൽ ഇന്ത്യയുടെ 2-ാമത്തെ മെഡലാണ് ഇത്. കാനഡയിൽ നടന്ന ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ താരം അനഹത് സിംഗിന് കിരീടം. ഈജിപ്തിന്റെ സുഖയ്യ സലീമിനെ 3-0 തോൽപ്പിച്ചാണ് അനഹത് ജൂനിയർ ലോക കിരീടം സ്വന്തമാക്കിയത്. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിലൂടെ യുവജനങ്ങളുമായി സംവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന സമൂഹ മാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണത്തിനായി നന്ദൻ നിലേക്കനയുടെ നേതൃത്വത്തിൽ ഉന്നതതല കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഹർ ഘർ തിരങ്കിൽ പങ്കുചേരാനും മൻ കി ബാത്തിൽ ആഹ്വാനം. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. കരിങ്കടൽ മേഖലയിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി വിദേശകാര്യ

0: മന്ത്രാലയം. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വേക്ക് 193 റൺസ് വിജയ ലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 7 കഴിഞ്ഞ് 35:30. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം എഫ് എം സ്പൈസ്. ഈ പരിപാടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു ഇടുക്കി ആഴ്ചയിൽ ഗാനങ്ങൾ, ചോദ്യം, ഉത്തരം എന്നിവ. ആദ്യം പോയ ആഴ്ചയിലെ വിശേഷങ്ങളുമായി സുഹറ. ഇടുക്കി ഈ ആഴ്ചയിൽ
2: പ്രിയ ശ്രോതാക്കളെ, ഇടുക്കി വീക്ക്ലി റൗണ്ട് അപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
3: മഴയുടെ കുറവ് കാർഷിക രംഗത്തെ തളർത്തിയ സാഹചര്യത്തിൽ ഹൈറേഞ്ചിലെ ഏലം കർഷകരുടെ ആശങ്ക സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അഡ്വക്കേറ്റ് സേനാപതി വേണു MLA പറഞ്ഞു. രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന ഏലം കൃഷിയുടെ നിലനിൽപ്പ് ഭീഷണിയായ സാഹചര്യം കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുമെന്നും ഈ സാഹചര്യത്തിൽ കർഷകരെ സഹായിക്കാൻ സ്പൈസസ് ബോർഡും ഏലം ഗവേഷണ സ്ഥാപനങ്ങളും നടപടി കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു.
4: പൊതുവെ മഴ കുറവാണ് എങ്കിലും കേരളത്തിന്റെ ഇതര പ്രദേശങ്ങളിൽ ലഭിക്കുന്ന മഴയുടെ ആനുപാതികമായ മഴ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ, ഹൈറേഞ്ച് മേഖലയിൽ ഈ വർഷം ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഏലം കൃഷിക്കാരെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ്. കാരണം 30 ഡിഗ്രിക്ക് മുകളിൽ അന്തരീക്ഷ താപനില ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരു സമയമാണ് പലപ്പോഴും 28-30 എന്നുള്ളത്. അപ്പം അതുകൊണ്ടുണ്ടാകുന്ന ഒരു ദൂഷ്യം എന്നത് ഏലത്തിന്റെ ഉൽപാദനം ഗണ്യമായിട്ട് കുറയുന്നു. ശാസ്ത്രീയ പഠനങ്ങളുടെ ആവശ്യകതയുണ്ട്. എന്തുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിൽ ലഭിക്കുന്ന മഴ, ഇപ്പം അടിമാലി, നേരിമംഗലം ആ പ്രദേശത്ത് ലഭിക്കുന്ന മഴ, അതല്ലെങ്കിൽ ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ, തൊടുപുഴ, മൂലമറ്റം, കാഞ്ഞാറ് അങ്ങ് പോന്നു കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളിലൊക്കെ ലഭിക്കുന്ന അത്രയും മഴ എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് അതൊരു ശാസ്ത്രീയമായ പഠനത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പം ഇത് വിദഗ്ധന്മാരാണ് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തേണ്ടത്. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇനി ഈ പ്രകൃതിയുടെ നാശമുണ്ടായതാണോ, അതല്ലെങ്കിൽ മരങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായ കാര്യമാണോ, എന്താണ് ഈ കാര്യങ്ങൾ എന്നുള്ളത് ഒരു ശാസ്ത്രീയമായ പഠനവും, അതോടൊപ്പം തന്നെ ഏലം കൃഷിയെ നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള ചില നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കാരണം ഏലത്തിനാവശ്യം, ഇപ്പോൾ അന്തരീക്ഷ ഊഷ്മാവ് നമുക്ക് താഴോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, പക്ഷേ ഏലം കൃഷി നിലനിർത്തുന്നതിനാവശ്യമായിട്ടുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ള സംവിധാനങ്ങൾ, അതല്ലെങ്കിൽ കൃഷിക്കാർക്ക് അവരവരുടെ പറമ്പുകളിൽ പുതിയ വാട്ടർ സോഴ്സ് കണ്ടെത്തി അത് ഏലം നനയ്ക്കാൻ സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ ഇതിനൊക്കെ സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടാനുകോടി രൂപ വിദേശ നാണ്യം നേടിത്തരുന്ന ഏലം കൃഷി നിലനിൽക്കേണ്ടത് കൃഷിക്കാരനെ പോലെ തന്നെ ഭരണകൂടത്തിന്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ എന്താണ്? അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് നനച്ച് സംരക്ഷിക്കുക എന്നുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ, അതായത് കുറഞ്ഞ ചെലവിൽ എല്ലാ ചെടികളും നനച്ച് സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത്, പുതിയ വാട്ടർ സോഴ്സുകൾ കണ്ടെത്തുക. അത് ഇപ്പം കുഴൽക്കിണറുകൾ എത്രമാത്രം ആശാസ്യമാണ് എന്നുള്ളത് നമുക്ക് പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അതല്ല, കുളങ്ങൾ വെട്ടുക, വാട്ടർ സോഴ്സിൽ നിന്ന് വെള്ളം തടഞ്ഞു നിർത്തി അത് തോട്ടങ്ങൾ നനയ്ക്കുന്നതിനൊക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സാമ്പത്തിക ചെലവ് അത് ഭരണകൂടം വഹിച്ചു എങ്കിൽ മാത്രമേ കർഷകർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. സ്പൈസസ് ബോർഡാണ് ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിനും ഇക്കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ എന്നുള്ളത് ആലോചിച്ച് അക്കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തും.
3: ഹൈറേഞ്ചിലെ പ്രധാന വരുമാനമായ ഏലം കൃഷിയെ വരൾച്ചയും മഴക്കുറവും സാരമായി ബാധിച്ചു. ഉൽപാദനത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്നതോടൊപ്പം പുതുതായി ഏലം കൃഷിയിൽ ഏർപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണിപ്പോഴുള്ളത്.
5: ഞാൻ ഡോക്ടർ സിമി അഷ്റഫ്, ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും മറയിൽ നിന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ 60 വർഷത്തെ ആധികാരികമായ കാലാവസ്ഥാ രേഖകൾ പരിശോധിച്ച് ഇന്നത്തെ അവസ്ഥ വിലയിരുത്തി നാളെ എന്ത് സംഭവിച്ചേക്കാമെന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ വിളകൾ എങ്ങനെ പരിപാലിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയിൽ 1958 മുതൽ ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ പ്രധാനമായും സ്വാധീനിക്കുന്ന ഘടകങ്ങളായ മഴ, താപനില, കാറ്റ് മുതലായവയുടെ ദൈനംദിന വിവരങ്ങൾ കേന്ദ്രത്തിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ തുടർച്ചയായി രേഖപ്പെടുത്തിവരുന്നു.

0: ഏകദേശം 60 വർഷത്തെ ആധികാരിക രേഖകൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ കാലാവസ്ഥാ വ്യതിയാനം മനസ്സിലാക്കുവാൻ സാധിക്കും. 60 വർഷത്തിനിടയിൽ ഏലമലനിരകളിൽ വാർഷിക മഴ ക്രമേണ കുറഞ്ഞു വരുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വർഷം തോറും ശരാശരി 13.62 മില്ലിമീറ്റർ വീതം മഴയുടെ കുറവ് രേഖപ്പെടുത്തുന്നു. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മഴയുടെ അളവിലാണ് ഏറ്റവും അധികരിച്ച കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഏകദേശം 25 മില്ലിമീറ്റർ. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ മഴയുള്ള ദിവസങ്ങളുടെ എണ്ണം തന്നെ ഏകദേശം 20 ദിവസത്തോളം കുറഞ്ഞതായി കാണാം. പകൽ സമയത്തെ പരമാവധി താപനില കുറയുന്നതായും രാത്രിയിലെ ഏറ്റവും കുറഞ്ഞ താപനില ഏകദേശം 1.9 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുന്നതായും മനസ്സിലാക്കാം. അതായത് രാത്രികൾ കൂടുതൽ ചൂടുള്ളതായി മാറിയിരിക്കുന്നു. ഈ കാലാവസ്ഥാ വ്യതിയാന പ്രവണതകൾ ഏലകൃഷിയെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മൺസൂൺ കാലത്ത് അമിതമായി പെയ്യുന്ന മഴ ഏലത്തിന്റെ വിളവിനെ വിപരീതമായി ബാധിക്കുന്നു എന്ന് കാണാൻ കഴിയും. നേരെ മറിച്ച് താപനില നേരിയ തോതിൽ വർദ്ധിക്കുന്നത് വിളവിന് നേരിയ ഗുണം ചെയ്യുന്നതായും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ അമിത മഴയും താപനിലയിലെ നേരിയ വ്യത്യാസവും താരതമ്യം ചെയ്യുമ്പോൾ അമിത മഴയാണ് ഏലത്തിന്റെ വിളവിനെ സാരമായി ബാധിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നു. ഏലത്തിന്റെ വിളവും കാലാവസ്ഥാ ഘടകങ്ങളും പരിശോധിക്കുമ്പോൾ വേനൽക്കാല മഴയും മൺസൂൺ കാലത്തെ മഴ ദിവസങ്ങളുടെ എണ്ണവും വളരെ നിർണായകമാണ്. ഇടുക്കി ജില്ലയിലെ ശരാശരി വാർഷിക മഴ 2979.4 മില്ലിമീറ്ററാണ്. ഇതിൽ 65% ത്തിലധികവും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് ലഭ്യമാകുന്നത്. 2024 വേനൽക്കാലം നമുക്ക് മറക്കാനാകാത്ത ഒരു പാഠമാണ്. ജനുവരി മുതൽ മെയ് വരെ ഏകദേശം 120 ദിവസത്തോളം ഏലമലനിരകളിൽ കാര്യമായ മഴ ലഭിച്ചിട്ടില്ല. ഇതിന്റെ ഫലമായി ഏലത്തിന്റെ വിളവിൽ 60 മുതൽ 70% വരെ കുറവുണ്ടായി. കേരള സർക്കാരിന്റെ കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് തയ്യാറാക്കിയ കേരള സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന കർമ്മ പദ്ധതി പ്രകാരം ഇടുക്കി ജില്ലയും കേരളത്തിലെ ക്ലൈമറ്റ് ചേഞ്ച് ഹോട്ട്സ്പോട്ടായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന കാലാവസ്ഥാ ദുർബലതയുള്ള ജില്ലകളുടെ പട്ടികയിലും ഇടുക്കി ഉൾപ്പെടുന്നു. ജില്ലയിൽ മഴ കുറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ ക്രമരഹിതവും തീവ്രവുമായ മഴയുടെ വർദ്ധനവ് അഥവാ പെയ്യുമ്പോൾ അതിതീവ്രമായി പെയ്യുന്ന ഒരു വൈരുദ്ധ്യാത്മക കാലാവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കാലാവസ്ഥാ സ്ഥിതിവിവര ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ അടുത്ത ദശകത്തിൽ ഏലമലനിരകളിലെ പരമാവധി താപനില ഏകദേശം 26 ഡിഗ്രി സെൽഷ്യസായും ഏറ്റവും കുറഞ്ഞ താപനില ഏകദേശം 17.3 ഡിഗ്രി സെൽഷ്യസായും തുടരുമെന്നാണ് കണക്കാക്കുന്നത്. ചുരുക്കത്തിൽ ഇടുക്കിയിലെ കർഷകർ ഇനി തയ്യാറാകേണ്ടത് കൂടുതൽ ക്രമരഹിതമായ മഴ, ഇടയ്ക്കിടെയുള്ള നീണ്ട വരണ്ട കാലയളവുകൾ, പെട്ടെന്നുള്ള അതിതീവ്ര മഴ ദിനങ്ങൾ, താപനില കൂടിയ രാത്രികൾ എന്നിവയെ അഭിമുഖീകരിക്കുന്നതിനു വേണ്ടിയാണ്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ കൃഷിക്ക് ഭീഷണിയാണെങ്കിലും ശാസ്ത്രീയമായ മുന്നൊരുക്കത്തിലൂടെ നമുക്കിതിനെ അതിജീവിക്കാൻ കഴിയും. ഏലം എന്ന വിളയെ സംബന്ധിച്ച് ഈയൊരു കാലാവസ്ഥയിൽ 50 മുതൽ 60% അരിച്ചിറങ്ങുന്ന വെയിൽ ലഭ്യമാകുന്ന രീതിയിൽ തണൽ ക്രമീകരണം നടത്തുക. ഇത് ചൂടും ഈർപ്പനഷ്ടവും ക്രമീകരിക്കുവാൻ സഹായിക്കും. വിളയുടെ സ്വഭാവം അനുസരിച്ച് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നതും തണൽ മതിയാകാതെ വരുന്നതും വിളവ് ഒരു വർഷം വരെ വൈകുന്നതിനും വിളവ് കുറയുന്നതിനും കാരണമായേക്കാം. മൺസൂൺ കാലത്ത് അമിതമായ ഈർപ്പം ഒഴിവാക്കുവാൻ നീർവാർച്ച കൃത്യമായി ക്രമീകരിക്കുക. അമിത മഴ വിളവിനെ ദോഷകരമായി ബാധിക്കും. വേനൽക്കാലത്തെ നീണ്ട വരണ്ട കാലയളവുകൾ കണക്കിലെടുത്ത് മൈക്രോ സ്പ്രിംഗ്ലർ പോലെയുള്ള ജലസേചന സൌകര്യം ഒരുക്കുന്നത് ഭാവിയിൽ അനിവാര്യമായി മാറും. ഏലം, കുരുമുളക്, കൊക്കോ തുടങ്ങിയ വിളകൾ പരിഗണിക്കുമ്പോൾ ശാസ്ത്രീയമായ തണൽ പരിപാലനം, ജലസംരക്ഷണം, നീർവാർച്ച ക്രമീകരണം, കാലാവസ്ഥാധിഷ്ഠിത കൃഷിരീതികൾ എന്നിവ സ്വീകരിക്കുന്ന കർഷകർക്ക് ഈ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുവാൻ കഴിയും.
1: ഭാരത് ഗ്യാസ് ഗാർഹിക LPG ഉപഭോക്താക്കൾ നേരിടുന്ന കടുത്ത വിതരണ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം മന്ത്രി ശ്രീ ഹർദീപ് സിംഗ് പുരിക്ക് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP കത്തയച്ചു. നിലവിൽ ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ഒരു സിലിണ്ടർ ലഭിച്ചതിനുശേഷം അടുത്ത സിലിണ്ടർ അനുവദിക്കുന്നതിന് 45 ദിവസത്തെ കർശനമായ നിയന്ത്രണമാണ് കമ്പനി ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണക്കാരുടെ കുടുംബങ്ങളിൽ 14.2 കിലോഗ്രാമിന്റെ ഒരു ഗാർഹിക സിലിണ്ടർ പരമാവധി 28 ദിവസത്തിനപ്പുറം തികയാറില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കമ്പനിയുടെ ഈ ദീർഘകാലത്തെ വിതരണചക്രം കാരണം ഭൂരിഭാഗം കുടുംബങ്ങളും 2 ആഴ്ചയിലധികം

0: പാചകവാതകമില്ലാതെ കടുത്ത പ്രതിസന്ധിയിലാവുകയാണെന്നും എം പി ചൂണ്ടിക്കാട്ടി. മറ്റു പൊതുമേഖലാ എൽ പി ജി വിതരണ കമ്പനികളെല്ലാം തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് 28 ദിവസത്തെ കൃത്യമായ ഇടവേളകളിൽ റീഫിൽ സിലിണ്ടറുകൾ തടസ്സമില്ലാതെ എത്തിച്ചു നൽകുമ്പോഴാണ് ഭാരത് ഗ്യാസ് ഉപഭോക്താക്കൾക്ക് മാത്രം ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. ഒരേ പ്രദേശത്ത് തന്നെ രണ്ട് കമ്പനികൾ രണ്ടു തരത്തിൽ വിതരണം നടത്തുന്നത് ഉപഭോക്താക്കൾക്കിടയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. പ്രാദേശിക ബോട്ടിലിംഗ് പ്ലാന്റുകളിലെ വിതരണ തടസ്സങ്ങളും ഏജൻസികളിലെ ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങളും അടിയന്തിരമായി അവലോകനം ചെയ്യണമെന്നും ഭാരത് ഗ്യാസിന്റെ റീഫിൽ കാലാവധി മറ്റു കമ്പനികൾക്ക് സമാനമായി 28 ദിവസമായി കുറയ്ക്കാൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് മാനേജ്മെന്റ് കർശന നിർദ്ദേശം നൽകണമെന്നും എം പി കേന്ദ്രമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇടുക്കി മറയൂരിലെ ഗിരിജ്യോതി ട്രൈബൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആദിവാസി സമൂഹത്തിന്റെ അതിജീവനത്തിനും വികസനത്തിനുമൊരു മാതൃകയാണ്. അഞ്ചുനാട് എന്ന പേരിൽ കുടിവെള്ളം വിപണിയിലെത്തിച്ച് ഇവർ ശ്രദ്ധേയരായി മാറി. നബാർഡിന്റെ പിന്തുണയും പ്രോത്സാഹനവും ഈ സംരംഭത്തിന് പിന്നിലുണ്ട്. ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂർ മറയൂർ മേഖലകളിലെ ആദിവാസി സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഗിരിജ്യോതി ട്രൈബൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ശ്രദ്ധേയമായ കാൽവെപ്പുകളിലൂടെ മുന്നേറുന്നു. ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി കാർഷിക മേഖലയിലും വിപണന രംഗത്തും ഒരുപോലെ പുതിയ സാധ്യതകൾ തുറന്നിടുകയാണ് ഈ പ്രസ്ഥാനം. ഗോത്രസമൂഹത്തിലെ 750 ഓഹരി ഉടമകൾ ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയിൽ അംഗങ്ങളാണ്. മുതുവാൻ ഹിൽപുലയ സമുദായത്തിലുള്ളവരാണിവർ. ഗിരിജ്യോതി കമ്പനിയുടെ ഏറ്റവും പ്രധാന സംരംഭമാണ് അഞ്ചുനാട് എന്ന പേരിൽ ശുദ്ധമായ കുടിവെള്ളം ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്നത്. വനമേഖലയിലെ പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നുള്ള ജലം ശാസ്ത്രീയമായി ശുദ്ധീകരിച്ച് ഗുണനിലവാരമുള്ള കുടിവെള്ളമായി പൊതുവിപണിയിലെത്തിക്കാൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. 1 ലിറ്റർ ബോട്ടിലിലാണ് കുടിവെള്ളം വിപണിയിലെത്തിക്കുന്നത്.
1: എൻ്റെ പേര് ജോമോൻ തോമസ്. ഞാൻ മറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ഈ മേഖല എന്ന് പറയുന്നത് ഒരു 14,000 ജനസംഖ്യയും 5,000 കൂടുതൽ ഫാമിലികളുള്ള ഒരു പ്രദേശമാണ്. ഗിരിജ്യോതി ഫാർമേഴ്സ് കമ്പനിയുടെ നേതൃത്വത്തിൽ അഞ്ചുനാട് എന്റെ പേരിൽ ബ്രാൻഡിൽ ഒരു കുടിവെള്ള കുപ്പിവെള്ളം വിപണിയിലെത്തിച്ചിട്ടുണ്ട്. ധാരാളം ടൂറിസ്റ്റുകൾ വരുമ്പോൾ മറ്റ് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് കുപ്പിവെള്ളം നിറച്ച് ഇവിടെ വിപണിയിലോട്ട് എത്തിച്ചിരുന്നത്. നമ്മളുടെ നാടിന്റെ പേരിൽ തന്നെ ഒരു കുപ്പിവെള്ളം ഈ സമൂഹത്തിന്റെ പേരിൽ ഈ കമ്പനിയുടെ പേരിലൂടെ ഇവിടെ വിപണിയിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ നല്ല ആളുകൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ചെറിയ വിലയ്ക്ക് വിൽക്കുകയും അതിലൂടെ ഒരു ലാഭം ഈ ആദിവാസി സമൂഹത്തിന് ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. അതും ഇവിടെ വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. HDS നേതൃത്വത്തിൽ, നബാർഡിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചിരുന്ന ഗിരിജ്യോതി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഏറ്റവും കൂടുതൽ ആ വിഭാഗത്തിന് കൂടുതൽ പ്രയോജനം ചെയ്തിട്ടുണ്ട്. അതിന് ഭാഗമായി തന്നെ മറയൂർ പഞ്ചായത്തിലെ ഒരു കുടിയാണ് നമുക്ക് വിട്ടുപോയിരുന്നത്. കർപ്പൂരക്കുടി എന്ന് പറയുന്നത് ഇപ്പോൾ തൊട്ടടുത്ത ഗ്രാമ പഞ്ചായത്തായ കാന്തല്ലൂരും വട്ടവടയും സംയോജിതമായി വീണ്ടും ഒരു പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആ കുടിയും കൂടി നമ്മൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം വരുമ്പോൾ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതിനാണ് എല്ലാ കാലത്തും പഞ്ചായത്ത് ഭരണസമിതിയും നബാർഡും അതുപോലെ നമ്മുടെ കമ്പനിയും HDS മുന്നോട്ട് വയ്ക്കുന്ന ആശയം. തീർച്ചയായിട്ടും അത് ഏറ്റവും ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: ഗോത്രസമൂഹത്തിലെ ഒരു കർഷക കൂട്ടായ്മ എന്ന നിലയിൽ രാജ്യത്തിന് തന്നെ മാതൃകയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. കാട്ടുതേൻ ഉൾപ്പെടെയുള്ള വനവിഭവങ്ങളും വിഷരഹിതമായ നാടൻ കാർഷികോൽപ്പന്നങ്ങളും ശേഖരിച്ച് ന്യായവില ഉറപ്പാക്കിക്കൊണ്ട് ആദിവാസി കർഷകർക്ക് മികച്ച ജീവനോപാധി കണ്ടെത്താൻ കമ്പനി വഴിയൊരുക്കുന്നു. മറയൂർ ശർക്കര, കാട്ടുതേൻ, പരമ്പരാഗത ധാന്യങ്ങൾ എന്നിവ ഇതിൽ പ്രധാനമാണ്. ആദിവാസികൾ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങളും അഞ്ചുനാട് കുടിവെള്ളവും നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിനായി മറയൂരിൽ പ്രത്യേകം കടയും പ്രവർത്തിച്ചു വരുന്നു. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്.
2: എന്റെ പേര് ശ്രീമുരൻ എന്നാണ്. ഗിരിജ്യോതി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ് എന്റെ ചെയർമാൻ ആണ് ഞാൻ. അപ്പോ ഞങ്ങളിപ്പോ കമ്പനി തുടങ്ങിയിട്ട് കുടിമേഖലയിലേക്ക് ആദിവാസി മേഖലയിലേക്ക് നമ്മൾ കുരുമുളക്, കാപ്പി, ഏലം, കൂർക്ക ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്ത് അതിന് നില വിൽക്കാനുള്ള വളരെയധികം ഒരു മാർക്കുമായിട്ടാണ് നമ്മളിപ്പോൾ കമ്പനി മാറിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കുറച്ച് കൊടുത്തിട്ടുമുണ്ട്. നല്ല റേറ്റ് ഇങ്ങനെ കൊടുത്തു. ലാഭം ഇവിടെ എല്ലാ ലാഭവും ചേർന്നത് ഞങ്ങളുടെ ആദിവാസികൾക്ക് തന്നെയാണ്. രണ്ട് വിഭാഗപ്പെട്ടവരാണ് ഞങ്ങളുള്ളത്. ഒന്ന് മുതുവാനം, കീൽപ്പൊല ഇങ്ങനെ രണ്ട് വിഭാഗപ്പെട്ടവരാണ് ഞങ്ങളുടെ ഈ മറയൂർ മേലുള്ളത്. ഈ രണ്ടുപേരും ചെയ്യുന്ന കൃഷി ഓർഗാനിക് കൃഷി, അതായത് ഞങ്ങളുടെ പാരമ്പര്യം കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. ആ കൃഷിനെ വിറ്റടിക്കാൻ ഇത്ര കാലത്ത് ഒരേ ഇടനില കച്ചവടക്കാരായിരുന്നു. അതിനിടയ്ക്ക് ജില്ലാന്ന് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ പോലും നമുക്ക് ഇപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ കമ്പനി വന്നതായതുകൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ എല്ലാ കമ്പനിയിലും പോയി മുമ്പിലായിട്ട് പ്രധാനപ്പെട്ട കമ്പനിക്കാരോട് പോയി കണ്ടെത്തി നമുക്ക്

0: അതിന് വിൽപ്പന നടത്താൻ വേണ്ടി, ഈ വിൽപ്പന നടത്തുമ്പോൾ ലാഭം മുഴുവനും നമ്മുടെ ഈ സമൂഹത്തിന് വേണ്ടിയാണ് ഈ ലാഭം നമുക്ക് എല്ലാം കിട്ടുന്നത്. അപ്പൊ ഈ കമ്പനിയിൽ ഇപ്പോൾ പുതിയ ഒരു പ്രോജക്റ്റ് കൂടെ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ വാട്ടർ. അപ്പോൾ അതും നല്ല രീതിക്ക് കച്ചവടം പോകുന്നുണ്ട്. കൃഷിയും നല്ല രീതിക്ക്, നമ്മുടെ മേടിക്കുന്ന സാധനമൊക്കെ നല്ല രീതിക്ക് കച്ചവടം പോകുന്നുണ്ട്. അപ്പോൾ ഇത് ലാഭം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിനൊക്കെ വേണ്ടിയാണ്.
1: ഇടുക്കി രൂപതയുടെ ഔദ്യോഗിക സാമൂഹ്യ സേവന വിഭാഗമായ ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിലും മാർഗനിർദ്ദേശത്തിലുമാണ് ഗിരിജ്യോതി കമ്പനി പ്രവർത്തിക്കുന്നത്. ദേശീയ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെയാണ് ഉൽപാദന വിപണന പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കി വരുന്നത്. വനവിഭവങ്ങളുടെ മൂല്യവർദ്ധനവിലൂടെയും അഞ്ചുനാട് കുടിവെള്ള പദ്ധതിയിലൂടെയും ആദിവാസി ജനവിഭാഗങ്ങളെ സ്വയം പര്യാപ്തതയിലേക്കും സാമ്പത്തിക ഭദ്രതയിലേക്കും നയിക്കുന്ന ഒരു മാതൃകാപരമായ മുന്നേറ്റമായി മറയൂർ ഗിരിജ്യോതി മാറിയിരിക്കുകയാണ്. കർഷക തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ്. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. തടിയമ്പാട് പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ August 31 വരെ അപേക്ഷ സ്വീകരിക്കുമെന്ന് ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. അപ്പീൽ അപേക്ഷകൾ തൃശൂർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസിൽ September 1 മുതൽ 15 വരെയും സ്വീകരിക്കും. സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിച്ച 2026 മാർച്ചിൽ നടത്തിയ SSLC, THSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരും ആദ്യ ചാൻസിൽ ഉന്നത വിജയം നേടിയവരുമായ വിദ്യാർത്ഥികൾക്കാണ് അർഹതയുള്ളത്. www.agriworkersfund.org എന്ന വെബ്സൈറ്റിൽ അപേക്ഷാ ഫോറം ലഭിക്കും. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾ അവാർഡിന് അർഹരല്ല. അപേക്ഷകർ ക്ഷേമനിധി പാസ്ബുക്ക്, ആധാർ, ബാങ്ക് പാസ്ബുക്ക്, മാർക്ക് ലിസ്റ്റ്, TC എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, യൂണിയൻ സാക്ഷ്യപത്രം, പേരിനോ അഡ്രസ്സിനോ വ്യത്യാസമുണ്ടെങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 04912236730 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ HIV/AIDS അവബോധം സൃഷ്ടിക്കുന്നതിനായി ക്വിസ് മാരത്തോൺ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. അന്താരാഷ്ട്ര യുവജന ദിനത്തിനു മുന്നോടിയായി ജില്ലാ ആസ്ഥാനത്താണ് മത്സരങ്ങൾ. ജില്ലയിലെ 8, 9, 11 ക്ലാസുകളിൽ പഠിക്കുന്ന സ്കൂൾ കുട്ടികൾക്കായാണ് ക്വിസ് മത്സരങ്ങൾ. ഒരു സ്കൂളിൽ നിന്ന് 2 പേരടങ്ങുന്ന ഒരു ടീമിന് പങ്കെടുക്കാം. ക്വിസ് മത്സരം July 29 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. സ്കൂളിൽ നിന്നുള്ള സാക്ഷ്യപത്രം സഹിതം മത്സരത്തിൽ പങ്കെടുക്കണം. പൊതുജന ആരോഗ്യം, കൗമാര ആരോഗ്യം, ആർത്തവ ശുചിത്വം, ആരോഗ്യകരമായ ഭക്ഷണക്രമം, HIV/AIDS, ലഹരി ഉപയോഗം, സന്നദ്ധ രക്തദാനം, സർക്കാർ ആരോഗ്യ പരിപാടികൾ എന്നിവയാണ് ക്വിസ് മത്സര വിഷയം. 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 5000, 4000, 3000 എന്നിങ്ങനെ ക്യാഷ് അവാർഡും മൊമെന്റോയും സർട്ടിഫിക്കറ്റും നൽകും. ക്വിസ് മത്സരത്തിലെ ആദ്യ സ്ഥാനക്കാർക്ക് സംസ്ഥാനതല മത്സരത്തിലും തുടർന്ന് ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന മത്സരത്തിലും പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ July 28 3 മണിക്ക് മുമ്പായി രജിസ്ട്രേഷൻ നടത്തണം. കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന മാരത്തോൺ മത്സരത്തിൽ മത്സരാർത്ഥികളുടെ പ്രായപരിധി 17 മുതൽ 24 വരെയാണ്. സ്ത്രീ പുരുഷ വിഭാഗത്തിന് മത്സരത്തിൽ പങ്കെടുക്കാം. ജില്ലാതല മത്സരത്തിൽ വിജയികളാവുന്ന 1, 2, 3 സ്ഥാനം കരസ്ഥമാക്കുന്ന സ്ത്രീ പുരുഷ വിഭാഗത്തിന് യഥാക്രമം 5000, 4000, 3000 എന്നീ ക്രമത്തിൽ ക്യാഷ് പ്രൈസും മൊമെന്റോയും സർട്ടിഫിക്കറ്റും ലഭിക്കും. ഒരു കോളേജിൽ നിന്ന് പരമാവധി 5 പേർക്ക് മാരത്തോണിൽ പങ്കെടുക്കാം. ജില്ലാതല മത്സര വിജയികൾക്ക് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. July 30 വ്യാഴാഴ്ചയാണ് മത്സരം. ഇടുക്കി ജില്ലാ കളക്ടറേറ്റ് ബസ് സ്റ്റോപ്പിൽ നിന്നും രാവിലെ 10:30 ആരംഭിക്കുന്ന മാരത്തോൺ മത്സരം ഇടുക്കി മെഡിക്കൽ കോളേജ് ബസ് സ്റ്റോപ്പ് വരെയുള്ള 5 കിലോമീറ്റർ ദൂര പരിധിയിലാണ് സംഘടിപ്പിക്കുന്നത്. മത്സരാർത്ഥികൾ കോളേജിൽ നിന്നുള്ള സാക്ഷ്യപത്രം, വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ മത്സരത്തിന് വരുമ്പോൾ ഹാജരാക്കണം. സംശയ നിവാരണത്തിനായി 9946107341 9497770945 എന്നീ നമ്പറുകളിൽ വിളിച്ച് July 29 ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്യണം.

0: ഓണം സേഫാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഓണക്കാലം സുരക്ഷിതമാക്കാൻ വിവിധ പദ്ധതികളുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. സുരക്ഷിത ആഹാരത്തിലൂടെ സമൃദ്ധമായ ഓണാഘോഷത്തിലേക്ക് എന്ന ലക്ഷ്യത്തോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആവിഷ്കരിക്കുന്ന പദ്ധതികളുടെ ജില്ലാതല ഉദ്ഘാടനം 28 ജൂലൈ രാവിലെ 9:30 തടിയമ്പാട് ഇടുക്കി കാസിൽ ഹോട്ടലിൽ റോയ് കെ പൌലോസ് MLA നിർവഹിക്കും. തുടർന്ന് ഭക്ഷ്യ ഉൽപാദകർക്ക് പരിശീലന ക്ലാസ് സംഘടിപ്പിക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പീരുമേട് സർക്കിളിൽ വിവിധ നിയമലംഘനത്തിന് 25 പേരിൽ നിന്നായി 81,000 രൂപ പിഴ ചുമത്തി. ഇടുക്കി ജില്ലയിലെ ഷാപ്പ് ജീവനക്കാർക്കും ലൈസൻസ് ഉടമകൾക്കുമായി കമ്പിളി കണ്ടെത്ത് ഫോസ്റ്റാക് പരിശീലനം നടത്തി. ശുചിത്വമില്ലാത്ത സാഹചര്യത്തിൽ പ്രവർത്തിച്ചതിന് കാന്തല്ലൂർ പഞ്ചായത്ത് കോവിൽക്കടവിൽ പ്രവർത്തിക്കുന്ന രാജു വെജിറ്റബിൾസ് ആൻഡ് ചിക്കൻ സെന്റർ എന്ന സ്ഥാപനം ശുചിത്വ നിലവാരം ഉറപ്പാക്കുന്നതുവരെ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു. ആകെ 40 പരിശോധനകൾ നടത്തി. 2 സ്കൂളുകളിലും 1 വൃദ്ധസദനത്തിലും പരിശോധന നടത്തി. 8 തിരുത്തൽ നോട്ടീസുകളും 3 കോമ്പൌണ്ടിംഗ് നോട്ടീസുകളും നൽകി. 8 സർവൈലൻസ് സാമ്പിളുകളും 17 സ്റ്റാച്ചുറ്ററി സാമ്പിളുകളും ശേഖരിച്ചു.
1: ഇന്നത്തെ ഇടുക്കി വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, മണ്ണില്ലാതെ ചെടികൾ വളർത്തുന്ന രീതിയുടെ പേര് എന്താണ്? ഉത്തരം ഹൈഡ്രോപോണിക്സ്.

അടുത്ത പരിപാടി അല്പസമയത്തിനകം. ആകാശവാണി മൻ കി ബാത്ത്.

0: അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചില തീയതികൾ ഓർത്തിരിക്കാൻ ഒരു കലണ്ടർ ആവശ്യമില്ല. ഇന്ന് ജൂലൈ 26, അത്തരത്തിലുള്ള ഒരു ദിവസം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. ഈ ദിവസം നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നു. നമ്മുടെ വീരസൈനികരുടെ അവിശ്വസനീയമായ ധൈര്യത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ, ഇങ്ങനെ പല ദുഷ്കരമായ സാഹചര്യങ്ങൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. നമ്മുടെ സൈനികർ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടു. അവരുടെ മനോധൈര്യം ഏതൊരു വെല്ലുവിളിയെക്കാളും വലുതായിരുന്നു. ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്കായി അവർ സർവ്വതും ത്യജിച്ചു. ഇന്ന് കാർഗിൽ വിജയ് ദിവസിന്റെ ഈ വേളയിൽ എല്ലാ ധീരരായ രക്തസാക്ഷികൾക്കും ധീരരായ സൈനികർക്കും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം സ്വന്തം വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഒരു വിശേഷ ശൗര്യ വിജയ് യാത്ര സംഘടിപ്പിച്ചു. ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്നാരംഭിച്ച ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൽ വരെയാണ്. ഇതിന്റെ സന്ദേശം ഓൺ റൈഡ്, ഓൺ നേഷൻ, ഓൺ സല്യൂട്ട്. രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ വിസ്മരിക്കപ്പെടില്ല എന്ന് ഈ യാത്ര ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സൈനികരുടെ ധൈര്യം മാത്രമല്ല, സാങ്കേതിക കഴിവുകളും നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിന്റെ 75% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ഈ മാസം DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിൽ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് DRDO കുശ മിസൈലും വിജയകരമായി പരീക്ഷിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിരോധ ഉൽപ്പാദനമായാലും പ്രതിരോധ കയറ്റുമതിയായാലും മിത്രരാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സഹകരണമായാലും ഭാരതം തുടർച്ചയായി പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. ഈ മാസം ആദ്യം ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി ഒരു പ്രധാന കരാർ ഒപ്പിട്ടു. ഭാരതത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, ഇന്ന് ഈ കാർഗിൽ വിജയ ദിവസത്തിന്റെ ഈ വേളയിൽ നമ്മുടെ അമരരായ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. ഓരോ തുള്ളിമഴയും സംരക്ഷിക്കാനുള്ള ഈ ക്യാമ്പയിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു. ക്യാച്ച് ദ റെയിൻ എന്ന സന്ദേശം വളരെ ലളിതമാണ്. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അവിടെ അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക. അതിനാൽ ജൂലൈ 4 മുതൽ രാജ്യമെമ്പാടും ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാതന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നു. ഗ്രാമങ്ങളോ നഗരങ്ങളോ പഞ്ചായത്തുകളോ സാമൂഹിക സംഘടനകളോ ആകട്ടെ, എല്ലായിടത്തും ആളുകൾ ആവേശത്തോടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പഴയ കുളങ്ങളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നു. മറ്റു ചിലയിടത്ത് കിണറുകളും സ്റ്റെപ്പ് വെല്ലുകളും പുനരുജ്ജീവിപ്പിക്കുന്നു. ഓരോ സ്റ്റെപ്പ് വെല്ലും ഇപ്പോൾ ഭൂഗർഭജല റീചാർജിനുള്ള ഒരു മാധ്യമമായി മാറുകയാണ്. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ ഏകദേശം 1500 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നരസിംഗ്പൂരിൽ അമൃത് സരോവരുകൾ നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ തോതിൽ വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ എല്ലാ പഞ്ചായത്തുകളും പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ ക്യാമ്പ്

ിൽ പങ്കുചേർന്നു. നമ്മുടെ നഗരങ്ങളും പിന്നിലല്ല. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രചാരണത്തിന്റെ ആവേശോജ്വലമായ ഫലം കാണാം. നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. ഓരോ തുള്ളിവെള്ളവും സംരക്ഷിക്കാം. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളിവെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു. രാജ്യത്തെ ഓരോ പൗരനും ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ നേരുന്നു. എല്ലാ കളിക്കാരും അത്ലറ്റുകളും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവാക്കൾ സമീപകാലത്ത് കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി PV സിന്ധു മാറി. അവരുടെ നേട്ടത്തിൽ രാജ്യം ഒന്നടങ്കം അഭിമാനിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വിജയിച്ചു. ഇതൊരു ചരിത്ര വിജയമാണ്. 270 റൺസിന്റെ വലിയ വ്യത്യാസത്തിൽ നമ്മുടെ ടീം ഈ മത്സരം വിജയിച്ചു. എന്നാൽ അതുമാത്രമല്ല, ലോർഡ്സിന്റെ നീണ്ട ചരിത്രത്തിൽ വനിതാ ടീമിന് വേണ്ടിയുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. 1983 ഭാരതം ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യമായി നേടിയത് ഈ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്ത്രീശക്തി ഇവിടെ രാജ്യത്തിന്റെ യശസ്സുയർത്തി. സുഹൃത്തുക്കളെ, വളരെ അർത്ഥവത്തായ ചില ചെറിയ പരിശ്രമങ്ങളുണ്ട്. കേരളത്തിലെ എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിൽ അത്തരമൊരു കായിക സംരംഭത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അവിടെ ഒരു സ്കൂളിൽ ഒരു സംസ്കൃതം ക്ലബ്ബുണ്ട്. അവിടുത്തെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്നു. ഈ പദ്ധതിയുടെ പേര് അക്ഷര കന്ദുക എന്നാണ്. ഈ പദ്ധതിയിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നു. ഇത് പഠനം ആസ്വാദ്യകരമാക്കുകയും കായിക രംഗത്ത് ആളുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൗരനെയും അഭിമാന പുളകിതനാക്കി. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ ഈ ചരിത്ര നിമിഷത്തിന് നാം എല്ലാവരും സാക്ഷിയായി. സ്വകാര്യ മേഖല വികസിപ്പിച്ചെടുത്ത ഭാരതത്തിലെ ആദ്യത്തെ റോക്കറ്റാണിത്. നമ്മുടെ യുവ ഇന്നോവേറ്റേഴ്സ് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് നേടിയെടുത്തു. അവർ വിസ്മയകരമായ സ്കിൽ, പാഷൻ, പേഷ്യൻസ് എന്നിവ പ്രകടിപ്പിച്ചു. വളരെ കാലമായി നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് നിഷിദ്ധമായിരുന്നു. ഈ മേഖലയിൽ താൽപ്പര്യമുള്ള നിരവധി യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കാതെ പോയി. യുവാക്കളുടെ താൽപ്പര്യം മുൻനിർത്തി നമ്മൾ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. ഇന്ന് ലോകം അതിന്റെ ഗുണഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവ സഹപ്രവർത്തകർ ശാസ്ത്രത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു. സയൻസ് ഒളിമ്പ്യാഡുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവയിൽ പങ്കെടുക്കുന്നു. ഈ മാസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഒളിമ്പ്യാഡുകൾ നടന്നു. ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിസിക്സ് ഒളിമ്പ്യാഡിൽ നമ്മുടെ 5 വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ കരസ്ഥമാക്കി ഭാരതം 1 റാങ്ക് നേടി. കഴിഞ്ഞ ദശകത്തിൽ നടന്ന എല്ലാ ഫിസിക്സ് ഒളിമ്പ്യാഡുകളിലും നമ്മുടെ രാജ്യത്ത് നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വർണ മെഡലോ വെള്ളി മെഡലോ നേടിയിട്ടുണ്ട്. കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ നേടി. ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണിത്. ബയോളജി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മെഡലുകൾ നേടി. ഇതിൽ ഒരു സ്വർണ മെഡലുമുണ്ട്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ 2 സ്വർണവും 4 വെള്ളി മെഡലുകളും നമ്മുടെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. രാജ്യത്തിന്റെ യുവശക്തിയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം ഭാരതത്തിൽ നിരന്തരം വളർന്നു വരുന്നത് കാണുന്നത് സന്തോഷകരമാണ്. രാജ്യത്തു നിന്ന് കൂടുതൽ കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ എത്തുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും അഭിനിവേശവും ഉള്ളപ്പോൾ എല്ലാ വഴികളും സുഗമമാകും. കാശ്മീരിലെ പരമ്പരാഗത പായയായ വഗുവിനായി ഇന്ന് നടക്കുന്ന പരിശ്രമങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നു. ഇത് ഞാങ്ങണപ്പുല്ലും വൈക്കോലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പായ നിർമ്മിക്കുന്ന പാരമ്പര്യം

സൗന്ദര്യത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ആദ്യം കാശ്മീരിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്നുള്ള പുല്ലും വൈക്കോലും ശേഖരിക്കുന്നു. വെയില് തുണക്കിയ ശേഷം അവ തരംതിരിക്കുന്നു. തുടർന്ന് കൈകൊണ്ട് നെയ്യുന്ന പ്രക്രിയയാണ്. ഒരു പായ നിർമ്മിക്കാൻ രണ്ട് കരകൗശല വിദഗ്ധർ ഏകദേശം 4 ദിവസമെടുക്കും. ഈ പായ സവിശേഷവും പരിസ്ഥിതി സൗഹൃദവുമാണ്. വേനൽക്കാലത്ത് തണുപ്പും ശീതകാലത്ത് ചൂടും നൽകുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന സവിശേഷത. മുമ്പ് കാശ്മീരിലെ എല്ലാ വീട്ടിലും ഇത് കാണപ്പെട്ടിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇതിന്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീനഗറിൽ നിന്നുള്ള ഗുലാം ഹുസൈനും മകൾ തൻസിലയും ഒരു പ്രതിജ്ഞയെടുത്തു. വഗു കരകൗശല പാരമ്പര്യത്തിന് ഒരു പുതുജീവൻ നൽകുന്നതിൽ ഇരുവരും പങ്കാളികളായി. ഗുലാം ഹുസൈൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഈ ജോലിയിൽ അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ വഗു സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം അചഞ്ചലമായിരുന്നു. താമസിയാതെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ പങ്കുചേരാൻ തുടങ്ങി. ഗുലാം ഹുസൈൻ ഈ നൈപുണ്യം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ പ്രാദേശിക തലത്തിൽ സർക്കാർ പിന്തുണയും ലഭിച്ചു. ഇന്ന് വഗു അതിവേഗം ജനപ്രീതി നേടുകയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഓർത്ത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ന് നാം എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രവുമായി നമ്മൾ മുന്നോട്ടു പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാശ്മീരിലെ വഗു നിങ്ങളുടെ വീടിന്റെ ഭാഗമായി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ചായ വെറുമൊരു പാനീയമല്ല, അത് ആത്മബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ്. ദിവസത്തിന്റെ തുടക്കത്തിലായാലും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോളായാലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോളായാലും ചായ എല്ലാ അവസരങ്ങളുടെയും ഭാഗമായി മാറുന്നു. ചായയുമായുള്ള എന്റെ ബന്ധം നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ചായ രുചി നൽകുക മാത്രമല്ല, നിരവധി സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് സ്വാശ്രയബോധത്തിന്റെ ഒരു പുതിയ സുഗന്ധം പകരുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ ലഖിവാല ഗ്രാമത്തിലെ ഒരു സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ തയ്യാറാക്കി. ഇതിൽ ഇഞ്ചിപ്പുല്ല്, ചിറ്റമൃത്, ഇരട്ടി മധുരം, തുളസി, പച്ചമഞ്ഞൾ, കറുവപ്പട്ട, ഏലം, പെരിഞ്ചീരകം തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. അതിന്റെ സവിശേഷമായ രുചിയും ഗുണങ്ങളും കാരണം ഈ ചായ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനപ്രീതി നേടി. പ്രയാഗ്രാജിലെ മഹാകുംഭിലും ഡൽഹിയിലെ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയിലും ഈ ഹെർബൽ ടീ വ്യാപക പ്രശംസ നേടി. വിദേശത്തു നിന്നുള്ള സന്ദർശകരും ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രചോദനാത്മകമായ വശം അതിന്റെ തുടക്കമാണ്. ഈ മുഴുവൻ ശ്രമവും ആരംഭിച്ചത് വെറും 100,000 രൂപയിലാണ്. ഇന്ന് ഈ ബ്രാൻഡ് രാജ്യത്തുടനീളമുള്ള പ്രധാന സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാദേശിക അറിവ്, പ്രകൃതി, സ്ത്രീകളുടെ ആത്മവിശ്വാസം എന്നിവ ഒത്തുചേരുമ്പോൾ ഒരു ചെറിയ ശ്രമം പോലും വലിയ മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് ഈ സംരംഭം നമ്മെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. സമൂഹം ഈ വികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിരവധി മനോഹരവും പ്രചോദനാത്മകവുമായ ഉദാഹരണങ്ങൾ മുന്നിലെത്തുന്നു. സുഹൃത്തുക്കളെ, അഹമ്മദാബാദിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രകടമായി. 1 മണിക്കൂറിനുള്ളിൽ ഭാടജ് പ്രദേശത്ത് 3.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. 25,000-ൽ അധികം ആളുകൾ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഈ തൈകൾ ഒരു ഇടതൂർന്ന നഗര വനമായി മാറും. ഈ ശ്രമം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏക് പേഡ് മാ കേ നാം ക്യാമ്പയിനിന് കീഴിൽ ജനശക്തിയുടെ അത്ഭുതകരമായ ദൃഢനിശ്ചയം ഉത്തർപ്രദേശിലും കണ്ടു. ജൂലൈ 12 ഒരൊറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ അവിടെ നട്ടുപിടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇതെനിക്ക് പ്രത്യേക അഭിമാനമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മരങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല, അവ എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമാണ്. ഏകദേശം 60 വർഷത്തിനു ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ

0: വീണ്ടും ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ കൂടുകൂട്ടുന്നു. ഗിർ വനത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ഫലമാണിത്. വേഴാമ്പലുകളെ വനങ്ങളുടെ കർഷകർ എന്ന് വിളിക്കുന്നു. അവ പഴങ്ങൾ തിന്നുകയും വിത്തുകൾ ദൂരെ വിതറുകയും ചെയ്യുന്നു. അതിൽ നിന്ന് കാട്ടിൽ പുതിയ മരങ്ങൾ വളരുന്നു. ഈ രീതിയിൽ ഒരു പക്ഷി കാടിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ പേരിൽ ഒരു മരം നടുക. ഇന്ന് നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെറിയ തൈ വരും തലമുറകൾക്ക് പച്ചപ്പും ശുദ്ധവായുവും മനോഹരമായ ഭാവിയും സ്വത്തായി സ്വരുക്കൂട്ടും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ബീഹാറിലെ സീതാമഠിയിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നതിൻ്റെ ഒരു ഉത്തമമായ ഉദാഹരണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ബെഞ്ചുകൾ നിർമ്മിക്കുന്നു. ഒരു ബെഞ്ച് നിർമ്മിക്കാൻ ഏകദേശം 40 കിലോഗ്രാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. ശക്തവും ഈട് നിൽക്കുന്നതും സുഖകരവുമാകുന്നതിന് പുറമേ ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ്. സർക്കാർ സ്കൂളുകളിലും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക യൂണിറ്റിനൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ ശ്രമത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നത് ഇന്ന് ഒരു മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്ന് സീതാമഠിയുടെ ഈ ശ്രമം നമ്മോട് പറയുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഞാൻ ഗണേഷ് ഉത്സവത്തിനെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ആരാധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചു ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം നമ്മുടെ വീടുകളിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കണം. പലരും എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഈ വിഷയത്തിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അഭ്യർത്ഥനയ്ക്ക് അവർ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈ വിഷയം മൻ കി ബാത്തിൽ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കാൻ ഇതവരെ സഹായിച്ചുവെന്നും ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എന്റെ അഭ്യർത്ഥന ആവർത്തിക്കുന്നു. ഇത്തവണ ഗണേശ പൂജയിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. ഈ ശ്രമം പ്രകൃതിയോടുള്ള ആരാധനയുടെ ഒരു രൂപമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അഭിമാനപൂരിതമാകും. സയൻസ് ആൻഡ് ഇന്നവേഷൻ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ തന്റെ വേരുകളുമായി ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന, അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്റെ മണ്ണിനെ ബഹുമാനിക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി, മണിപ്പൂരിലെ ഡോക്ടർ റൊണാൾഡോ ലേശ്രാം.
1: അദ്ദേഹത്തിന്റെ പേര് റൊണാൾഡോ എന്നാണ്, പക്ഷേ തൊഴിൽപരമായി അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റാണ്.
0: ജപ്പാനിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം യുവ ഗാലക്സികളുടെ ഒരു വലിയ കൂട്ടം കണ്ടെത്തിയ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണോ? മണിപ്പൂരിലെ മനോഹരമായൊരു തടാകത്തിന്റെ പേര് ചേർത്ത് അദ്ദേഹം ഈ മുഴുവൻ ക്ലസ്റ്ററിനും ലോക്തക് പ്രോട്ടോ ക്ലസ്റ്റർ എന്ന് പേരിട്ടു. മണിപ്പൂരിലെ മനോഹരമായൊരു ശുദ്ധജല തടാകമാണ് ലോക്തക്. ലോക്തക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുങ്തികൾ ഒരു സവിശേഷ ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. ചെറിയ ദ്വീപുകൾ വിശാലമായൊരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഇത്. അതുപോലെ പ്രപഞ്ചത്തിൽ ഈ യുവ ഗാലക്സികളും ഒരു വലിയ ഘടന സൃഷ്ടിക്കുന്നു. ഇന്ന് മണിപ്പൂരിലെ ലോക്തക് ദേശീയ ഭൂപടത്തിൽ മാത്രമല്ല, വിശാലമായ പ്രപഞ്ചത്തിലും തിളങ്ങുന്നു. ഈ നേട്ടം ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. നമ്മുടെ യുവ സുഹൃത്തുക്കൾ തങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. നക്ഷത്ര ലോകത്തെപ്പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഗസ്റ്റ് 7 നമ്മുടെ രാജ്യം

വോക്കൽ ഫോർ ലോക്കലിന്റെ ആത്മാവിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്ത് കൈത്തറി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതി നിരവധി ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പുള്ളി മുതൽ കച്ച് വരെയും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും ഐഡന്റിറ്റിയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. ചിലർ പോച്ചമ്പള്ളി യുഗത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ടു കൊണ്ടുപോകുന്നു. മറ്റുള്ളവർ കമ്പിളി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നെയ്ത്തുകാരികളെ ഒന്നിപ്പിക്കുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവ് കലയെ സംരക്ഷിക്കുന്നു. ഇത് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും തൊഴിൽ നൽകുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിഷയം ഖാദിയാണ്. മഹാത്മാഗാന്ധിക്ക് ഖാദി വളരെ പ്രിയപ്പെട്ടതായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഖാദി വളരെ ജനപ്രിയമായി. കഴിഞ്ഞ 12 വർഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ വിൽപ്പന 6 മടങ്ങ് വർദ്ധിച്ചു. ഈ വിൽപ്പന ഇപ്പോൾ 8,000 കോടി രൂപയുടെ അടുത്തെത്തി. വരാനിരിക്കുന്ന ഉത്സവങ്ങളിൽ ഖാദി, കൈത്തറി അല്ലെങ്കിൽ കരകൗശല ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിൽ എത്രതരം സംഗീതോപകരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം നമുക്ക് ധാരാളം സംഗീതോപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുമുണ്ട്. അത്തരമൊരു ഉപകരണമാണ് ത്രിപുരയിലെ ചോങ് പ്രങ്. അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. മുള കൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിന് 3 തന്ത്രികളുണ്ട്. ഇതിൽ നിന്നുയരുന്ന ഈണം വളരെ ശ്രുതി മധുരമാണ്. അത് സരോദിന് സമാനമാണ്. ചില കാരണങ്ങളാൽ യുവാക്കൾക്കിടയിൽ അതിൻ്റെ ജനപ്രീതി കുറയാൻ തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൂരജ് കുമാർ ദേവ് ബർമ്മ ഇത് വീണ്ടും ജനപ്രിയമാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ട്. ചോങ് പ്രങ്ങിനൊപ്പം ആ സ്ഥലത്തെ മറ്റു പരമ്പരാഗത സംഗീതോപകരണങ്ങളിലും അദ്ദേഹം പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കോക്ക്ബോറോക്ക് നാടൻപാട്ടുകൾ, ബൗൾ ഗാനങ്ങൾ, ബംഗാളി നാടൻപാട്ടുകൾ എന്നിവ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സംഗീതം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.

സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എന്നെനിക്ക് ഉറപ്പുണ്ട്. ദേവ് വർമ്മയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്. പരമ്പരാഗത സംഗീതത്തെ ജനപ്രിയമാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ പരമ്പരാഗത ഇന്ത്യൻ സംഗീതവുമായി ബന്ധിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ ജൂലൈ 27 ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ചരമവാർഷികമാണ്. ഡോക്ടർ കലാമിൻ്റെ വ്യക്തിത്വത്തിന് പ്രചോദനാത്മകമായ നിരവധി വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളത് അധ്യാപകൻ എന്ന റോളായിരുന്നു. കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ ആഴ്ച നമ്മൾ ഗുരുപൂർണിമ എന്ന പുണ്യോത്സവം ആഘോഷിക്കും. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യ ഗുരുക്കന്മാർ. സ്കൂൾ അധ്യാപകർ നമ്മെ അക്ഷരം പഠിപ്പിക്കുന്നു. അത്തരം എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. രാജ്യത്തെ എല്ലാ അധ്യാപകരെയും മുതിർന്നവരെയും ഞാൻ ആദരപൂർവം അഭിവാദ്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനമെന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിൻ്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണ് ഇത്. അവരുടെ ത്യാഗത്തിൻ്റെയും തപസ്സിൻ്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ അത്ഭുതകരമായ വികാരത്തോടെ രാജ്യത്തെ ഒട്ടാകെ ഒന്നിപ്പിച്ചു. ത്രിവർണ

0: പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ടു കൊണ്ടുപോകണം. നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണം. സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് 15 മുൻപ് നിങ്ങൾ എനിക്ക് നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും അയക്കാറുണ്ട്. ദയവായി MyGOV നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം. നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളും പ്രചോദനാത്മകമായ ശ്രമങ്ങളുമായി അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. അതുവരെ ഞാൻ വിട ചോദിക്കുന്നു. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: ചേച്ചി, ജോലി കിട്ടി.
1: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
0: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
1: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
0: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
1: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
0: പക്ഷേ ചേച്ചി,
1: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
0: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
2: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: സാന്തോർ മൊറോയ് എഴുതിയ നോവൽ കനലുകൾ, രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പി എം സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം.
1: ഐടിഐകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിൽ അവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ഐടിഐസ് പി എം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ഐടിഐ

0: കളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ഐടിഐകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ഐടിഐകൾ പ്രവർത്തിക്കും. ഹബ് ഐടിഐകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ഐടിഐകൾക്കും ലഭിക്കും. ഐടിഐകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. പിഎം സേതു പദ്ധതിയിലൂടെ ഐടിഐ വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ഐടിഐ കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, AI, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ഐടിഐകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പിഎം സേതു പദ്ധതിയുടെ പ്രധാന സവിശേഷത: ചില വലിയ ഐടിഐകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഐടിഐ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ഐടിഐകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് പിഎം സേതു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പിഎം സേതു പദ്ധതിയെക്കുറിച്ചാണ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹമാധ്യമത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ടാസ്ക് ഫോഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തികച്ചും വിശ്വസനീയവും സുതാര്യവും സാങ്കേതിക വിദ്യയുടെ

0: പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്നതുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो, इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकणी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ ഐ ബി ഡയറക്ടർ തപൻ ദേഖ, ഐ എസ് ആർഒ മുൻ ചെയർമാൻ എസ് സോമനാഥ്, ഐ ഐ ടി മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കാർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധൻ അമൃത് ലാൽ മീണ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ 2026 നാളെ ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അവതരിപ്പിക്കും. തിങ്കളാഴ്ചത്തെ സഭാ നടപടികളുടെ പട്ടികയിൽ ഈ ബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനും അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുമുള്ള കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവാക്കൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിന്റെ പ്രേരക ശക്തി മാത്രമല്ല ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവാക്കളാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത് വൈബ്രന്റ് വില്ലേജ് പ്രോഗ്രാമിൽ പങ്കെടുത്തവരെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുമായി യുവാക്കളുടെ ഊർജ്ജം വിനിയോഗിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കാർഗിൽ വിജയ ദിവസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന്റെ വീരനായകരെ അനുസ്മരിച്ചു. പ്രതിരോധ രംഗത്തെ ഉൽപ്പാദനം, കയറ്റുമതി, സൌഹൃദ രാജ്യങ്ങളുമായുള്ള സഹകരണം എന്നിവയിൽ ഇന്ത്യ തുടർച്ചയായി പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 136 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ധീര സൈനികരുടെ അസാമാന്യ പോരാട്ട വീര്യത്തെ ഈ ദിനം ഓർമ്മിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർ ഘർ തിരംഗ പരിപാടി വൻ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓഗസ്റ്റ് 15 മുൻപായി മൈ ജിഒവി പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി പ്രഹ്ലാദ് ജോഷി ഇന്ന് ചുമതലയേറ്റു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് ഇന്നലെയാണ് ശ്രീ ജോഷിയെ ഈ പദവിയിലേക്ക് നിയമിച്ചത്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതികൾ തുടരുന്നതിനും പുതിയ സംരംഭങ്ങൾ നടപ്പാക്കുന്നതിനും മുൻപ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ലക്ഷദ്വീപിലെ വിവിധയിടങ്ങളിൽ ഡെങ്കിപ്പനിയും ചെള്ളുപനിയും റിപ്പോർട്ട് ചെയ്തതായി ലക്ഷദ്വീപ് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗവ്യാപന സാധ്യതകൾ കണക്കിലെടുത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കി. കൊതുക്, ചെള്ള് എന്നിവയുടെ ഉറവിടങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിനും ബോധവൽക്കരണം ശക്തമാക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്നും മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞ് ജാഗ്രത നൽകിയിട്ടുണ്ട്. 2020 ക്രിക്കറ്റിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തി പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 49 പന്തിൽ നിന്ന് 81 റൺസ് അടിച്ചുകൂട്ടിയ വൈഭവ് സൂര്യവംശിയാണ് ഇന്ത്യയുടെ മികച്ച പ്രകടനം പുറത്തെടുത്തത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മനു ബഞ്ജിത്തിന്റെ വരികൾക്ക് സാം സി എസ് സംഗീതം നൽകി കപിൽ കവലൻ പാടിയത് ചിത്രം RDX.

0: ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയുസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
1: സൾസിയുടെ കൊട്ടാരത്തിൽ സന്തോഷവാന്മാരായി താമസിച്ചിരുന്ന ഒഡീസിയുസിനും കൂട്ടുകാർക്കും തിരികെ തങ്ങളുടെ സ്വന്തം സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുണ്ടായി. അവർ സൾസിയോട് സഹായം അഭ്യർത്ഥിച്ചു. പക്ഷേ സൾസി എന്താ പറഞ്ഞത്? പ്രേതലോകമായ പാതാളത്തിൽ ചെന്ന് അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അത് കഴിഞ്ഞാലേ സ്വന്തം രാജ്യത്ത് തിരിച്ചെത്താൻ പറ്റുകയുള്ളൂ എന്ന്. പക്ഷേ പ്രേതലോകത്തിലേക്ക് പോകാൻ ഒഡീസിയുസിനും കൂട്ടുകാർക്കും ഭയമായി. അവർ പ്രേതലോകത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇനി അവിടെ എന്തൊക്കെയാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് നോക്കാം. സന്ധ്യയായി. ചുറ്റും ഘോരമായ ഇരുട്ട് നിറഞ്ഞു. കപ്പൽ ഭൂമിയുടെ അറ്റത്തുള്ള ഓഷ്യാനസ് എന്ന മഹാസമുദ്രത്തിലെത്തി. സദാ കാർമേഘപടലങ്ങളും മഞ്ഞും കുടികൊള്ളുന്ന ആ പ്രദേശത്ത് അവരിറങ്ങി. പെരിമിഡസും യൂറിലോക്കസും ബലിമൃഗങ്ങളെ ബലമായി പിടിച്ചു. അതേസമയം ഒഡീസിയുസ് 1.5 നീളം വീതിയിൽ ഒരു കുഴി കുഴിച്ചു. അദ്ദേഹം തന്റെ വെള്ളിവാൾ ഉറയിൽ നിന്ന് ഊരി ഉയർത്തിപ്പിടിച്ചു. തേനും വീഞ്ഞും പരേതാത്മാക്കൾക്കായി കുഴിയിൽ അർച്ചന ചെയ്തു. അതിനു മീതെ ബാല്യമാവ് വിതറി. പിന്നീട് പാതാളരാജ്ഞിയായ പെർസോഫോണിയായോട് പ്രാർത്ഥിച്ച് ആടുകളുടെ കഴുത്ത് വെട്ടി. കടും ചുവപ്പ് നിറമുള്ള രക്തം അരുവി പോലെ ഒഴുകി. ഒരു വലിയ ബഹളം. പരേതാത്മാക്കൾ ഈയാം പാറ്റകൾ പോലെ ഉയർന്നു വന്നു. യുവാക്കന്മാരും യുവതികളും വൃദ്ധന്മാരും പിഞ്ചുകുഞ്ഞുങ്ങളും നിഴലുകൾ പോലെ ചുറ്റും വന്ന് അണിനിരന്നു. ഉഗ്രമായ ആർത്തനാദങ്ങൾ മുഴങ്ങി. ഈ ഭീകരമായ ശബ്ദം സഹിക്കാൻ പറ്റാത്തതായി ഒഡീസിയുസിന് തോന്നി. കൊന്നിട്ടിരിക്കുന്ന ബലിമൃഗങ്ങളെ തീയിൽ പൊരിച്ചെടുക്കുവാനും പാതാള രാജാവായ ഹേഡസിനോടും പെർസോഫോണിയായോടും പ്രാർത്ഥിക്കുവാനും അനുചരന്മാരോട് ഒഡീസിയുസ് അഭ്യർത്ഥിച്ചു. ഒഡീസിയുസ് വാളൂരിപ്പിടിച്ചു നിന്നു. പ്രവാചകനായ ടൈറിസിയാസിനോട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടേ ബലിരക്തം കുടിക്കാൻ പരേതാത്മാക്കളെ അനുവദിക്കാവൂ എന്ന് സൾസി പറഞ്ഞിരുന്നല്ലോ. ആദ്യമായി വന്നത് സഹയോദ്ധാവായിരുന്ന എൽപിനോർ ആയിരുന്നു. സൾസിയുടെ ഭവനത്തിൽ നിന്നും പാതാളത്തിലേക്ക് പുറപ്പെടുന്ന വേളയിൽ മാളികയുടെ മുകളിൽ നിന്നും താഴെ വീണ് മരിച്ചയാളാണ് എൽപിനോർ. യാത്രയ്ക്കുള്ള തിടുക്കം മൂലം അദ്ദേഹത്തെ സംസ്കരിക്കുന്നതിന് അവർക്ക് സാധിച്ചിരുന്നില്ല. ഒഡീസിയുസിന്റെ കണ്ണുകൾ കവിഞ്ഞൊഴുകി. ഉത്കടമായ സങ്കടത്തോടെ അദ്ദേഹം ചോദിച്ചു, എൽപിനോർ, നിങ്ങൾ എങ്ങനെയാണ് ഈ ഇരുളടഞ്ഞ പശ്ചിമദേശത്തെത്തിയത്? കേവലം കാൽനട കൊണ്ട് ഞങ്ങളുടെ കപ്പലിന്റെ വേഗത്തെ എങ്ങനെ പിന്നിലാക്കി? അദ്ദേഹം നിശബ്ദ വേദനയോടെ പറഞ്ഞു, ഒഡീസിയുസ്, ദുർവിധിയാലും മദ്യലഹരിയാലും സംഭവിച്ചുപോയി അങ്ങനെയൊക്കെ. ആ നീളമുള്ള ഗോവണിപ്പടികൾ ചവിട്ടിയിറങ്ങുവാൻ കഴിയാതെ താഴെ വീണതാണ്. അപ്പോൾ തന്നെ മരിച്ചുപോയി. അങ്ങനെ ഈ പാതാളത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണേ. ശിരസ് വേർപെട്ട എന്റെ മൃതശരീരം സംസ്കരിക്കപ്പെടാതെ സൾസിയുടെ ഭവനത്തിനടുത്ത് കിടക്കുന്നു. അങ്ങ് മടങ്ങിച്ചെല്ലുമ്പോൾ ശേഷക്രിയകൾ നടത്തി എന്നെ സംസ്കരിക്കണം. എനിക്ക് വേണ്ടി ഒരു സ്മാരകം സമുദ്രതീരത്ത് പണിയുകയും ചെയ്യണം. അതിന്റെ മുകളിലായി ഞാൻ ഉപയോഗിച്ചിരുന്ന കപ്പൽ തുഴയും പ്രതിഷ്ഠിക്കണം. ഈ പരമ നിർഭാഗ്യവാന്റെ സ്മരണ ഭാവി തലമുറ കാത്തു സൂക്ഷിക്കാൻ ഇടയാക്കണേ, ഒഡീസിയുസ് പറഞ്ഞു. സ്നേഹിത, അങ്ങ് ആവശ്യപ്പെട്ട കാര്യം തീർച്ചയായും ഞാൻ നിർവഹിക്കുന്നതാണ്, ഉറപ്പായും വിശ്വസിച്ചാലും. സമീപത്തായി തന്റെ സ്വന്തം മാതാവിന്റെ പ്രേതം നിൽക്കുന്നത് ഒഡീസിയുസ് കണ്ടു. ധീരനായ ആട്ടോലിക്കസിന്റെ പുത്രിയാണ് അവർ. അമ്മയെ കണ്ട മാത്രയിൽ ഒഡീസിയുസിന്റെ കണ്ണുകൾ കരകവിഞ്ഞൊഴുകി. അദ്ദേഹം ട്രോയിലേക്ക് പോകുന്ന വേളയിൽ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അമ്മയുടെ ദുഃഖം നിറഞ്ഞ മുഖം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഭയങ്കരമായ വിഷമമുണ്ടാക്കി. പക്ഷേ ടൈറിസിയാസ് എന്ന പ്രവാചകനോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് മുൻപ് ബലിമൃഗത്തിന്റെ രക്തം കുടിക്കുവാൻ പരേതാത്മാക്കളെ ആരെയും അനുവദിക്കാൻ സ്വർണ്ണദണ്ഡം വഹിച്ചുകൊണ്ട് ടൈറിസിയാസിന്റെ ആത്മാവ് നിഴൽ പോലെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പരിചിതനെ പോലെ പറഞ്ഞു, ഭാഗ്യഹീനനായ മനുഷ്യ, സൂര്യപ്രകാശത്തിൽ നിന്നും വിദൂരമായ ഈ തമോഭൂമിയിലേക്ക് താങ്കളെ ആനയിച്ച സംഭവഗതികൾ എന്താണ്? ആ കുഴിയിൽ നിന്നും മാറി നിൽക്കുക, വാളുറയിലിടുക. ഈ രക്തം ഞാൻ യഥേഷ്ടം പാനം ചെയ്യട്ടെ. അനന്തരം സകല വിവരങ്ങളും എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. വാളുറയിലിട്ട് ഒഡീസിയുസ് മാറി നിന്നു. ടൈറിസിയാസിന്റെ ആത്മാവ് യഥേഷ്ടം രക്തം പാനം ചെയ്തു. പ്രവാചക ശ്രേഷ്ഠനെ പോലെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. അതുല്യ പരാക്രമിയായ ഒഡീസിയുസ്, താങ്കൾ ജന്മഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു അല്ലേ? സമുദ്രദേവനായ പോസിഡോൺ നിങ്ങളുടെ യാത്ര ക്ലേശകരവും അപകട

നിങ്ങൾ ഇടവരുത്താതെ ആടുമാടുകളെ ഉപദ്രവിക്കാതെ പോവുക. അവയെ ഉപദ്രവിക്കുന്ന പക്ഷം നിങ്ങളുടെ കപ്പലും അനുചരന്മാരും ഒന്നടങ്കം നശിക്കും. അഥവാ ഒരാൾ മാത്രം രക്ഷപ്പെടുന്ന പക്ഷം വളരെ ദുരിതങ്ങൾ അനുഭവിച്ച് അനുയായികളെല്ലാം നഷ്ടപ്പെട്ട് ഒരപരിചിതനെ പോലെയായിരിക്കും നിങ്ങൾ ഇഥാക്കയിലെത്തുക. വീട്ടിൽ ചെന്നാലും ദുരന്തങ്ങൾ നിങ്ങളെ വലയം ചെയ്യും. മുഷ്കരന്മാരും തെമ്മാടികളുമായ ആളുകൾ നിങ്ങളുടെ സ്വത്തുകൾ മുഴുവൻ ധൂർത്തടിച്ച് നശിപ്പിച്ചിരിക്കും. നിങ്ങളുടെ ഭാര്യയെ വിവാഹം കഴിക്കുവാൻ അവർ മത്സരം നടത്തുന്ന കാഴ്ചയായിരിക്കും ഇഥാക്കയിൽ നിങ്ങൾ കാണുന്നത്. എങ്കിലും അവർക്കെല്ലാം കനത്ത ശിക്ഷ നൽകുവാൻ നിങ്ങൾക്ക് കഴിയും. ടൈറിസിയാസ് തുടർന്നു, അവരെ തുറന്ന സമരത്തിലോ ചതിപ്പോരിലോ സംഹരിച്ച ശേഷം നിങ്ങൾ ഒറ്റ തുഴയുമായി കപ്പൽ നയിക്കുക. സമുദ്രത്തെപ്പറ്റി യാതൊരു അറിവുമില്ലാത്തവരും ആഹാരത്തിൽ ഉപ്പു തൊടാത്തവരുമായ ഒരു വർഗക്കാരെ അവിടെ കണ്ടെത്തും. അവർക്ക് കപ്പലുകളാകട്ടെ പക്ഷിത്തൂവൽ പോലുള്ള തുഴകളാകട്ടെ ഒന്നുമില്ല. ഒരിക്കലും തെറ്റുവരാത്ത ഒരടയാളം തരാം. ഒരപരിചിതൻ നിങ്ങളെ സമീപിച്ച് നിങ്ങളുടെ കയ്യിലെ സാധനം എന്തെന്ന് ചോദിക്കും. അപ്പോൾ നെല്ലും പതിരും വേർപെടുത്താനുള്ള കോരികയാണെന്ന് പറയുക. തുഴ തറയിൽ കുത്തി നിർത്തിയ ശേഷം ഒരാണാടിനെയോ മൂരിയെയോ കാട്ടുപന്നിയെയോ പൊസിഡോൺ ദേവന് ബലി കൊടുക്കുക. അനന്തരം മടങ്ങിവന്ന് ഒളിമ്പസിൽ വാണരുളുന്ന ദേവന്മാർക്ക് യഥാക്രമം യാഗങ്ങൾ നടത്തുക. കടലിൽ വെച്ചായിരിക്കും താങ്കൾക്ക് മരണം സംഭവിക്കുക, തികച്ചും സമാധാനപരമായ മരണം. നിങ്ങളുടെ ഉറ്റവരും ഉടയവരുമെല്ലാം അപ്പോൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരിക്കും. ഒഡീസിയസ് ഭയചകിതനായി, ഹാ ടൈറിസിയാസ്, ഇതാണ് ദേവകൾ എനിക്ക് വച്ചു നീട്ടിയിട്ടുള്ള വിധിയെങ്കിൽ ഒരക്ഷരവും അതിനെതിരായി ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ചോദിക്കട്ടെ. അതാ അവിടെ പരേതയായ എന്റെ അമ്മയുടെ ആത്മാവിനെ ഞാൻ ദർശിക്കുന്നു. അമ്മയാകട്ടെ ബലിരക്തത്തിന് സമീപം നിശ്ചലയായി നിൽക്കുകയാണ്. സ്വന്തം പുത്രന്റെ മുഖത്ത് നോക്കുന്നില്ല, ഒരക്ഷരം ഉരിയാടുന്നില്ല. ഞാൻ അമ്മയോട് സംസാരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ടൈറിസിയാസ് പറഞ്ഞു, പറയാം. പരേതാത്മാക്കളിൽ ഏതെങ്കിലും ഒന്നിനെ ഈ ബലിരക്തത്തിനടുത്തേക്ക് പ്രവേശിപ്പിച്ചാൽ അത് വന്നുകൊള്ളും. താങ്കൾ വിസമ്മതിച്ചാൽ അത് തിരികെ പൊയ്ക്കോളും. ടൈറിസിയാസ് പാതാളത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് പോകുന്നത് ഒഡീസിയസ് നിർനിമേഷനായി നോക്കി നിന്നു. ടൈറിസിയാസിന്റെ ആത്മാവ് പോയ ശേഷം ഒഡീസിയസ് കാത്തുനിന്നു. സ്വന്തം അമ്മയുടെ ആത്മാവ് സമീപത്തെത്തി. ബലിമൃഗത്തിന്റെ രക്തം അവർ ആവോളം പാനം ചെയ്തു. ഒഡീസിയസിന്റെ അമ്മ മകനോട് ഇങ്ങനെ പറഞ്ഞു, പ്രിയമകനെ, നീ എങ്ങനെ ഈ കരാളവും കാർമേഘവൃതവുമായ പാതാളത്തിലെത്തി? ജീവനുള്ളവർക്ക് ഇവിടെ വരിക സാധ്യമല്ലല്ലോ. കര കാണാത്ത കടലും മരണനദിയും ഭയങ്കരമായ ഓഷ്യാനസ് സമുദ്രവും നീ എങ്ങനെ തരണം ചെയ്തു? ട്രോയിയിൽ നിന്നാണോ നീ വരുന്നത്? ഇഥാക്കയിൽ മടങ്ങിയെത്തി നിന്റെ ഭാര്യയെ കാണുന്നില്ലേ? ഒഡീസിയസ് പറഞ്ഞു, ട്രോയ് കീഴടക്കിയ ശേഷം ഞങ്ങൾ മടക്കയാത്ര നടത്തുകയാണ്. ഇഥാക്കയിലെ മണ്ണിൽ ഇതുവരെ ഞങ്ങൾ കാലുകുത്തിയിട്ടില്ല. ടൈറിസിയാസിനെ കണ്ട് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നു. അമ്മയുടെ കാര്യങ്ങൾ അറിയാൻ എനിക്ക് തിടുക്കുമായിരുന്നു. അമ്മ എങ്ങനെയാണ് മരിച്ചത്? വല്ല രോഗമായിരുന്നോ? അതോ ആർട്ടിമിസ് ദേവി തന്റെ മൃദുല ശൂലം കൊണ്ട് അമ്മയുടെ ജീവൻ അപഹരിച്ചതോ? അച്ഛനെ കുറിച്ച് അറിയാനും എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഞാൻ തിരിച്ചു വരികയില്ലെന്ന് കരുതി പെനിലോപ്പി മറ്റാരെങ്കിലും കല്യാണം കഴിച്ചോ? എന്റെ മകൻ എന്ത് ചെയ്യുന്നു? ഒഡീസിയസിന്റെ അമ്മ പറഞ്ഞു, മകനെ, പെനിലോപ്പി വിശ്വസ്തയാണ്. അവൾ നിന്നെ ഓർത്ത് വേദനിച്ച് കഴിയുന്നു. ടെലമാക്കസ് കുമാരൻ ധീരനാണ്, അവനെ എല്ലാവരും ബഹുമാനിക്കുന്നു. നീ പോയതിൽ പിന്നെ വിഷമിച്ച് നിന്റെ അച്ഛൻ നാട്ടിൻ പുറത്ത് പോയി താമസിക്കുകയാണ്. ശൈത്യകാലത്ത് പരിചാരകരോടൊത്ത് കരിയും പൊടിയും അണിഞ്ഞ് അഗ്നികുണ്ഡത്തിനടുത്ത് കിടന്നുറങ്ങുന്നു. കമ്പിളി പുതയ്ക്കുന്നില്ല. മുന്തിരിവള്ളികൾക്കരികിൽ കരിയില നിരത്തിയാണ് വേനൽക്കാലത്ത് അദ്ദേഹം കിടന്നുറങ്ങുന്നത്. നിന്റെ വരവും കാത്ത് അദ്ദേഹം ദുഃഖിതനായി കഴിയുന്നു. മകനെ, നിന്നെക്കുറിച്ചുള്ള ദുഃഖമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നിന്നെ കാണാൻ കൊതിച്ച് ഞാൻ കാത്തിരുന്നു. ആ ദുഃഖമാണ് എന്റെ മരണകാരണം. അമ്മയുടെ വാക്കുകൾ ഒഡീസിയസിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. ആ സ്നേഹനിധിയെ ആലിംഗനം ചെയ്യാൻ മകൻ മൂന്ന് പ്രാവശ്യം ശ്രമിച്ചു. അപ്പോഴെല്ലാം ആ പ്രേതാത്മാവ് ഒരു സ്വപ്നം പോലെയോ നിഴൽ പോലെയോ വഴുതി മാറുകയാണ് ചെയ്തത്. ഹൃദയത്തിൽ അഗ്നിവാൾ തറയ്ക്കുന്ന അനുഭവമാണ് അപ്പോഴുണ്ടായത്. ഗദ്ഗദത്തോടെ ഒഡീസിയസ് പറഞ്ഞു, എന്റെ അമ്മേ, അമ്മയെ ആശ്ലേഷിക്കുവാൻ ഞാൻ തുനിയുമ്പോഴെല്ലാം അമ്മ മറഞ്ഞു കളയുന്നത് എന്തിനാണ്? പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് ദുഃഖഭാരം തെല്ലി ശമിപ്പിക്കുന്നതിന് അമ്മ തയ്യാറാവുകയില്ലേ? എന്നെ കബളിപ്പിക്കുന്നതിന് പെർസഫോണിയ അയച്ച ഭീകര പ്രേതരൂപിണിയാണോ അങ്ങ് എന്ന് ഞാൻ സംശയിക്കുന്നു. മനുഷ്യജന്മം എടുത്തിട്ടുള്ളതിൽ ഏറ്റവും ഭാഗ്യഹീനനായ എന്റെ കുഞ്ഞെ, പെർസഫോണിയ നിന്നെ വഞ്ചിക്കുകയില്ല. അവർ സ്യൂസിന്റെ പുത്രിയാണ്.

0: മനുഷ്യജന്മം എടുത്തിട്ടുള്ള ഏതൊരാളും മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് മാത്രമാണിത്. വെളുത്ത അസ്ഥികൂടത്തെ വെടിഞ്ഞ് ആത്മാവ് പുറത്തു പോകുമ്പോൾ നമ്മുടെ അസ്ഥിയും മാംസവും തമ്മിൽ ബന്ധിക്കാനുള്ള ശക്തി ഇല്ലാതാകുന്നു. ആളിക്കത്തുന്ന അഗ്നി സർവവും അതിൽ എരിക്കുന്നു. നീ വീണ്ടും പ്രകാശത്തിന്റെ ലോകത്തിലേക്ക് മടങ്ങിപ്പോവുക. ഈ വിവരങ്ങളെല്ലാം നിന്റെ പ്രിയതമയെ നീ അറിയിക്കുക. ഇത്രയും പറഞ്ഞിട്ട് ഒഡീസിയോസിന്റെ അമ്മ അപ്രത്യക്ഷയായി. മരണഗേഹത്തിൽ നിന്നും നിരവധി ആത്മാക്കൾ ചുറ്റും കൂടി നിന്നു. സ്ത്രീകൾ, യുദ്ധവീരന്മാർ, കുലകന്യകകൾ, രാജാക്കന്മാർ തുടങ്ങി അനേകം ആത്മാക്കൾ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒഡീസിയോസ് കുഴങ്ങി. വാളുയർത്തിപ്പിടിച്ച് പ്രേതങ്ങളെയെല്ലാം അകറ്റി നിർത്തിയ ശേഷം ഒരു വരിയായി തന്റെ സമീപം വരുവാൻ അദ്ദേഹം അവരോട് ആജ്ഞാപിച്ചു. കുലീനയായ ട്രയോ ആണ് ആദ്യം വന്നത്. അവൾ അവളുടെ കഥ പറഞ്ഞു. പിന്നീട് ആപ്പസോസിന്റെ പുത്രിയായ ആന്റിക്കോപ്പിയ എത്തി. സ്യൂസിനോടത്ത് ശയിച്ചു എന്നതാണ് അവളുടെ ഏറ്റവും വലിയ ബഹുമതി. തീപ്സ് നഗരം സ്ഥാപിച്ചത് അവളുടെ പുത്രന്മാരായ ആംബിയോണും സിത്താസുവുമാണ്. ഹെർക്കുലീസിന്റെ മാതാവായ ആൽക്കമിനിയും സമീപമെത്തി. ഏഡിപ്പസ് രാജാവിന്റെ മാതാവും സുന്ദരിയുമായ എബിക്കാസ്റ്റായെയും ഒഡീസിയോസ് കണ്ടു. ഹൃദയശുദ്ധിയുള്ളവളെങ്കിലും അറിയാതെ അവളൊരു ഘോര അപരാധം ചെയ്തുപോയി. പിതൃഘാതകനായ സ്വന്തം പുത്രനെ അവൾക്ക് ആളറിയാതെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഈ കാര്യം മനുഷ്യരാരും അറിയാതെ ഒളിപ്പിച്ചു വച്ചെങ്കിലും ക്രൂരമായ ശിക്ഷ എപ്പിക്കാസ്റ്റായ്ക്കും ഈഡിപ്പസിനും ലഭിച്ചു. പാതാള ലോകത്തിലേക്ക് അവൾ ആനയിക്കപ്പെട്ടു. നിരന്തരമായ ദുഃഖവും പശ്ചാത്താപവും മൂലം തടവുമുറിയുടെ കഴുക്കോലിൽ അവൾ തൂങ്ങിച്ചാവുകയാണുണ്ടായത്. ഈഡിപ്പസിന് വേണ്ടുവോളം യാതനകളുണ്ടായി. എപ്പിക്കാസ്റ്റായുടെ ആത്മാവ് അവയെല്ലാം മകനെ കൊണ്ട് അനുഭവിപ്പിക്കുകയും ചെയ്തിരുന്നു. സമയം ഏറെ കഴിഞ്ഞു. പെർസോഫോണിയ വന്ന് സ്ത്രീകളുടെ പ്രേതാത്മാക്കളെ ഒഴിഞ്ഞുമാറ്റി. അപ്പോൾ ആഗമനോൺ രാജാവിന്റെ പ്രേതം പ്രത്യക്ഷമായി. ചുവന്ന രക്തം പാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ആഗമനോണിന്റെ ആത്മാവ് ഒഡീസിയോസിനെയും കൂട്ടരെയും തിരിച്ചറിഞ്ഞു. ഇരു കൈകളും നീട്ടി ഒഡീസിയോസിനെ പുൽകാൻ അദ്ദേഹം കുതിച്ചു. പക്ഷേ ജീവിച്ചിരുന്നപ്പോഴത്തെ ശക്തിയും ധൈര്യവും അപ്പോഴില്ലായിരുന്നു. ഒഡീസിയോസ് സങ്കടം കൊണ്ട് ആർത്തനാദം മുഴക്കി. ആഗമനോൺ രാജാവേ, ട്രോയ് യുദ്ധം കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് മുമ്പായി അങ്ങ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചല്ലോ. എങ്ങനെയായിരുന്നു താങ്കളുടെ മരണം? സമുദ്രത്തിൽ വച്ചായിരുന്നോ അതോ നാട്ടിലേതെങ്കിലും കലാപം ഉണ്ടായോ? പ്രിയ സ്നേഹിത, ഞാൻ എന്റെ ഭാര്യയെ കാണുവാൻ ഓടിയെത്തി. പക്ഷേ അവൾ ക്ലിറ്റമെസ്ട്ര വേറൊരുവനുമായി പ്രേമത്തിലായിരുന്നു. ഒരു വലിയ വിരുന്നൊരുക്കി അവർ എന്നെ സ്വീകരിച്ചു. അവിടെ വെച്ച് എന്നെ ദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു ആ വഞ്ചകി. ഒഡീസിയുസെ, ഒരിക്കലും ആരെയും വിശ്വസിക്കരുത്. എല്ലാ രഹസ്യങ്ങളും ആരോടും പറയരുത്. പക്ഷേ പെനിലോപ്പി വിശ്വസ്തയും സ്നേഹവതിയുമാണ്. അവൾ താങ്കളെ വഞ്ചിക്കുകയില്ല എന്ന് എനിക്കറിയാം.
1: ഒഡീസിയോസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 9 മണി കഴിഞ്ഞ് 30:22. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രിയരെ, മനസ്സിനെ നമ്മൾ പലപ്പോഴും ഒരു പക്ഷിയോടാണ് ഉപമിക്കാറുള്ളത്. നിയന്ത്രണങ്ങളില്ലാതെ, അതിരുകളില്ലാതെ എങ്ങോട്ടോ പാറി പറകുന്ന ഒരു പക്ഷി. ചിലപ്പോൾ അത് പ്രണയത്തിൻ്റെ ആകാശത്തെ ചിറകടിച്ചുയരും, മറ്റു ചിലപ്പോൾ ഓർമ്മകളുടെ ചില്ലയിൽ തനിച്ചിരിക്കും. മനസ്സിൻ്റെ ആ അനിയന്ത്രിതമായ യാത്രയെ എത്ര മനോഹരമായാണ് ONB സാർ വരികളിൽ ആവാഹിച്ചിരിക്കുന്നത്. നമുക്ക് അദ്ദേഹം മനോഹരമായ ഒരു ഗാനം കേൾക്കാം. ചിത്രം ഉൾക്കടൽ. ONB രചന, MP ശ്രീനിവാസിൻ്റെ ഈണം. പാടിയത്

എത്ര കേട്ടാലും കൊതിതീരാത്ത വരികളല്ലേ, മനസ്സിൻ്റെ മണിവീണയിൽ എവിടെയോ വീണ് കിട്ടുന്ന സുഖമുള്ള ഒരു സംഗീതം. ഇനി അടുത്ത ഗാനം കേൾക്കാം. വരികൾ പൂവച്ചൽ ഖാദറിൻ്റേത്, രാം ലക്ഷ്മണൻ്റെ ഈണം, ചിത്രം ഇണപ്രാവുകൾ.

0: ആകാശവാണി ഇപ്പോൾ രവിവാസരീയ സംഗീത സഭ വർഷ അഗർവാളിന്റെ സന്തൂർ വാദനം കേൾക്കാം. ഡൽഹി റിലേ.
1: നമസ്കാര. അഖില ഭാരതീയ രവിവാസരീയ സംഗീത സഭയുടെ ആജ് കെ ഇസ് ഗരിമാമയ സമാരോഹ് മേ ഹം ഭാരത് കി പ്രഥം മഹില സന്തൂർ വാദിക വിദുഷി ഡോക്ടർ വർഷ അഗർവാൽ ജി ജോ കി സൂഫിയാന ഘരാനെ കി ഏകമാത്ര ഐസി ഭാരതീയ മഹില കലാകാർ ഹൈ ജിൻഹേ സന്തൂർ വാദൻ മേ അന്തർരാഷ്ട്രീയ സ്തര പർ ഖ്യാതി പ്രാപ്ത ഹൈ കാ സന്തൂർ വാദൻ പ്രസ്തുത കർനേ ജാ രഹേ ഹൈ.
2: നമസ്കാര. ഇൻ ടുഡേസ് പ്രസ്റ്റീജിയസ് പ്രോഗ്രാം ഓഫ് ദ അഖിൽ ഭാരതീയ രവിവാസരീയ സംഗീത സഭ വി ആർ ഗോയിംഗ് ടു പ്രസന്റ് എ സന്തൂർ റിസൈറ്റൽ ബൈ ഇന്ത്യാസ് ഫസ്റ്റ് ഫീമെയിൽ സന്തൂർ മാസ്ട്രോ വിദുഷി ഡോക്ടർ വർഷ അഗർവാൽ, ഹു ഇസ് ദ ഓൺലി ഇന്ത്യൻ ഫീമെയിൽ ആർട്ടിസ്റ്റ് ഓഫ് ദ സൂഫിയാന ഘരാന ടു അച്ചീവ് ഇന്റർനാഷണൽ അക്ലെയിം ഇൻ സന്തൂർ പ്ലേയിംഗ്.
1: ഡോക്ടർ വർഷാജി ഗായന ഓർ തബ്ലെ കി ശിക്ഷ മാത്ര 6 വർഷ കി ആയു മേ പ്രാരംഭ കി തി ഓർ ആഗേ ചൽകർ പ്രഖ്യാത തബ്ലാ വാദക പണ്ഡിത് ലളിത് മഹന്ത് ജി സേ സംഗീത കാ ഗഹൻ മാർഗദർശൻ പ്രാപ്ത കിയ. ആപ് പ്രഖ്യാത സന്തൂർ വാദക പദ്മശ്രീ പണ്ഡിത് ഭജൻ സോപോരി ജി കി ഗണ്ടാബദ്ധ ശിഷ്യ ഹൈ. ആപ് ആകാശവാണി ഓർ ദൂർദർശൻ കി

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സമൂഹം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്.

നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.